0: വചനങ്ങളിലൂടെ.
1: സദ്വൃത്തയായ ഭാര്യയാണ് ഐഹിക വിഭവങ്ങളിൽ ഏറ്റവും ഉത്തമമായത്.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ സുബഹി ബാങ്കിനുള്ള സമയം.

0: 91.7 FM.
1: Qatar's favorite radio station.

ഹലോ, ഗുഡ് മോർണിംഗ്. വെൽക്കം ടു റേഡിയോ സുനോ. കൂടെ എത്തിയത് ഈ മോർണിംഗിൽ ഞാൻ ചച്ചു. പുതിയൊരു പ്രഭാതത്തിലേക്കാണ് നമ്മളിങ്ങനെ കണ്ണു തുറന്ന് എഴുന്നേറ്റ് വന്നിട്ടുള്ളത്. അപ്പൊ നല്ല പ്രഭാതം ഉണ്ടാവട്ടെ, നല്ലൊരു ദിവസം തന്നെ ഉണ്ടാവട്ടെ. പിന്നെന്ന് വെച്ചാൽ ഓരോ മോർണിംഗും നമുക്ക് ഓരോ ചാൻസ് ആണ് തരുന്നത്. ഇന്നലെ ഇപ്പൊ എന്തൊക്കെയോ ചെയ്യാൻ നമ്മൾ ബാക്കിയുണ്ടായിരുന്നു, അല്ലെങ്കിൽ നമ്മൾക്ക് വിചാരിച്ചതുപോലെ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ എഗെയിൻ ഒരു ചാൻസ് കൂടെ നമുക്ക് ഇന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ആ ഒരു ചാൻസ് നമ്മൾ കളയാൻ പാടില്ല. എപ്പോഴിങ്ങനെ കിട്ടണമെന്നൊന്നുമില്ല. അപ്പൊ ഇന്ന് ഒരിക്കൽ കൂടി നമുക്കൊരു ചാൻസ് കിട്ടുകയാണ്. അപ്പോ സന്തോഷത്തോടുകൂടി ജീവിക്കാനുള്ള അവസരം എല്ലാ ദിവസങ്ങളിലും നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. പക്ഷെ നമ്മളത് ചിലപ്പോൾ കണ്ണു തുറന്ന് നോക്കില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇന്നും അത്തരത്തിലൊരു ചാൻസ് ഈ ഒരു പ്രഭാതം നമുക്ക് തരുന്നുണ്ട്. അപ്പൊ നമ്മൾ ശരിക്കും നോക്കുക, എവിടെയാണ് ആ ചാൻസ് ഇരിക്കുന്നത്? കാരണം അതിലാണ് നമ്മുടെ സന്തോഷം ഇരിക്കുന്നത്. നമ്മളത് കണ്ടില്ല എന്ന് വെച്ചിട്ട് നമ്മൾ മറ്റു പല ചിന്തകളിലേക്കും ശ്രദ്ധ തിരിക്കുമ്പോൾ നമ്മുടെ സന്തോഷം അതുവഴി അങ്ങ് നടന്നു പോകട്ടോ. പിന്നെ വിളിച്ചു കഴിഞ്ഞാൽ പോലും നിൽക്കില്ല. അതുകൊണ്ട് കണ്ണു തുറന്നിട്ട് അവസരങ്ങൾക്ക് വേണ്ടി നോക്കുക, ആ അവസരം വിനിയോഗപ്പെടുത്തുക. ഇത് റേഡിയോ സുനോ ആണ് കേൾക്കുന്നത്. സ്റ്റേ ട്യൂൺഡ്.

വികസനമാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കിടിയുണ്ട് ഈ മോർണിംഗിൽ ഞാൻ ചച്ചു. എല്ലാവർക്കും ആവശ്യം എന്ന് പറയുന്നത് സന്തോഷവും സമാധാനവുമാണ്. എന്താണ് യഥാർത്ഥത്തിൽ സന്തോഷത്തിന്റെ സീക്രട്ട്? സന്തോഷത്തിന് ഒരു രഹസ്യമൊക്കെ ഉണ്ട് കേട്ടോ, ഒരു സീക്രട്ടൊക്കെ ഉണ്ട്. അതെന്താന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ മാത്രമേ നമുക്കത് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് പറ്റുള്ളൂ. ഒരു കൺസിസ്റ്റൻസി വേണമല്ലോ നമ്മുടെ ലൈഫിൽ. അല്ലാതെ ഇന്നൊരു ദിവസം നമുക്ക് സന്തോഷിക്കാൻ പറ്റും, പിന്നെ നമുക്ക് ഈ വർഷം മൊത്തം ഡൗൺ ആയിരിക്കും, സന്തോഷമേ ഇല്ല. പിന്നെ അടുത്ത വർഷം വീണ്ടും ന്യൂ ഇയർ ഡേ ഒക്കെ വരുന്നത് പോലൊന്നും വന്നിട്ട് പോകുന്നു. അങ്ങനെ ആവാൻ പാടില്ല. നമുക്ക് എപ്പോഴും നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ട് ഈ സന്തോഷം ഉണ്ടായിരിക്കണം. അത് നിലനിർത്താനുള്ള ഒരു എളുപ്പ വഴി അല്ലെങ്കിൽ ഒരു സീക്രട്ട് എന്ന് പറയുന്നത് വലിയ കാര്യമൊന്നുമല്ല. നമ്മളെപ്പോഴും ഈ പറയുന്നത് പോലെ വലിയ വലിയ കാര്യങ്ങൾ വേണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്, ഒരുപാട് കൂടുതൽ കിട്ടിക്കഴിഞ്ഞാൽ സന്തോഷിക്കുന്ന ആൾക്കാരാണ്, കൂടുതൽ നേടാൻ താല്പര്യപ്പെടുന്ന ആൾക്കാരാണ്. ഇതെല്ലാം ഓക്കെ ആണ്. പക്ഷേ ചെറിയ ചെറിയ കാര്യങ്ങളിലും നമുക്ക് എന്താണോ ഉള്ളത് അതിനെയും നമ്മൾ സ്നേഹിക്കാനായിട്ട് പഠിക്കണം. സ്നേഹമുള്ളിടത്ത് നമുക്ക് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകും, തൃപ്തി ഉണ്ടാകും. അപ്പൊ ആ ഒരു തൃപ്തി നമുക്ക് സന്തോഷം തരും. അപ്പൊ കൂടുതൽ നേടുന്നതിൽ മാത്രമൊന്നും അല്ല സന്തോഷം ഇരിക്കുന്നത്. നമുക്ക് എന്താണോ ഉള്ളത് അത് വളരെ ചെറുതായിക്കോട്ടെ, അതിനെയും സ്നേഹിക്കാൻ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാകും. റേഡിയോ സിനിമ കേട്ടുകൊണ്ടിരിക്കുന്നത്, സ്റ്റേ ട്യൂൺഡ്.

ജീവിതത്തിൽ വലിയ വലിയ സംഭവങ്ങൾ നടക്കുമ്പോൾ അല്ലെങ്കിൽ വലിയ വലിയ വിജയങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രമാണോ നമ്മൾ ആസ്വദിക്കുന്നത്? റേഡിയോസിനുമാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെയുള്ളത് ഈ മോർണിംഗിൽ ഞാൻ ചച്ചു. എല്ലാവരും ജീവിതം ആസ്വദിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ യെസ്, ആസ്വദിക്കുന്നുണ്ട്. പിന്നെ ഓരോരുത്തരുടെയും ആസ്വാദന കലയും ആസ്വാദന രീതിയും എല്ലാം വ്യത്യസ്തമാണല്ലോ. അതായത് ഓരോരുത്തരുടെയും ഇഷ്ടങ്ങൾ ഡിഫറെൻ്റ് ആയിരിക്കും, ഓരോരുത്തരുടെയും ജീവിത രീതി ഡിഫറെൻ്റ് ആയിരിക്കും. കാരണം അവരുടെ പ്രവൃത്തികളും ചിന്തകളും എല്ലാം ഡിഫറെൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഓരോരുത്തരുടെ സന്തോഷം ഡിഫറെൻ്റ് ആയിരിക്കും. അതായത് സന്തോഷം എന്തിലാണോ അവരാഗ്രഹിക്കുന്നത് അത് ഡിഫറെൻ്റ് ആയിരിക്കും. അതുപോലെ തന്നെ അവരുടെ താല്പര്യങ്ങൾ, അവരുടെ ആസ്വാദന രീതി എല്ലാം വളരെ വ്യത്യസ്തമായിരിക്കും. വലിയ വലിയ കാര്യങ്ങൾ മാത്രമൊന്നുമല്ല നമ്മൾ ആസ്വദിക്കേണ്ടത്. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ചെറിയ ചെറിയ നിമിഷങ്ങൾ ഉണ്ടാകും. ഒരു ചെറിയ ചോക്ലേറ്റ് കിട്ടുമ്പോൾ അത് സന്തോഷിക്കാൻ പഠിക്കണം. ആ ചോക്ലേറ്റ് കിട്ടുമ്പോൾ ചിലപ്പോൾ സന്തോഷം ഉണ്ടാവില്ലേ. ഒരാൾ നമ്മളെ നോക്കി ഒരു പുഞ്ചിരി സമ്മാനിക്കുമ്പോൾ അതിൽ സന്തോഷം കണ്ടെത്താൻ പറ്റുക. അത് വളരെ ചെറിയൊരു കാര്യമാണ്. അത് ആർക്കും എപ്പോൾ വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ആർക്കും എപ്പോൾ വേണമെങ്കിലും കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അത്രയും ചെറിയൊരു മൈന്യൂട്ട് കാര്യത്തിൽ പോലും നമ്മൾ സംതൃപ്തി കാണാൻ അല്ലെങ്കിൽ അതിനെ ആസ്വദിക്കാനായിട്ട് നമ്മൾ ശീലിക്കുവാണെങ്കിൽ നമുക്ക് എപ്പോഴും ഓരോ മൊമെന്റും സന്തോഷിക്കാനായിട്ട് പറ്റും. ഇത് റേഡിയോ സ്ഥലമാണ് കേൾക്കുന്നത്. സ്റ്റേ ട്യൂൻഡ്.

നമ്മുടെ കയ്യിലോട്ടൊരു സാധനം കിട്ടിക്കഴിഞ്ഞാൽ അത് ഷെയർ ചെയ്യുന്നൊരു ശീലം ഉണ്ടോ? റേഡിയോസിനോട് കേട്ടുകൊണ്ടിരിക്കുന്നത് കൂടെയുണ്ട് ഞാൻ ചച്ചു. കുഞ്ഞു കുട്ടികളോടൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട് ഷെയർ ചെയ്യണം കേട്ടോ. ഒരു പെൻസിൽ ബോക്സ് നമ്മൾ മേടിച്ചു കൊടുത്തു, അപ്പൊ നമ്മൾ പറയും ആരെങ്കിലും ചോദിച്ചാൽ ഷെയർ ചെയ്തോളൂ കേട്ടോ. ഒരു ചോക്ലേറ്റ് കൊടുത്തു, അപ്പൊ നമ്മൾ ഒരു ഷെയർ ചെയ്ത് കഴിക്കാൻ പഠിക്കണം കേട്ടോ. അപ്പൊ നമ്മുടെ കയ്യിൽ എന്താണോ ഉള്ളത് അത് ഷെയർ ചെയ്യണമെന്ന് നമ്മൾ കുഞ്ഞുന്നാളിൽ മുതലേ നമ്മളും കേട്ട് ശീലിച്ചിട്ടുണ്ട്. നമ്മൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ കുഞ്ഞുകുട്ടികളോട് പറഞ്ഞു കൊടുക്കാറുമുണ്ട്. ഈ സന്തോഷം എന്ന് പറയുന്നതും നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്നതാണ്. അത് ഷെയർ ചെയ്താൽ ഒട്ടും കുറഞ്ഞു പോവില്ല, പകരം അത് ഇരട്ടിക്കുക ചെയ്യുക. നമ്മളിത് ഷെയർ ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഇത് ഇരട്ടിച്ചുകൊണ്ടേയിരിക്കും. അത് മറ്റുള്ളവരുടെ ലൈഫിലേക്ക് ഒരു ലൈറ്റായിട്ടാണ് പോവുക നമ്മുടെ സന്തോഷം എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ സന്തോഷം അത് നമ്മൾ സ്പ്രെഡ് ചെയ്യാനായിട്ട് നോക്കുക. അപ്പൊ നമ്മുടെ ചുറ്റിലുമുള്ളവരും സന്തോഷിക്കും, അവരത് സ്പ്രെഡ് ചെയ്യുമ്പോൾ അവരുടെ ചുറ്റിലുള്ളവരും സന്തോഷിക്കും. അപ്പൊ വലിയൊരു ആൾക്കാരുടെ ഒരു കൂട്ടം തന്നെ സന്തോഷിക്കുക എന്ന് പറയുമ്പോൾ ആലോചിച്ച് നോക്കി എന്തൊരു രസമുള്ളൊരു കാര്യമാണത്. അപ്പൊ എപ്പോഴും സന്തോഷമാണെങ്കിൽ അതും ഷെയർ ചെയ്യാനായിട്ട് നോക്കുക. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിക്കുന്നു. സ്റ്റേ ട്യൂൻഡ്.

0: മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ
2: മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ദ റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
3: ഇൻ അസോസിയേഷൻ വിത്ത്
4: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ.
5: And Lulu hypermarkets, supermarkets and department stores where the world comes to shop.
6: Just feel like you're
7: ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്, സുപ്രഭാതം. എല്ലാവർക്കും സ്നേഹത്തോടെ സ്വാഗതം മോർണിംഗ് സവാരിയിലേക്ക്. ഒരു പുതിയ ദിവസമാണ്, ഒരുപാട് നല്ല പ്രതീക്ഷകളുമായിട്ട് നമ്മളൊരു ഡേ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. പിന്നൊരു സന്തോഷം, ഇന്ന് വ്യാഴാഴ്ച ദിവസമാണ് അല്ലേ, ജൂൺ 4th. എല്ലാവർക്കും ആദ്യം തന്നെ ഹാപ്പി വീക്കെൻഡ് വിഷ് ചെയ്തുകൊണ്ട് നമ്മൾ ഈ ദിവസം സ്റ്റാർട്ട് ചെയ്യുകയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം കൃത്യം 6 കഴിഞ്ഞ് 2 ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ പലപ്പോഴും നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും തീരുമാനങ്ങൾ എടുക്കേണ്ട ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് നമ്മൾ ഒരുപാട് നല്ല തീരുമാനങ്ങളൊക്കെ എടുക്കും. നമ്മൾ വിചാരിക്കും നമ്മൾ ഭയങ്കര ലോജിക്ക് ആലോചിച്ചുകൊണ്ടായിരിക്കും നമ്മളുടെ ഒരു തീരുമാനങ്ങൾ നമ്മൾ എടുക്കുന്നത് എന്നൊക്കെ വിചാരിക്കും. പക്ഷേ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളിൽ ചിലപ്പം കുറച്ചധികം തീരുമാനങ്ങളെയും നിയന്ത്രിക്കുന്നത് നമ്മളുടെ ഇമോഷൻസ് ആയിരിക്കും. ചിലപ്പം നമ്മളോട് പറയാറില്ല, നമ്മൾ ദേഷ്യപ്പെട്ടിരിക്കുന്ന സമയത്തോ അതല്ലെങ്കിൽ ഭയങ്കര അമിത സന്തോഷമുള്ള സമയത്തോ ഒന്നും നമ്മളൊരു തീരുമാനം എടുക്കരുത് എന്ന് പൊതുവെ പറയാറുണ്ട്. അത് വളരെ കറക്റ്റ് ആയിട്ടുള്ളൊരു കാര്യം കൂടിയാണ് അല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഒരു തീരുമാനം എടുക്കുന്ന സമയത്ത് വളരെ ലോജിക്കലി തീരുമാനം എടുക്കുന്നു വിചാരിക്കും. പക്ഷേ പലപ്പോഴും നമ്മുടെ ഇമോഷൻസ് ആയിരിക്കും നമ്മളെ അതിലേക്ക് കൊണ്ടെത്തിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ പറഞ്ഞ പോലെ തന്നെ ഭയങ്കര ദേഷ്യത്തിലും ഭയങ്കര സന്തോഷത്തിലും ഇരിക്കുന്ന സമയത്ത് തീരുമാനങ്ങൾ എടുക്കാതിരിക്കുന്നതാണ് എപ്പോഴും ഏറ്റവും നല്ലത് എന്ന് തോന്നുന്നു. കൂടെ തീരുമാനങ്ങൾ എടുക്കുന്ന സമയത്ത് നമ്മൾ ചിലപ്പം എല്ലാ വശങ്ങളും ആലോചിച്ച് ചിന്തിച്ചിട്ടൊക്കെ ആയിരിക്കും നമ്മുടെ തീരുമാനങ്ങളിലേക്ക് എത്തുക. പിന്നെ അതുപോലെ ചിലപ്പോൾ നമുക്ക് ഏറ്റവും വിശ്വസ്തരായിട്ടുള്ള ആളുകളുടെ അടുത്ത് നമ്മൾ അഭിപ്രായങ്ങൾ ചോദിച്ച് തീരുമാനങ്ങളിലേക്ക് എത്താറുണ്ട്. അപ്പോൾ എങ്ങനെയാണ് നിങ്ങളുടെ ഒരു തീരുമാനമെടുക്കൽ പ്രോസസ്സൊക്കെ പോകുന്നത് എങ്ങനെയാണ് എന്നുള്ളത് പറയാൻ ആഗ്രഹമുണ്ടെങ്കിൽ അത് മെസ്സേജിൽ ഒന്ന് പറയാം കേട്ടോ. അപ്പോൾ നല്ല നല്ല തീരുമാനങ്ങൾ ഇന്നത്തെ ദിവസം എടുക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കട്ടെ എന്നുള്ള നല്ലൊരു ആശംസ കൂടി നൽകിക്കൊണ്ട് നമ്മൾ ഇത് സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മൾ ആദ്യം കേട്ടു തുടങ്ങുന്നത് അമൃതം സിനിമയിലെ ഒരു നല്ല പാട്ടാണ്.

0: പുതിയ ചിത്രം മോളിവുഡ് ടൈംസ്.
1: ഇവിടെ ഹോളിവുഡ് ഇല്ല, ഈ കൊച്ചു കേരളത്തിൽ സ്മോൾ വുഡേ ഉള്ളൂ.
0: നായകനാവുന്ന മോളിവുഡ് ടൈംസ് ജൂൺ 5 തീയതി മുതൽ തിയേറ്ററുകളിലേക്ക്. ടിക്കറ്റുകൾക്കായി കേട്ടുകൊണ്ടിരിക്കൂ റേഡിയോ സുനോ.
1: ഐ'm coming to save മലയാളം സിനിമ.
2: Distributed by Home Screen Entertainment and online streaming partner simplysouth.tv.
3: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
4: This is Morning Safari.
5: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
6: ബ്രോട്ട് ടു യു ബൈ
7: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ദി റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
8: ഇൻ അസോസിയേഷൻ വിത്ത്
9: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 million riyals ഡ്രീം, ഡ്രീം ബിഗർ.
10: And Lulu hypermarkets, supermarkets and department stores, where the world comes to shop.

റഹ്മാൻ മ്യൂസിക് ചെയ്തൊരു പാട്ടായിരുന്നു നമ്മൾ ഇപ്പൊ കേട്ടത്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം കൃത്യം 6 മണി കഴിഞ്ഞ് 13 മിനിറ്റ് ആണ്. എല്ലാവരുടെയും നല്ല നല്ല മെസ്സേജുകളൊക്കെ ഇങ്ങനെ വന്നു നിൽക്കുന്ന ടൈമാണ്. അപ്പൊ ഞാൻ നേരെ എല്ലാവരുടെയും മെസ്സേജുകളിലേക്ക് ഒന്ന് വരികയാണ്. ഗുഡ് മോർണിംഗ് മിസ്, ഒരു നല്ല ദിവസവും നല്ലൊരു വീക്കെൻഡും ആശംസിക്കുന്നു. പ്രഭുവും ആടമ്പിക്കാട്ടിലാണ്, തിരിച്ചും നല്ലവരുടെ വിഷയുന്നു. അരുൺ എസിന്റെ മെസ്സേജ് ഉണ്ട്, ഗുഡ് മോർണിംഗ് മിസ് ആന്ന് പറയുന്നു. വെരി ഗുഡ് മോർണിംഗ് അരുണും, ഒരു നല്ല ഡേ വിഷയുന്നു. പ്രദീപിന്റെ വക മോർണിംഗ് എത്തിയിട്ടുണ്ട്. ഇഫ്തിഹാറുദ്ദീൻ ഗുഡ് മോർണിംഗ് പറയുന്നു. കൂടെ തന്നെ ഗുഡ് മോർണിംഗ് ഓൾ, എല്ലാവർക്കും നല്ലൊരു വീക്കെൻഡ് ആശംസിക്കുന്നു. അൽ മുഫ്താർ റെന്റേക്കാർ കമ്പനിയിലെ എല്ലാവർക്കും ഒരു നല്ലൊരു അടിപൊളി പാട്ട് വെക്കുമോ വീക്കെൻഡ് അല്ലേ? തീർച്ചയായിട്ടും വീക്കെൻഡിൽ നമ്മൾ അടിപൊളി പാട്ടുകളിലേക്ക് തന്നെയാണ് എപ്പോഴും എത്താറുള്ളത്. സി പി ബേബിയുടെ മെസ്സേജ് എത്തിയിട്ടുണ്ട്, ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട്. വെരി വെരി ഗുഡ് മോർണിംഗ് അദ്ദേഹത്തിന് പറയുന്നു. ഗുഡ് മോർണിംഗ് എവറി വൺ, എല്ലാവർക്കും ഒരു ഗ്രേറ്റ് ഡേ വിഷ് ചെയ്യുന്നു എന്ന് പറഞ്ഞ്, ഗ്രേറ്റ് തേഴ്സ്ഡേ വിഷ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് അവന്തിക്കയുടെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. ജിയോ എല്ലാവർക്കും നല്ലൊരു മോർണിംഗ് വിഷ് ചെയ്യുന്നുണ്ട്. ഗുഡ് മോർണിംഗ് ഡിയർ സിസ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ റിയാസ് എത്തിയിട്ടുണ്ട്, ഒരു ബ്യൂട്ടിഫുൾ ഡേ വിഷ് ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട്. നിസാ സിസ് ആൻഡ് അപ്പുണ്ണി ബ്രോ ഓൾവേസ് ഫേവറേറ്റ്. താങ്ക് യു, താങ്ക് യു, താങ്ക് യു റിയാസ്, താങ്ക് യു സോ മച്ച്. ഷിഹാബുദ്ദീൻ്റെ മെസ്സേജാണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത്. ഓക്കെ, സാഹിദും വാഹിദും ആ മെസ്സേജ് ചെയ്യുന്നത്. അവർക്ക് എക്സാം ഉള്ള ദിവസമാണ്. ഇന്ന് കഥ ഹിസ്റ്ററി ആണല്ലേ, എം ഇ എസ്സിലെ. ഓക്കെ, അടിപൊളി എക്സാമൊക്കെ അടിപൊളിയായിട്ട് എഴുതും കേട്ടോ. ജസ്റ്റേജിയുടെ മെസ്സേജ് എത്തിയിട്ടുണ്ട്, സൂര്യൻ്റെ കിരണങ്ങൾ പോലെ നിങ്ങളുടെ ജീവിതവും സന്തോഷവും പ്രതീക്ഷയും സന്തോഷവും കൊണ്ട് നിറയട്ടെ, തെളിയട്ടെ എന്ന് കൂടി പറയുന്നു. തിരിച്ചും അങ്ങനെ തന്നെ ആവട്ടെ. ഓൾവിൽ ആൻഡ് എവ്ലിൻ ജോയിൻ ചെയ്യുന്നുണ്ട്, ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട്. വെരി ഗുഡ് മോർണിംഗ്. ഇഷാനിക്കുട്ടിയുടെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. കൂടെ തന്നെ സൂര്യദർശ്, ദിനേശ്, ഇന്ന് കുറച്ച് നേരത്തെയാണ് തോന്നുന്നല്ലോ. മനോജൻ മോഹൻ, ഗുഡ് മോർണിംഗ് ആൻഡ് ഹാപ്പി വീക്കെൻഡ് ടു എവ്രി വൺ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് നേരെ പോകാം. സ്റ്റോറീസിൽ നാളത്തെ ദിവസത്തിന്റെ ഒരു പ്രാധാന്യം തീർച്ചയായിട്ടും എല്ലാവർക്കും അറിയാം എന്ന് കരുതുന്നു. June 5 നമ്മുടെ പരിസ്ഥിതി ദിനമാണ് കേട്ടോ, വേൾഡ് എൻവയോൺമെന്റ് ഡേ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ചെറിയ ചോദ്യം, ഇത്തവണത്തെ വേൾഡ് എൻവയോൺമെന്റ് ഡേയുടെ തീം എന്താണെന്ന് അറിയാമോ? ഇത്തരത്തിലുള്ള ദിവസങ്ങൾക്ക് നല്ല നല്ല തീമുകൾ എല്ലാ വർഷവും ഉണ്ടാവാറുണ്ട്. ഓരോ വർഷവും നമ്മൾ എയിം ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ടുള്ള തീമുകളാണ് വരാറുള്ളത്. അപ്പൊ ഇത്തവണത്തെ പരിസ്ഥിതി അല്ലെങ്കിൽ വേൾഡ് എൻവയോൺമെന്റ് ഡേയുടെ തീം എന്താണ് എന്നുള്ളതാണ് കുട്ടികളുടെ അടുത്തുള്ള ചോദ്യം കേട്ടോ. ഒന്ന് സെർച്ച് ചെയ്തിട്ട് തന്നെ നിങ്ങൾ ഉത്തരങ്ങൾ അയച്ചിട്ടോ 5000917 എന്ന നമ്പറിലേക്ക്. കൂടെ നെക്സ്റ്റ് വന്നിരിക്കുന്നത് ബിനോയ്, ഗുഡ് മോർണിംഗ് പറയുന്ന. വെരി വെരി ഗുഡ് മോർണിംഗ് ബിനോയ്. ഉമേഷിൻ്റെ വക മോർണിംഗ് മെസ്സേജ് എത്തിയിട്ടുണ്ട്, വെരി വെരി ഗുഡ് മോർണിംഗ്. ജിസൽ ആൻഡ് ജിയാൻ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും ഹാപ്പി വീക്കെൻഡ് അവർ സ്പെഷ്യലി വിഷ് ചെയ്യുന്നുണ്ട്. വിജയൻ ആർ എസ്, ഈ ദിവസത്തിൻ്റെ ഇമ്പോർട്ടൻസ് മുഴുവൻ എനിക്ക് വലിയൊരു ലിസ്റ്റായിട്ട് എല്ലാ ദിവസവും അദ്ദേഹം അയക്കാറുണ്ട്. അപ്പോൾ ഇന്നും ഫുൾ ലിസ്റ്റ് എനിക്ക് അയച്ചു തന്നിട്ടുണ്ട് കേട്ടോ, അടിപൊളി. നെക്സ്റ്റ് ഷബിൻ ആണ് മെസ്സേജ് ചെയ്യുന്നത്, വെരി വെരി വെരി ഗുഡ് മോർണിംഗ് എന്ന് പറയുന്നു. ഷബിൻ ഷാജഹാൻ, തിരിച്ചും നല്ലൊരു മോർണിംഗ്. ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞിട്ട് സ്നേഹജ് എത്തിയിട്ടുണ്ട്, വെരി ഗുഡ് മോർണിംഗ് സ്നേഹജ്. കൂടെ രാജേഷ് ജിയുടെ മെസ്സേജ് എത്തിയിട്ടുണ്ട്, ഗുഡ് മോർണിംഗ് രാജേഷ്. നൗഫൽ അബൂബക്കർ, ഹായ് ഗുഡ് മോർണിംഗ് എന്ന് പറയുന്നു, വെരി ഗുഡ് മോർണിംഗ്. നെക്സ്റ്റ് ഇതാ ഉത്തരങ്ങൾ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഈ വർഷത്തെ തീം എന്താണ്, വേൾഡ് എൻവയോൺമെന്റ് ഡേയുടെ ഈ വർഷത്തെ തീം എന്താണ് എന്നുള്ളതാണ് ചോദ്യം. ദാ സൂര്യദർശ്, ദിനേഷിൻ്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മുഹമ്മദ് ഷഹാൻ ജോയിൻ ചെയ്യുന്നുണ്ട്, ഗുഡ് മോർണിംഗ്. മാത്യു മാലി നിരണം, അദ്ദേഹത്തിൻ്റെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. അൻസൽ ഹബീബെ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ഡിയർ ഓൾ എന്ന് പറഞ്ഞിട്ട് ഹാവ് എ ഗുഡ് ഡേ, ഒരു ഗുഡ് വീക്കെൻഡും വിഷ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് കെവിൻ സോജുവിൻ്റെ മെസ്സേജ് കിട്ടിയിട്ടുണ്ട്. ലിജോ എബ്രഹാമിൻ്റെ അക്കൗണ്ടിൽ നിന്നും റൈറ്റ് ആൻസർ അയക്കുന്നത് നെസേം നിയെ ആണ് കേട്ടോ, അടിപൊളി. കറക്റ്റ് ആയിട്ട് തന്നെ അവർ അയച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ ഉത്തരങ്ങളൊന്നും പോരട്ടെ നമ്മുടെ വാട്സപ്പിലേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് അടുത്തൊരു പാട്ടിലേക്ക് നമ്മൾ പോവുകയാണ്. വിനീത് ശ്രീനിവാസൻ പാടിയ ഒരു പാട്ടാണ് ഇനി കേൾക്കുന്നത് കേട്ടോ. തോൽവി എഫ് സി എന്ന് പറയുന്നൊരു മൂവി ഉണ്ടായിരുന്നു, ആ മൂവിയിലെ ഒരു നല്ല പാട്ട് കേൾക്കാൻ സുഖമുള്ള ഒരു പാട്ടിലേക്ക് നമ്മൾ എത്തുകയാണ്. സമയം 6 മണി കഴിഞ്ഞ് 17 മിനിറ്റ് ആണ്. മോർണിംഗ് സവാരിയാണ് കേൾക്കുന്നത്, ഞാൻ നിസ നിങ്ങൾക്കൊപ്പം.

വലിയ ജിമായ ഫാൽക്കൺ ഫിറ്റ്നസ് ക്ലബിന്റെ ആറാമത്തെ ബ്രാഞ്ച് ഇനി പിന്നുമറാനിൽ. ഉദ്ഘാടനം ജൂൺ 5 വെള്ളിയാഴ്ച വൈകിട്ട് 6 മണിക്ക്. അതിഥികളായി എത്തുന്നു ഷെയ്ൻ നിക്കം, അന്ന രാജൻ, റോഷൻ ബഷീർ, സി ആർ സലീം തുടങ്ങിയ താരനിര. ഏവർക്കും സ്വാഗതം. ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ റേഡിയോ സ്നോ 91.7 FM.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ദി റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും
1: ഇൻ അസോസിയേഷൻ വിത്ത്
2: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 million riyals ഡ്രീം ഡ്രീം ബിഗർ.
3: And Lulu hypermarkets, supermarkets and department stores where the world comes to shop.
4: Just feel like you're
5: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 6 മണി കഴിഞ്ഞ 24 മിനിറ്റ് ആണ്. ബാക്കിയുള്ളവരുടെ മെസ്സേജുകളിലേക്ക് ഞാൻ വരികയാണ്. ഷബീറിന്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. മുഹമ്മദ് ഷഹാനാണ് റൈറ്റ് ആയിട്ടെന്നെ അയച്ചിരുന്നുണ്ട് കേട്ടോ. ഞാൻ ആ ചോദിച്ച ചോദ്യത്തിനുള്ള മറുപടി അടിപൊളിയായിട്ടെന്നെ അയക്കുന്നുണ്ട് മുഹമ്മദ് ഷഹാൻ. കൂടെ സ്റ്റീവൻ ആൻഡ് സേറ ഗുഡ് മോർണിംഗ് പറയുന്നു, വെരി ഗുഡ് മോർണിംഗ്. കൂടെ ഹർഷിക നന്ദിക്ക് എത്തിയിട്ടുണ്ട്, അവർക്ക് നല്ലൊരു മോർണിംഗ് വിഷ് ചെയ്യുന്നു. കൂടെ ഒരു വിഷസ് ഉണ്ട്, ഞങ്ങളുടെ പ്രിയപ്പെട്ട അമ്മ മീനുവിന് സന്തോഷകരമായിട്ടുള്ളൊരു പിറന്നാൾ ആശംസിക്കുന്നു സ്നേഹത്തോടെ ആബിയിലും ഡേവിഡും. ഓക്കെ, ആബിലും ഡേവിഡും ഇന്ന് വളരെ സ്പെഷ്യലായിട്ട് അമ്മ മീനുവിനുള്ള സ്നേഹം നിറഞ്ഞ സ്പെഷ്യൽ ആശംസകൾ കൊടുക്കുന്നു.

സുനിൽ മാഥൂർ അദ്ദേഹം ഒരു ഫോട്ടോ അയച്ചിട്ടുണ്ട്, ഒരു വിശേഷം സെൻഡ് ചെയ്തിട്ടുണ്ട്. നമസ്കാരം പ്രിയ റേഡിയോ സുനോയുടെ കേട്ട് കേട്ട് കൂട്ടുകൂടി യാത്ര ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും അണിയറ പ്രവർത്തകർക്കും എല്ലാവർക്കും വീക്കെൻഡ് ആശംസകൾ വിഷ് ചെയ്യുന്നു. പ്രത്യേകിച്ച് PEO-യിലെ എല്ലാ അംഗങ്ങൾക്കും എന്ന് പറഞ്ഞിട്ടാണ് സുനിൽ മാഥൂർ ആ ഒരു മെസ്സേജ് അയച്ചിട്ടുള്ളത്. അവരെല്ലാവരും ഇങ്ങനെ ജോലിക്കായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഫോട്ടോ അയച്ചു തന്നിട്ടുണ്ട്. അപ്പൊ കൂടെയുള്ള എല്ലാവർക്കും ഒരു നല്ല ഡേ സ്പെഷ്യലി വിഷ് ചെയ്യുന്നു കേട്ടോ. നെക്സ്റ്റ് ഷംസ് ആണ് ജോയിൻ ചെയ്യുന്നത്. ഷംസിന്റെ മെസ്സേജില് നമ്മുടെ അൽബിയാൻ മാലിക്കും അൽസിയാൻ മാലിക്കും ആണ് മെസ്സേജ് ചെയ്തിട്ടുള്ളത്. വെരി ഗുഡ് മോർണിംഗ് അവർക്കും പറയുന്നു. ഹായ് നിസ, ഗുഡ് മോർണിംഗ്, ഹാപ്പി വീക്കെൻഡ് ബൈ സലീം മൂക്കുതല. തിരിച്ചും നല്ലൊരു വീക്കെൻഡ് വിഷ് ചെയ്യുന്നു. എയ്തൻ എവ്ലിൻ എസ്ഹാൻ MES ൽ നിന്നും ജോയിൻ ചെയ്യുന്നുണ്ട്. ബിന്ദു ബിനോയുടെ അക്കൗണ്ടിൽ നിന്നുള്ളൊരു ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. വെരി വെരി ഗുഡ് മോർണിംഗ് പറഞ്ഞുകൊണ്ട് നമുക്ക് അടുത്തൊരു അടിപൊളി പാട്ടിലേക്ക് കൂടി പോകാം. നമ്മൾ ഇനി കേൾക്കാൻ പോകുന്ന പാട്ട് മധുശ്രീ എന്ന നമ്മുടെ പ്രിയപ്പെട്ട സിംഗർ പാടിയ പാട്ടാണ്. ഹൃദയപൂർവ്വം മൂവിയിലെ പാട്ടാണിത് കേട്ടോ. സമയം 6 മണി കഴിഞ്ഞ് 26 മിനിറ്റ് ആണ്.

0: is Radio Suno 91.7 FM, Qatar's happiness frequency. Now available on Huawei App Gallery.
1: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
2: ഡെഫിനറ്റ്ലി കൊമേഴ്ഷ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
1: മില്യണോ?
2: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം. കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേരാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
3: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
4: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ദ റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം ഡ്രീം ബിഗർ.
4: And Lulu hypermarkets, supermarkets and department stores where the world comes to shop.
5: Just feel like you're ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 34 മിനിറ്റ് ആണ്. ഒരുപാട് പേരുടെ നല്ല മെസ്സേജുകളുണ്ട്. ആരുഷ് മെസ്സേജ് ചെയ്യുന്നുണ്ട് ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട്. വെരി വെരി ഗുഡ് മോർണിംഗ്. നിതീഷിന്റെ അക്കൗണ്ടിൽ നിന്നാണ് ആരുഷിന്റെ മെസ്സേജ് എത്തിയിട്ടുള്ളത്. നമ്മുടെ ഹെലൻ എത്തിയിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് ഹെലനും ഫാമിലിക്കും. നല്ലൊരു ഡേ വിഷയമെന്ന്. സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അവര്. കൂടെ തന്നെ ഷബാന ജോയിൻ ചെയ്യുന്നു. ഗുഡ് മോർണിംഗ് ആൻഡ് ഹാപ്പി വീക്കെൻഡ് ആഹിൽ ആരോണാണ് മെസ്സേജ് ചെയ്തിട്ടുള്ളത്. കൂടെ തന്നെ ഒരു പാട്ട് തീർച്ചയായിട്ടും ഞാൻ പ്ലേ ചെയ്യാം കേട്ടോ. ഫിറോസ് ഖാൻ ഒരു പാട്ട് ചോദിക്കുന്നുണ്ട്, ഞാൻ പ്ലേ ചെയ്യുന്നതായിരിക്കും. നെക്സ്റ്റ് ഷാജു ശ്രീധരന്റെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. സൈറക്കുട്ടിയുടെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. വെരി വെരി ഗുഡ് മോർണിംഗ് സൈറക്കുട്ടി അല്ലേ ഡി കെ എന്നുള്ള അക്കൗണ്ടിൽ നിന്നാണ്. ഗുഡ് മോർണിംഗ് റേഡിയോ സുനോ എന്ന് പറയുന്നു. വെരി വെരി ഗുഡ് മോർണിംഗ് ജിൽസ് ജോവിറ്റാൽ ഓറിയൽ അവരുടെ മെസ്സേജ് ഉണ്ട്. അവർക്ക് മോർണിംഗ് സ്പെഷ്യലി പറയുന്നു. നീതി മോഹൻ എത്തിയിട്ടുണ്ട്. കൂടെ തന്നെ മാധവ് മനോജും മാനവ് മനോജും മെസ്സേജ് ചെയ്തിട്ടുണ്ട്. അവർക്ക് നല്ലൊരു മോർണിംഗ് സ്പെഷ്യലി വിഷയമെന്നു. നമ്മുടെ ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു കേട്ടോ. നാളെ എൻവയോൺമെന്റ് ഡേ ആണ്. നാളത്തെ ദിവസം പരിസ്ഥിതി ദിനമാണ്. ഒരുപാട് നല്ല കാര്യങ്ങൾ നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ഒരു ദിവസമാണ് നാളത്തെ ദിവസം. അപ്പൊ നാളത്തെ ദിവസത്തിന്റെ തീം എന്താണ്? എല്ലാ വർഷവും വേൾഡ് എൻവയോൺമെന്റ് ഡേക്ക് ഒരു തീം ഉണ്ടാവാറുണ്ട്. അപ്പൊ ഈ വർഷത്തെ ഒരു തീം എന്താണ് എന്നുള്ളതാണ് എന്റെ ചോദ്യം കേട്ടോ. അപ്പൊ ഒന്ന് നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ പെട്ടെന്ന് ഉത്തരം കിട്ടുന്നതായിരിക്കും. എന്നിട്ടൊന്ന് അയച്ചിട്ടുള്ളൂ കേട്ടോ. മണി മച്ചിങ്ങളുടെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. നമ്മുടെ ജുവൽകുട്ടി ജോയിൻ ചെയ്യുന്നുണ്ട്. ഓ, ബർത്ത്ഡേ സെലിബ്രേഷന്റെ ഫോട്ടോസ് ഒക്കെ അയച്ചു തന്നിട്ടുണ്ട്. അടിപൊളി, സൂപ്പർ സൂപ്പർ അടിപൊളിയായിട്ടുണ്ട്. നല്ല റെഡ് വെൽവെറ്റ് കേക്ക് ആണെന്ന് തോന്നുന്നു അല്ലേ. ഓക്കെ, അപ്പൊ കുറെ ഗിഫ്റ്റ്സ് ഒക്കെ സൈഡിൽ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. എനിവേ, മോൾക്കൊരിക്കൽ കൂടി എല്ലാവിധ ആശംസകളും പറയുന്നു. ടിസ്മിൻ ആൻഡ് ടിസ ജോയിൻ ചെയ്യുന്നുണ്ട്. ഹാപ്പി വീക്കെൻഡ് എല്ലാവർക്കും പറയുന്നു. നത്താശക്കുട്ടിയുടെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. ഷമീർ എൻ്റെ അക്കൗണ്ടിൽ നിന്നും ആരൊക്കെയാണ് എത്തിയിട്ടുള്ളത്? നമ്മുടെ ഹൻമാസ്, ഹെബ, ഇസാൻ, ഇഷൽ, ഹന്നു, ഇസ്ര, ഓ എല്ലാവരും വെറൈറ്റി പേരുകളാണ് കേട്ടോ. ഓക്കെ, ഇത് എൻവയോൺമെന്റ് ഡേയുടെ ഓക്കെ ഓക്കെ ഓക്കെ ഒരു തീമിലാണ് അതിലൊരാൾ ഒരുങ്ങിയിരിക്കുന്നത് കേട്ടോ. സേവ് മീ എന്ന് പറഞ്ഞിട്ട് എൻവയോൺമെന്റ് ഡേ ആയിരുന്നോ അതോ ഇത് വാട്ടർ ജലദിനത്തിൽ ചെയ്തതാണോ എന്ന് എനിക്കറിയില്ല. എനിവേ, ഇന്നത്തെ ഒരു ഫോട്ടോ അയച്ചു തന്നിട്ടുണ്ട്. അപ്പം എന്നെ സംരക്ഷിക്കൂ എന്ന് പറഞ്ഞിട്ടുള്ള രീതിയിലുള്ള ഒരു ലുക്ക് വൈസ് അല്ലെങ്കിൽ ഒന്ന് ഇന്നത്തെ നാളത്തെ ദിവസത്തിൻ്റെ തന്നെയാണ് എൻവയോൺമെന്റ് ഡേ റിലേറ്റഡ് ആയിട്ട് തന്നെയാണ്. അതിൽ കുറച്ച് 4 പേരുണ്ട് ഫോട്ടോയിൽ. അപ്പോൾ ഇതിൽ ഹൻമാസ് ആണോ, ഹെബയാണോ, അതോ ഈസ് ഹന്നു ആണോ, ഇസ്രയാണോ, അത് ആരാണെങ്കിലും അടിപൊളിയായിട്ടുണ്ട്, സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. നെക്സ്റ്റ് റൈറ്റ് ആൻസർ അയച്ചുകൊണ്ട് ഹായ് റേഡിയോസിനോ, ഇന്ന് നന്മകൾ നിറഞ്ഞൊരു പ്രഭാതം ആശംസിക്കുന്നു. ഒരു തമിഴ് സോങ് വെച്ചു തരുമോ എന്ന് നിങ്ങളുടെ പ്രിയപ്പെട്ട ജോസ് എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ്. മറ്റൊരു ഓപ്ഷൻ കൂടി ഉണ്ടെങ്കിൽ അത് മെസ്സേജിൽ പറഞ്ഞോളൂ കേട്ടോ. റീ ആ ഒരു അക്കൗണ്ടിൽ നിന്നും ഗുഡ് മോർണിംഗ് വന്നിട്ടുണ്ട്. വെരി ഗുഡ് മോർണിംഗ്. കൂടെ നെക്സ്റ്റ് വന്നിരിക്കുന്നത് വേൾഡ് എൻവയോൺമെന്റ് ഡേ മൈ ഫാമിലി വിത്ത് ഡിയർ നിസാന്ന് പറഞ്ഞിട്ട്. ആ കുറച്ച് നാൾ മുമ്പ് നമ്മളുടെ കെവിൻ സോജു ആൻഡ് ഫാമിലിയുടെ ടെറാറിയത്തിൻ്റെ ഒരു വീഡിയോ നമ്മൾ കുറച്ച് നാൾ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഫോട്ടോ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. അടിപൊളി. ഓക്കെ ഓക്കെ, ഞാൻ ഓർക്കുന്നു കേട്ടോ. ഭയങ്കര രസമായിട്ട് ടെറാറിയം ചെയ്യുന്ന ആളാണ് കെവിൻ സോജു, സോറി, കെവിൻ്റെ ഫാദർ സോജു. അപ്പോൾ അങ്ങനെ മീറ്റ് ചെയ്തതായിരുന്നു. നെക്സ്റ്റ് സുർബിൻ്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. ഐ എം ധൻവിക സുർബിൻ. ഹായ് ധൻവിക കുട്ടി, ഗുഡ് മോർണിംഗ്. ഇന്ന് ഡാൻസ് കോമ്പറ്റീഷൻ ഉണ്ടോ? ഓ, ഇന്ന് ഡാൻസ് കോമ്പറ്റീഷൻ ഉണ്ട് ഐഡിയൽ ഇന്ത്യൻ സ്കൂളിൽ. ആളുടെ ടീം മെമ്പേഴ്സ് ആരൊക്കെയാണെന്നറിയാമോ? ഹെസ, ദേവ്ന, റീച്ചൽ, അൻവി, ഇവരെല്ലാവരുമാണ് ടീം മെമ്പേഴ്സ് ആയിട്ട് നമ്മുടെ ധൻവിക കുട്ടിയുടെ കൂടെ ഉള്ളത്. അപ്പോൾ ഇന്നത്തെ ഡാൻസ് കോമ്പറ്റീഷൻ അടിപൊളിയാവട്ടെ, അടിച്ചു പൊളിക്കൂ കേട്ടോ. തകർപ്പനായിട്ട് നിങ്ങൾ പെർഫോം ചെയ്യൂ. നെക്സ്റ്റ് വിഷ്ണു രമ്യയുടെ ഗുഡ് മോർണിംഗ് ഉണ്ട്. അഞ്ജുവിൻ്റെ അക്കൗണ്ടിൽ നിന്നും ഗുഡ് മോർണിംഗ് നിസ എന്ന് പറയുന്നു. വെരി ഗുഡ് മോർണിംഗ്. നെക്സ്റ്റ് വന്നിരിക്കുന്ന ഒരുപാട് ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടെന്ന് തോന്നുന്നു. ഈ തീമിൻ്റെ കേസിൽ എനിക്ക് പല മറുപടികൾ വരുന്നുണ്ട്. ഹെലൻ്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. കൂടെ ലൈക്ക് കുട്ടിയുടെ മെസ്സേജാണ് നെക്സ്റ്റ് കിട്ടിക്കഴിഞ്ഞിട്ടുള്ളത്. വെരി ഗുഡ് മോർണിംഗ്. വി ആർ ഓൺ ടു വേ ടു ഭവൻസ് പബ്ലിക് സ്കൂൾ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ആമിന മോയിസും ഹൈസനും ജോയിൻ ചെയ്യുന്നുണ്ട്. വെരി ഗുഡ് മോർണിംഗ്. ഹൻമാസ് ആയിരുന്നു അതല്ലേ. ഓക്കെ ഓക്കെ ഓക്കെ, അടിപൊളി. പിന്നെ വന്നിരിക്കുന്നത് നമ്മളുടെ മാധവ് മനോജ്. മാധവ് മനോജ് കറക്റ്റായിട്ട് അയക്കുന്നു. അക്ഷര അക്ഷുജിൻ്റെ മെസ്സേജാണ് നെക്സ്റ്റ് കിട്ടിയിട്ടുള്ളത്. വെരി ഗുഡ് മോർണിംഗ് അവർക്ക് പറയുന്നു. പിന്നെ എൽ എം എന്ന് പറയുന്ന ഒരു അക്കൗണ്ടിൽ നിന്നും മെസ്സേജ് എത്തിയിട്ടുണ്ട്. ഹൈനെസ് എന്ന് പറയുന്നു, തിരിച്ചൊരു നല്ല ഡേ വിഷ് ചെയ്യുന്നുണ്ട്. ആളുടെ പേര് കിട്ടിയിട്ടില്ല, LM10 എന്നാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത് കേട്ടോ. നറ്റാഷ കുട്ടി റൈറ്റ് ആയിട്ട് തന്നെ അയക്കുന്നു. അവന്തിക്ക കുട്ടിയുടെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. ആന്റണി ജോസ് ആണ് നെക്സ്റ്റ് ഒരു ഗുഡ് മോർണിംഗ് പറയുന്നത്. വെരി ഗുഡ് മോർണിംഗ്, മോർണിംഗ് വിഷസ് ഫോർ എ ബ്യൂട്ടിഫുൾ ഡേ ആൻഡ് പീസ്ഫുൾ എൻവയോൺമെന്റ്. ആരൊക്കെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫിറോസ്, പിന്നെ ടീച്ചേഴ്സ് ആയിട്ടുള്ള അവരുടെ സാരഥി ഫിറോസ് ആണ്, ടീച്ചേഴ്സ് ആയിട്ടുള്ള പുഷ്പജ, അനീറ്റ, ജെയ്സ്ലി, ജൻസി, ഷെറിൻ, ഐഷ, ജ്യോതി, സുബിഷ, ഇവരെല്ലാവരും നോബൽ ഇന്റർനാഷണൽ സ്കൂളിൽ നിന്നാണ്. ഒരു കൂട്ടം ടീച്ചേഴ്സ് നമ്മളുടെ കൂടെ ഇന്ന് ജോയിൻ ചെയ്തിട്ടുണ്ട്, കുട്ടികളും മാത്രമല്ല. ഓക്കെ, അപ്പോൾ അവർക്ക് എല്ലാവർക്കും നല്ലൊരു ഡേ സ്പെഷ്യലി വിഷ് ചെയ്യുന്നു കേട്ടോ. എല്ലാ ടീച്ചേഴ്സിനും, പ്രത്യേകിച്ച് ഫിറോസിനും സ്പെഷ്യലി ഒരു നല്ല ഡേ വിഷ് ചെയ്തുകൊണ്ട് നമുക്ക് നേരെ അടുത്ത പാട്ടിലേക്ക് പോകേണ്ട സമയം കൂടി ആവുകയാണ്. കൂടെ തന്നെ നിങ്ങളുടെ ഡിയർ വൺസിന് ആർക്കെങ്കിലും ഇന്ന് സ്പെഷ്യലായിട്ടൊരു ബർത്ത്ഡേയോ വെഡിങ് ആനിവേഴ്സറിയോ അങ്ങനെ നല്ല നല്ല ആശംസകൾ കൊടുക്കാനായിട്ടുണ്ടെങ്കിൽ അതുകൂടി ഒന്ന് അയച്ചിടേണ്ട സമയമാണ് ഈ ടൈം എന്ന് പറയുന്നത്. 5000917 എന്ന നമ്പറിലേക്ക് സജീഷ് സരിഷ ഗുഡ് മോർണിംഗ് പറയുന്നു. വെരി വെരി ഗുഡ് മോർണിംഗ് സജീഷ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോകാം അല്ലേ. നേരത്തെ നമ്മുടെ ഫിറോസ് ഖാൻ ചോദിച്ച പാട്ടാണ് ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത്. ബെസ്റ്റ് ആക്ടർ മൂവിയിലെ സ്വപ്നം ഒരു ചാക്കി കേൾക്കാം. സമയം 6 മണി കഴിഞ്ഞ് 40 മിനിറ്റ് ആണ്. ആരാധ്യ കുട്ടി എത്തിയിട്ടുണ്ട്. വെരി വെരി ഗുഡ് മോർണിംഗ്. നോബൽ സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ദിവസമായിട്ട് മെസ്സേജ് അയച്ചിട്ട് സുഖമാണോ എന്ന് ചോദിക്കുന്നു. സുഖമായിട്ടിരിക്കുന്നു ആരാധ്യ കുട്ടി. അപ്പൊ എല്ലാവർക്കും ഒരു നല്ല ഡേ ഒരിക്കൽ കൂടി വിഷ് ചെയ്യുന്നു.

0: ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനായ റേഡിയോ സുനോ 91.7 FM കേട്ട് കേട്ട് കൂട്ടുകൂടാ.
1: On Radio Suno 91.7 FM.
2: Chennai Beats.
3: Tamil Head of the R.
4: In the art of podumakkolanda.

0: 91.7 FM. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: brought to you by മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ദി റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 million റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ.
4: And Lulu, hypermarkets, supermarkets and department stores where the world comes to shop. Just feel like you're
5: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 7 മണി കഴിഞ്ഞ് 2 മിനിറ്റ് ആണ്. കേട്ടുകൊണ്ടിരിക്കുന്ന മോർണിംഗ് സവാരിയിൽ ഞാൻ സാർ നിങ്ങളുടെ കൂടെയുണ്ട്. ജൂൺ 4 വ്യാഴാഴ്ച ദിവസമാണ്. അപ്പോൾ ഒരു ഹാപ്പി വീക്കെൻഡ് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്തത്. കുറച്ച് പേരുടെ മെസ്സേജിലേക്ക് കൂടി എനിക്ക് വരാനായിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് റേഡിയോ സോനോ എന്ന് പറഞ്ഞിട്ട് തദ്യൂസ് ആൻഡ് ഷോബിത് ആൻഡ് ഇവാൻ, അവർ ദോഹ ബ്രിട്ടീഷ് സ്കൂളിൽ നിന്നുമാണ് പഠിക്കുന്നത്. അവരുടെ മോർണിംഗ് മെസ്സേജ് എത്തിയിട്ടുണ്ടായിരുന്നു. വെരി വെരി ഗുഡ് മോർണിംഗ് അവർക്ക് കൂടി പറയുന്നു. പ്ലീസ് വിഷ് മൈ ചെറിയാച്ചൻ ആൻഡ് ചെറിയച്ചൻ ആൻഡ് ചെറിയമ്മ, മിസ്റ്റർ രാജേഷ് ആൻഡ് നീലിമ ഹാപ്പി വെഡിങ് ആനിവേഴ്സറി വിഷസ് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ലയക്കുട്ടിയാണ് മെസ്സേജ് അയച്ചിട്ടുള്ളത്. അപ്പോൾ രാജേഷിനും നീലിമയ്ക്കും വളരെ വളരെ സ്പെഷ്യലായൊരു വെഡിങ് ആനിവേഴ്സറി വിഷസ്. എന്നാലും ഞാൻ ചെറിയച്ചനെ ചെറിയാച്ചനാക്കി മാറ്റിക്കളഞ്ഞു ഒരു സെക്കൻഡ് കൊണ്ട്. സൈറക്കുട്ടിയുടെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. വെരി വെരി ഗുഡ് മോർണിംഗ് സൈറക്കുട്ടിക്കും പറയുന്നു. കൂടെ തന്നെ വന്നിരിക്കുന്ന ജന്നയാണ് മെസ്സേജ് ചെയ്തിട്ടുള്ളത്. ഹായ് ഐ എം ജന്ന. ഓക്കെ, ഇന്ന് ഡാൻസ് കോമ്പറ്റീഷനോ, ഞാനത് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ച് മുമ്പ്. ഐഡിയൽ ഇന്ത്യൻ സ്കൂളിൽ ഇന്നൊരു ഡാൻസ് കോമ്പറ്റീഷൻ ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരു ബെസ്റ്റ് ഓഫ് ലക്ക് പറയണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ ടീമിന് വിഷ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് വന്നിട്ടുള്ളത്. ആഗ്ന, ഹെസ, ഫാത്തിമ, സ്റ്റിഷ ആൻഡ് ജന. ഓക്കെ ഓക്കെ, കുറച്ച് മുമ്പ് വേറൊരു ടീം മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അടുത്തൊരു ടീം കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട്. ആഗ്ന, ഹെസ, ഫാത്തിമ, സ്റ്റിഷ, അത് കൊള്ളാലോ, അടിപൊളി പേര്. ആൻഡ് ജന. ഓക്കെ, അപ്പോൾ ഇവരുടെ ടീമും അടിപൊളിയായിട്ട് പെർഫോം ചെയ്യട്ടെ, എല്ലാ ടീമുകളും അടിപൊളിയായിട്ട് പെർഫോം ചെയ്യട്ടെ. ഓക്കെ, നേരത്തെ മെസ്സേജ് അയച്ചതും ഇതേ അക്കൗണ്ടിൽ നിന്നായിരുന്നോ? ഓക്കെ, ആഗ്ന, ഹെസ, ഫാത്തിമ, ഇഷ ജനിക്കുന്ന ആ സമയത്ത് സ്റ്റെഷയുടെ പേരുണ്ടായിരുന്നില്ല അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ എന്തായാലും എല്ലാവരും അടിപൊളിയായിട്ട് പെർഫോം ചെയ്യുക കേട്ടോ. ഗുഡ് മോർണിംഗ്, ടുഡേ ഈസ് മൈ ഡോട്ടർ നിഫ്ഷാസ് 8th ബർത്ത്ഡേ. ഓക്കെ, ഇന്ന് നിഫ്താഷിൻ്റെ ബർത്ത്ഡേ ആണ്. അവർ ശാന്തിനി കീർത്തൻ സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് ചെയ്തത്. ഇപ്പം എന്തായാലും അവർ എത്തിക്കാണാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ എന്തായാലും എല്ലാവിധ ആശംസകളും വളരെ സ്നേഹത്തോടുകൂടി മോൾക്ക് നമ്മൾക്ക് വിഷ് ചെയ്യാം. വളരെ സ്പെഷ്യലായൊരു ഹാപ്പി ബർത്ത്ഡേ നമ്മൾ ഒത്തിരി സ്നേഹത്തോടുകൂടി ഇതാ വിഷ് ചെയ്യുന്നു.

കൂടെ തന്നെ എബിൻ തോമസ് എല്ലാവർക്കും ഒരു ഹാപ്പി വീക്കെൻഡ് വിഷ് ചെയ്യുന്നുണ്ട്. നമ്മുടെ അബിജാൻ എക്സൻ ജോയിൻ ചെയ്യുന്നുണ്ട്. കൂടെ തന്നെ ഗുഡ് മോർണിംഗ് നിസ സുഖാണോ എന്ന് ചോദിച്ചിട്ട് ഹാരിസ് അടവനക്കാട് എത്തിയിട്ടുണ്ട്. സുഖമായിട്ടിരിക്കുന്നു, അടിപൊളിയായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ എല്ലാവരുടെയും മെസ്സേജുകളിൽ നിന്നും നമ്മൾ ഈ മണിക്കൂറിലെ ഫസ്റ്റ് സോങ്ങിലേക്ക് എത്താനായിട്ട് പോവുകയാണ്. ഇന്ന് ഞാൻ രണ്ട് കാര്യങ്ങൾ ഇങ്ങനെ സംസാരിക്കാനായിട്ട് ഇങ്ങനെ എടുത്തു വെച്ചിട്ട് ഇങ്ങനെ കൺഫ്യൂഷൻ അടിച്ച് നിൽക്കുകയാണ്. ഏത് ചോദ്യം നിങ്ങളുടെ അടുത്ത് ചോദിക്കും എന്നുള്ളതിന് ഒരു ചെറിയ കൺഫ്യൂഷൻ. അതൊന്ന് സെറ്റാക്കിയിട്ട് ഞാൻ പെട്ടെന്ന് തിരിച്ചു വരുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ കേൾക്കാൻ പോകുന്നത് തേൻമാവിൻ കൊമ്പത്ത് എന്ന സിനിമയിലെ പാട്ടാണിപ്പോൾ മോർണിംഗ് സവാരിയിൽ.

0: Biggest jewelry festival is now happening at Joyalukkas. Joyalukkas il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. ഈ ഓഫർ 2026 ജൂൺ 13 വരെ മാത്രം. നിങ്ങളുടെ അടുത്തുള്ള ജോയാലുക്കാസ് സ്റ്റോർ ഇന്ന് തന്നെ സന്ദർശിക്കൂ.
1: ജോയാലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
2: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്, നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ. ഒരു കിണ്ടലടിയുമായി ആന്റണി പെപ്പേ.
3: ആന്റണി നാമ നനച്ച മാതിരി ഇല്ല.
2: ഓൾ ജോർജ് സംവിധാനം ചെയ്യുന്ന ആക്ഷൻ ത്രില്ലർ ചിത്രം കാട്ടാളൻ.
4: 1200 ആനകളെ കൊന്ന് കൊമ്പ് കടത്തിയ ഒരു കാട്ടുകൊള്ളക്കാരനുണ്ട്. സത്യമംഗലം കാട്ടിലെ ആനകള് അവനെ കണ്ട പതുങ്ങുവന്ന ചൊല്ല്.
2: പെപ്പയോടൊപ്പം കബീർ ദുഹൻ സിംഗ്, പാർത്ഥിവാരി, സുനിൽ, ഹരിശങ്കർ നാരായണൻ, ജഗദീഷ്, സിദ്ദിഖ് തുടങ്ങി വമ്പൻ താരനിര. കാട്ടാളൻ വിജയകരമായി പ്രദർശനം തുടരുന്നു.
5: ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാർസ് ഫിലിം.
6: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
7: ഹായ്, അസ്സലാമു അലൈക്കും. ഞാൻ സജ്ല സലി. ലൈല മജ്നു നാട്ടിലേ 91.7 FM കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ദ റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ.
4: And Lulu hypermarkets, supermarkets and department stores, where the world comes to shop. Just feel-

സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം കൃത്യം 7 മണി കഴിഞ്ഞ് 18 മിനിറ്റ് ആണ്. മോർണിംഗ് സവാരിയാണ് കേട്ടുകൊണ്ടേയിരിക്കുന്നത്. ഞാൻ സാർ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. കഴിഞ്ഞ ദിവസം കണ്ടൊരു വീഡിയോനെ കുറിച്ച് സംസാരിക്കാമെന്ന് ഞാൻ വിചാരിക്കുകയായിരുന്നു. നിങ്ങൾ ചിലപ്പം അത് കണ്ട് കാണാനുള്ള സാധ്യതകളുണ്ട്. ICC വിമൻസ് T20 വേൾഡ് കപ്പ് ബേസ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു എത്തിയിട്ടുണ്ടായിരുന്നത്. അതായത് ഒരു ഫ്ലൈറ്റിലേക്ക് ഇന്ത്യൻ ക്രിക്കറ്റ് ടീം വരുന്നു എന്നുള്ള ഒരു വാർത്ത വരുന്നു. അപ്പോൾ ആ സമയത്ത് ഒരു അച്ഛനും മോനും ആണ് അവിടെ ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ അച്ഛൻ പറയുന്നുണ്ട് വേൾഡ് ചാമ്പ്യന്മാർ ഇതാ വരാനായിട്ട് പോവുകയാണെന്ന് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ആൾ സംസാരിക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെ അനൗൺസ്മെൻറ്റ് വരുന്നു, പ്ലീസ് വെൽക്കം, നമ്മളുടെ ടീമിനെ വെൽക്കം ചെയ്യാം എന്ന് പറഞ്ഞിട്ട് അനൗൺസ്മെൻറ്റ് വരുന്നു. അപ്പോൾ ആ സമയത്ത് കയറി വരുന്നത് നമ്മളുടെ വനിതാ ടീമിലെ അംഗങ്ങളാണ്. അപ്പോൾ ഇത് കാണുമ്പോൾ ഫാദർ, ഓ ഇത് നമ്മുടെ വിമൻ ക്രിക്കറ്റ് ടീമായിരുന്നു അല്ലേ എന്നിങ്ങനെ പറയുന്നുണ്ട്. പക്ഷേ മോൻ ഒരു സെക്കൻഡ് കണ്ട് ഇതിൽ ജമിയുണ്ടോ എന്ന് ചോദിച്ചിട്ട് ചാടി എണീറ്റ് ജമിക്ക് കൈ കൊടുക്കാൻ പോകുന്നു. ആ ഭയങ്കര സന്തോഷം. അപ്പോഴാണ് ആൾ മനസ്സിലാക്കുന്നത് ഒരിക്കലും ഒരു മുൻവിധിയോടുകൂടി കാണരുതായിരുന്നു എന്നുള്ള ഒരു ചെറിയ തോട്ട്. ചെറിയ തോട്ടല്ല, ഒരു വലിയ തോട്ടാണ്. ഒരൊറ്റ മൊമെൻറ്റിൽ നമുക്ക് നൽകുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. നിങ്ങൾ കണ്ടിട്ടില്ലാന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ അത് കാണാനായിട്ട് സാധിക്കും. ICC വിമൻസ് T20 വേൾഡ് കപ്പ് ബേസ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. മത്സരങ്ങൾ June 12 സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് വന്നിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ വീഡിയോ കാണുന്ന സമയത്ത് കുറച്ച് പേർക്കെങ്കിലും അതൊന്ന് കണക്ട് ചെയ്യാനായിട്ടുള്ള സാധ്യതകളുണ്ട് എന്നുള്ളതാണ്. പലപ്പോഴും ചില മുൻവിധികൾ നമ്മളുടെ മനസ്സിലും വരാറുണ്ട്. നമ്മുടെ ലൈഫിൽ ഇത്തരത്തിലുള്ള മുൻവിധികൾ എന്ന് പറയുന്നത് അത്ര സുഖമുള്ളൊരു കാര്യമാണോ, എന്താണ് നിങ്ങളുടെ ഒരു അഭിപ്രായം എന്നുള്ളത് അറിയാനായിട്ട് എനിക്കും ഒരു ആഗ്രഹമുണ്ട്. ആദ്യം വലിയ പ്രതീക്ഷ ഇല്ലാതിരുന്ന ഒരാളോ അല്ലെങ്കിൽ ഒരു ടീമിനെയൊക്കെ പിന്നീട് അവരുടെ പെർഫോമൻസിലൂടെ നമ്മൾ സപ്പോർട്ട് ചെയ്ത അനുഭവങ്ങൾ നമ്മുടെ ലൈഫിലും ചിലപ്പം ഉണ്ടായിട്ടുണ്ടാകും. അല്ലെങ്കിൽ ഒരു പക്ഷേ ആ ഒരു വ്യക്തി നമ്മളായിരിക്കും, അങ്ങനെയും സംഭവിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ലൈഫിൽ ഈ മുൻവിധി, അതോടൊപ്പം തന്നെ വലിയ പ്രതീക്ഷ ഇല്ലാതിരുന്ന ഒരാളെയോ ടീമിനെയൊക്കെ പിന്നീട് നമ്മുടെ പെർഫോമൻസ് കണ്ടിട്ട് അല്ലെങ്കിൽ അവരുടെ പെർഫോമൻസ് കണ്ടിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുള്ള അനുഭവങ്ങളുണ്ടോ? ഈ ഒരു സ്റ്റോറിയുമായിട്ട് കണക്റ്റ് ആകുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാനായിട്ട് മറുപടികളുണ്ടെങ്കിൽ, മുൻവിധി എന്ന് പറയുന്നത് ലൈഫിൽ നമുക്ക് അത്ര ആവശ്യമാണോ എന്നുള്ളൊരു ചെറിയ ചോദ്യം കൂടി മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഇക്കാര്യത്തിലുള്ള നിങ്ങളുടെ അഭിപ്രായം അറിയാൻ ആഗ്രഹമുണ്ട്. ഇൻട്രസ്റ്റ് ഉള്ള ആളുകൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഷെയർ ചെയ്യാനായിട്ട് സാധിക്കും. വിളിക്കാം 444-9417 എന്ന നമ്പറിലേക്ക്, 444-9417 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിക്കാം. അതല്ലെങ്കിൽ ഒരു മെസ്സേജിലൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എനിക്ക് മെസ്സേജായിട്ടും അയച്ചു തരാം. 500-00-917 എന്ന നമ്പറിലേക്ക് വിളിക്കേണ്ട നമ്പർ 444-9417. ലൈഫിൽ എപ്പോഴും മുൻവിധി അത്ര നല്ലതാണോ, എന്താണ് നിങ്ങളുടെ ഒരു അഭിപ്രായം എന്നുള്ളത് കൂടി ഈ സമയത്ത് ചോദിക്കുകയാണ്. വിളിക്കാം 444-9417 എന്ന നമ്പറിലേക്ക്, അല്ലെങ്കിൽ എനിക്കൊരു മെസ്സേജ് അയക്കാം 500-00-917 ലേക്ക്.

0: Radio Suno 91.7 FM.
1: Qatar's happiness frequency.
2: Now available on Amazon Music.
3: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
4: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ, സാലറിയിൽ നിന്നും 50% ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
3: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. ഒപ്പം സേവ് ചെയ്യൂ.
4: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
5: ഡെന്റൽ കെയറിന്റെ കാര്യത്തിൽ ഇനി സമയം നോക്കേണ്ട. നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ ഇപ്പോൾ 7 ദിവസവും 24 മണിക്കൂറും പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. വൈഡ് റേഞ്ച് സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസുകൾ, അഡ്വാൻസ് ഡേ കെയർ, സർജറി സെന്റർ തുടങ്ങി നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ സീറിംഗ് റോഡ് ഇനി എപ്പോഴും നിങ്ങളുടെ ഡെന്റൽ കെയറിന് കൂടുതൽ കരുതൽ നൽകുന്നു.
6: അപ്പോയിന്റ്മെന്റുകൾക്കായി വിളിക്കൂ 4411113. ഒപ്പം ഡെന്റൽ കെയർ സേവനങ്ങൾ അസീസിയിലും മുന്തസിയിലും ലഭ്യമാണ്. നിങ്ങളുടെ ആരോഗ്യത്തിന് എല്ലായ്പ്പോഴും കൂടെയുണ്ട് നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ.
7: എനിക്ക് വേറൊരു ഫിലിം മേക്കർ ആയ പോരാ. I want to be the best.
8: മുകുന്ദനുണ്ണി അസോസിയേറ്റ്സ് എന്ന ചിത്രത്തിന് ശേഷം അഭിനവ് സുന്ദർ നായക് സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ചിത്രം മോളിവുഡ് ടൈംസ്.
9: ഇവിടെ ഹോളിവുഡ് ഇല്ല, ഈ കൊച്ചു കേരളത്തിൽ സ്മോൾ വുഡേ ഉള്ളൂ. മോളിവുഡ്
8: നസ്ലിൻ നായകനാവുന്ന മോളിവുഡ് ടൈംസ് June 5 മുതൽ തിയേറ്ററുകളിലേക്ക്. ടിക്കറ്റുകൾക്കായി കേട്ടുകൊണ്ടിരിക്കൂ റേഡിയോ സുനോ.
10: I'm coming to save Malayalam cinema.
11: Distributed by Home Screen Entertainment and online streaming partner SimplySouth.tv.
0: You're listening to
12: Morning Safari.
0: Morning Safari.
12: Morning Safari.
1: Only on Radio Suno.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ദി റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 million riyals ഡ്രീം ഡ്രീം ബിഗർ.
4: And Lulu hypermarkets, supermarkets and department stores where the world comes to shop.
5: Just feel like you're home.
6: Chennai beats.
7: Tamil head of the hour.
8: In the art of podumakkolanda.

0: റേഡിയോ സുനോ 91.7 FM. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ദി റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ.
4: And Lulu hypermarkets, supermarkets and department stores where the world comes to shop. Just feel like
5: you're. ചിലപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ചില മുൻവിധികൾ വരാറുണ്ട്. അതിൻ്റെ ആവശ്യകതയുണ്ടോ എന്നുള്ളൊരു കാര്യമാണ് നമ്മളൊരു ഒരു വീഡിയോ മുൻനിർത്തി ഇങ്ങനെ ചോദിച്ചു വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. നമ്മളുടെ കൂടെ ഒരാൾ കൂടി ജോയിൻ ചെയ്യുന്നുണ്ട്. ആളുടെ ഒരു അഭിപ്രായം എന്താണ് എന്നുള്ളത് നമുക്കൊന്ന് കേൾക്കാട്ടോ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമായിട്ട് പോന്നോ?
6: ഓക്കെ,
5: അപ്പൊ പറഞ്ഞോളൂ. ഞാനിത് പറഞ്ഞപ്പോ എന്താണ് മനസ്സിലേക്ക് വന്നത്?
6: മുൻവിധി എന്ന് പറയുന്നത് അപ്പോ നമ്മുടെ അടുത്തേക്ക് ഒരാള് ഇന്റർവ്യൂവിന് വരുമ്പോ ആളുടെ പെർഫോമൻസ് കാണുമ്പോ നമുക്കൊരു മുൻവിധി ഇപ്പൊ നമുക്ക് ഉണ്ടാവുമല്ലോ ആളുടെ പെർഫോമൻസ്. അപ്പൊ നമുക്ക് ചിലപ്പോ ഇന്റർവ്യൂവിന് വരുമ്പോ ആളുടെ സിറ്റുവേഷൻ ചിലപ്പോ ജോബ് പോയ സിറ്റുവേഷൻ ആയിരിക്കും, ജോബ് കിട്ടാനുള്ള സിറ്റുവേഷൻ ആയിരിക്കും. അപ്പൊ അത് ഒരുപാട് ടെൻഷൻ ആയിരിക്കും. അപ്പൊ പെർഫോമൻസ് കുറവായിരിക്കും. നമ്മൾ ആ ഒരു മുൻവിധിയോട് കൂടിയിട്ട് ആളുടെ പെർഫോമൻസിനെ നമ്മള് ജഡ്ജ് ചെയ്ത് കഴിഞ്ഞാല് ചിലപ്പോ നമുക്ക് ആളെ ശരിയാ എടുക്കാൻ പറ്റില്ല.
5: പക്ഷെ
6: എന്റെ സിറ്റുവേഷനില് എന്റെ അടുത്തേക്ക് ഒരാൾ ഇന്റർവ്യൂ വന്നപ്പോ ആളുടെ പെർഫോമൻസ് എനിക്ക് തോന്നി അത്ര പോരാന്നുള്ളത്. പക്ഷെ എന്നിരുന്നാലും ആ മുൻവിധി മാറ്റി വെച്ചിട്ട് ഞാന് ആളെ എടുത്തു. എന്റെ ജസ്റ്റോട് ചോദിച്ചു ആളെങ്ങനെയുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ, ആള് പെർഫോമൻസ് ഓക്കെ ഫൈൻ, നമുക്ക് പിക്കപ്പ് ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ള ഒരു ഇതില് ആ മുൻവിധി മാറ്റി വെച്ചിട്ട് ഞാൻ ആളെ സജസ്റ്റ് ചെയ്ത്. പിന്നെ ആളിപ്പോഴും എന്നോട് എന്താ പറയാ, എന്നോട് അങ്ങനെ ഒന്ന് കാണിച്ചതുകൊണ്ട് ഞാനിപ്പോ ഇങ്ങനെയായി എന്നുള്ളൊരു ഇത് എപ്പോഴും പറയാം എന്റെ അടുത്ത് ആള്. എന്റെ മുൻ എന്റെ എനിക്ക് ആ കമ്പനിയിൽ ഞാൻ കയറുമ്പോഴും എന്റെ എന്റെ ആ സിറ്റുവേഷൻ എന്ന് പറയുന്നത് ജോബ് പോയ സിറ്റുവേഷനിൽ ഇന്റർവ്യൂ പെർഫോം ചെയ്യുമ്പോ എനിക്ക് എന്റെ എക്സ്പീരിയൻസിന്റെ പകുതി പോലും എനിക്ക് ആളെ ചെയ്യാൻ പറ്റിയില്ലായിരുന്നില്ല. അന്നേരം ആ എന്നെ എടുത്ത ആളും ആ ഒരു രീതിയിലാണ് എന്നെയും ട്രീറ്റ് ചെയ്തത്. അതുകൊണ്ടാണ് എനിക്കും വേറൊരാളോട് അത് കാണിക്കാൻ തോന്നിയത്.
5: തീർച്ചയായിട്ടും വലിയ വലിയൊരു കാര്യം കേട്ടോ. അതെന്ത് നല്ലൊരു മനസ്സാണ്. തീർച്ചയായിട്ടും കേൾക്കുമ്പോ തന്നെ സന്തോഷം നമുക്ക്.
6: അപ്പൊ നമ്മള് അതാണ്, ഞാനിപ്പോ അതാണ് ഞാൻ എന്റെ ഒരു ലൈഫിലെ എക്സ്പീരിയൻസ്
5: അതാണ്. തീർച്ചയായിട്ടും ചില സമയത്ത് മുൻവിധികളൊക്കെ ഒന്ന് സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് നിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലതല്ലേ. ഓക്കെ, അപ്പൊ എന്തായാലും പരിചയപ്പെടാൻ പറ്റിയ സന്തോഷം റിജു. ജോലിയൊക്കെ നന്നായി മുന്നോട്ട് പോട്ടെ
6: കേട്ടോ.
5: ഓക്കെ റിജു, ബൈ ബൈ. റിജു ആയിരുന്നു സംസാരിച്ചത്. ആളുടെ ലൈഫിലെ അനുഭവമാണ് വളരെ ക്ലിയർ ആയിട്ട് ആള് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ മുൻവിധികളെ മാറ്റിവെക്കേണ്ടതാണോ എന്നുള്ള ഒരു ചെറിയ ചോദ്യത്തിൽ നമ്മൾ ഇന്ന് മുന്നോട്ട് പോവാണ്. അഭിപ്രായങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിളിക്കാം 444-444-917 എന്ന നമ്പറിലേക്ക്, അല്ലെങ്കിൽ എനിക്കൊരു മെസ്സേജ് ആയിട്ട് അയച്ചു തരാം 500-00-917 എന്ന നമ്പറിലേക്ക്. അടുത്ത പാട്ടിലേക്ക് നമ്മൾ പോവാണ്. ഹാൽ മൂവിയിലെ ഷെയ്ൻ നിഗം പാടിയൊരു പാട്ടാണ് നമ്മൾ കേൾക്കുന്നത്.

0: സൂനോ.
1: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
2: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ, സാലറിയിൽ നിന്നും 50% ഫണ്ട് ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
1: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. ഒപ്പം
2: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
3: The big, the big. Biggest jewelry festival is now happening at Joyalukkas. Joyalukkas-il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. ഈ ഓഫർ 2026 June 13 വരെ മാത്രം. നിങ്ങളുടെ അടുത്തുള്ള Joyalukkas സ്റ്റോർ ഇന്ന് തന്നെ സന്ദർശിക്കൂ.
4: Joyalukkas, world's favorite jeweler.
5: Doctor on air.
6: Naseem Surgical and Medical Center.
7: നമസ്കാരം, ഞാൻ ഡോക്ടർ ദിതി ആലി, ഒഫ്താൽമോളജിസ്റ്റ്, നസീം ഹെൽത്ത് കെയർ. വേനൽക്കാലത്ത് സാധാരണയായി കണ്ണിനെ ബാധിക്കുന്ന അസുഖമാണ് ഡ്രൈ ഐ. ദൈനംദിന ജീവിതത്തിലെ ചില വ്യതിയാനങ്ങൾ കൊണ്ടും തുള്ളി മരുന്നും കൊണ്ടും നമുക്ക് ഇതിനെ ചികിത്സിക്കാം. ദിവസം 2.5 ലിറ്റർ വെള്ളമെങ്കിലും കുടിക്കുക. 6 മുതൽ 8 മണിക്കൂർ വരെയെങ്കിലും ഉറങ്ങുക. പുറത്തിറങ്ങുമ്പോൾ സൺഗ്ലാസ് ധരിക്കുക. കൂടാതെ തുള്ളി മരുന്നുകളും ഉപയോഗിക്കുക. ചികിത്സിക്കാത്ത പക്ഷം കണ്ണിന് വിട്ടുമാറാത്ത ചുവപ്പും തലവേദനയും കാഴ്ചമങ്ങലും വരാൻ സാധ്യതയുണ്ട്. നന്ദി.
6: Naseem Surgical and Medical Center. Appointment ka kai vilikyu 444-111-133.
8: Hi all, this is Sainora here.
9: You're listening to
8: Radio Suno. Khattar ne priyapetta Radio Suno 91.7 FM.

0: അനുയോജ്യമായ ഫാൽക്കൺ ഫിറ്റ്നസ് ക്ലബിന്റെ ആറാമത്തെ ബ്രാഞ്ച് ഇനി പിന്നുമറാനിൽ. ഉദ്ഘാടനം ജൂൺ 5 വെള്ളിയാഴ്ച വൈകിട്ട് 6 മണിക്ക്. അതിഥികളായി എത്തുന്നു ഷെയ്ൻ നിക്കം, അന്ന രാജൻ, റോഷൻ ബഷീർ, സി ആർ സലീം തുടങ്ങിയ താരനിര. ഏവർക്കും സ്വാഗതം. ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ റേഡിയോ സ്നോ 91.7 FM.
1: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.

0: Morning Safari, only on Radio Suno 91.7 FM. Malabar Golden Diamonds Morning Safari,
1: brought to you by Malabar Golden Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ.
4: And Lulu hypermarkets, supermarkets and department stores where the world comes to shop.
5: Just feel like you're home.
6: സുനോ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. അപ്ഡേറ്റുകളുമായി നിസാ. ഖത്താർ വൺ ലോഫ്റ്റ് റേസ് പ്രാവു പറത്തൽ മത്സരം.

ദർശനത്തിന് ദോഹയിലെ ഖത്താര കൾച്ചറൽ വില്ലേജിൽ വേദിയൊരുങ്ങുന്നു. ഖത്തറിന്റെ സാംസ്കാരിക പൈതൃക പ്രവർത്തനങ്ങളും പരമ്പരാഗത കായിക വിനോദങ്ങളും പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് ലോകമെമ്പാടുമുള്ള പ്രാവു വളർത്തൽ പ്രേമികളെ ലക്ഷ്യമിട്ട് മത്സരം സംഘടിപ്പിക്കുന്നത്. ജൂൺ 11 മുതൽ ആരംഭിക്കുന്ന ലോകകപ്പ് മത്സരങ്ങൾക്കുള്ള ഒരുക്കങ്ങളുമായി ഖത്തർ ടീമിന്റെ തയ്യാറെടുപ്പുകളും മുന്നോട്ട്. ഇത്തവണ ഖത്തർ ടീം കളത്തിലേക്ക് ഇറങ്ങുമ്പോൾ 12 യുവതാരങ്ങൾ തങ്ങളുടെ കന്നി ലോകകപ്പ് അരങ്ങേറ്റത്തിന് ഒരുങ്ങുന്നു എന്ന പ്രത്യേകതയുമുണ്ട്. ലോകമെമ്പാടുമുള്ള ദുരന്ത നിവാരണ രക്ഷാപ്രവർത്തന സേനകളുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിന് ലക്ഷ്യമിട്ട് 2026 അന്താരാഷ്ട്ര സെർച്ച് ആൻഡ് റെസ്ക്യൂ സംയുക്ത പരിശീലനത്തിന് ഖത്തർ ആതിഥേയത്വം വഹിക്കും. ഈ വർഷം ഒക്ടോബറിൽ ദോഹയിൽ നടക്കുന്ന പരിപാടിയുടെ നടത്തിപ്പിനായി ഖത്തർ ആഭ്യന്തര സുരക്ഷാ സേനയായ ലഖ്വിയെയും ഐക്യരാഷ്ട്രസഭയുടെ ഹ്യൂമാനിറ്റേറിയൻ അഫയേഴ്സ് കോർഡിനേഷൻ ഓഫീസിന് കീഴിലുള്ള ഇന്റർനാഷണൽ സെർച്ച് ആൻഡ് റെസ്ക്യൂ അഡ്വൈസറി ഗ്രൂപ്പും തമ്മിൽ സഹകരണ കരാറിൽ ഒപ്പുവച്ചു. ദോഹയിൽ ഇന്ന് പ്രതീക്ഷിക്കുന്ന കൂടിയ താപനില 45 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 34 ഡിഗ്രി സെൽഷ്യസ്.

0: വോഡഫോൺ ഷൂഫ് ആപ്പ്. നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്, നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ. ആക്ഷൻ
1: മുന ദിനേശ, അതിമോഹമാണ് അതിമോഹം.
2: ഹൊറർ, തനിക്ക് പോകാൻ അനുവാദമില്ല.
0: ഓ ഡ്രാമ,
3: എന്റെ കുടുംബം, എന്റെ സ്വർഗരാജ്യം.
0: ഇഷ്ട ജോണർ ഏതാണെങ്കിലും ഇവിടെ ടിക്കറ്റ് റെഡി. റേഡിയോ സിനോ സിനിമാറ്റിക് യൂണിവേഴ്സ് മാറ്റിനി മാഷപ്പ്, ഞായർ മുതൽ വ്യാഴം വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ.
4: ബ്രോട്ട് യു ബൈ സഫാരി, വേൾഡ് ക്ലാസ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ്, ദോഹ ഖത്തർ. ആൻഡ്
5: മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
6: This is Morning Safari. Morning Safari. Morning Safari. Morning Safari.
7: Malabar Golden Diamonds Morning Safari.
5: Brought to you by Malabar Golden Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
8: ഇൻ അസോസിയേഷൻ വിത്ത്
9: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ.
10: And Lulu hypermarkets, supermarkets and department stores, where the world comes to shop.

സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 8 മണി കഴിഞ്ഞ് 13 മിനിറ്റ് ആണ്. കേട്ടുകൊണ്ടേയിരിക്കുന്ന മോർണിംഗ് സവാരിയുടെ അടുത്ത മണിക്കൂറിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു. ജൂൺ 4 തീയതിയാണ്, വ്യാഴാഴ്ച ദിവസമാണ്. ഒരു ഹാപ്പി വീക്കെൻഡ് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഈ ദിവസം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അല്ലേ. അപ്പോൾ എന്തായാലും ഞാൻ കഴിഞ്ഞ മണിക്കൂറിൽ ചോദിച്ച ചോദ്യത്തിനുള്ള ഒരു മറുപടികൾ കുറച്ച് പേരുടെ വക ഇനിയും എത്തിയിട്ടുണ്ട്. നമ്മളിങ്ങനെ സംസാരിച്ചു വന്നിട്ടുണ്ടായിരുന്നത് ഒരു വീഡിയോയെ മുൻനിർത്തിക്കൊണ്ടായിരുന്നു. അതായത് ICC വിമൻസ് T20 വേൾഡ് കപ്പിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ ടീം ഒരുങ്ങുകയാണ്. ജൂൺ 12 മത്സരങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നു. അതിന് മുന്നോടിയായിട്ടൊരു വീഡിയോ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ മുൻനിർത്തി ചോദിച്ച ചോദ്യങ്ങളിലൂടെയൊക്കെ വന്ന സമയത്ത് മുൻവിധികൾ എന്ന് പറയുന്നൊരു കാര്യം, ചിലപ്പോൾ ലൈഫിൽ ചില കാര്യങ്ങളിൽ നമ്മളെ മുൻവിധിയൊക്കെ പുലർത്തി പോകുന്ന ആളുകളായിരിക്കും. ചിലപ്പോൾ ലൈഫിൽ അതിൽ വലിയ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ടാകും. മുൻവിധിയോടുകൂടി ഒരാളെ കണ്ടിട്ട് പിന്നെ അയാളുടെ പെർഫോമൻസോ അല്ലെങ്കിൽ അയാളുടെ ടീമിൻ്റെ പെർഫോമൻസോ കണ്ടിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ടുള്ള അനുഭവങ്ങൾ അല്ലെങ്കിൽ ഇത് റിലേറ്റഡ് ആയിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള നിങ്ങളുടെ സ്റ്റോറീസ് എന്തൊക്കെയാണെന്ന് ഞാൻ ചോദിച്ചിരുന്നു. കുറച്ച് അഭിപ്രായങ്ങളും കാര്യങ്ങളും കേട്ട് വരുന്ന സമയത്ത് റിജേഷ് പറയുന്നത്, ഗുഡ് മോർണിംഗ് നിസ വെരി ഗുഡ് മോർണിംഗ്, മുൻവിധി എന്ന് പറയാൻ തന്നെ പാടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അതായത് റിജേഷിൻ്റെ അഭിപ്രായം, ഓരോ ആൾക്കും അവരവരുടെ ദിവസം ഉണ്ടാകും, അന്ന് ആളുടെ ദിവസമായിരിക്കും, ആരെയും കുറച്ച് കാണാനായിട്ട് പാടില്ല എന്ന് പറഞ്ഞിട്ടാണ് റിജേഷിൻ്റെ ആ ഒരു അഭിപ്രായം എത്തിക്കഴിഞ്ഞിട്ടുള്ളത്. അരുൺ ജി, അദ്ദേഹത്തിനൊരു വോയിസ് നോട്ട് എനിക്കിവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിൽ അദ്ദേഹം ചില കാര്യങ്ങൾ ഇങ്ങനെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. മുൻവിധികൾ ഒരിക്കലും പാടില്ല എന്നുള്ളത് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ടൊരു വോയിസ് നോട്ടിൽ എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. കൂടെ തന്നെ സുമേഷിൻ്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. മുജീബ് റഹ്മാൻ്റെ ഒരു മെസ്സേജ്, ഒരു വിഷസ് കൊടുക്കണം എന്നാണ് പറയുന്നത്. 26th വെഡിങ് ആനിവേഴ്സറിയാണ് ബൈജു ആൻഡ് ഷിജി. അപ്പോൾ അവർക്കൊരു സ്പെഷ്യൽ വിഷസ് ഫ്രം ഡ്രീംസ് 87 ഗ്രൂപ്പിൻ്റെ വകയായിട്ടുള്ളൊരു സ്പെഷ്യൽ വിഷസ് അവർക്ക് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ബൈജു ആൻഡ് ഷിജി അവർക്കുള്ള സ്പെഷ്യൽ വെഡിങ് ആനിവേഴ്സറി വിഷസ് കൊടുക്കുന്നത് ഡ്രീംസ് 87 ഗ്രൂപ്പാണ്. റംസു, ഹലോ ഗുഡ് മോർണിംഗ്, ഞാൻ റംഷാദ്, എൻ്റെ മോൻ്റെ ബർത്ത്ഡേ ആണിന്ന്. മുഹമ്മദ് ഫൈസാൻ എന്നാണ് മോൻ്റെ പേര്. അപ്പോൾ മോനൊരു നല്ല വിഷസ് കൊടുക്കുമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന മുഹമ്മദ് ഫൈസാന് നമ്മളുടെ സ്നേഹം നിറഞ്ഞൊരു സ്പെഷ്യൽ വിഷസ്.

ഒപ്പം തന്നെ ഫിറോസിന്റെ മെസ്സേജ് ഇങ്ങനെയാണ്, നമ്മൾ മറ്റൊരാളെ ജഡ്ജ് ചെയ്യാൻ പാടില്ല, അപ്പോൾ പിന്നെ മുൻവിധിയുടെ കാര്യം പറയേണ്ടതില്ലല്ലോ എന്നുള്ള ഒരു അഭിപ്രായമാണ് ഫിറോസ് ഖാൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇനിയും നിങ്ങൾക്ക് മെസ്സേജിൽ പറയാവുന്നതാണ്. 5009017 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് മെസ്സേജുകളിലൂടെ പറയാം. തോൽവി എന്തെന്നറിയാതെ എല്ലാ ടെസ്റ്റിലും ഫസ്റ്റ് പാസ്സായി ഇന്നലെ കത്ത് ലൈസൻസ് കിട്ടിയ മജീദ് എടപ്പാളിന് ആശംസകൾ എന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് എത്തിയിട്ടുണ്ട്. അയച്ചാളുടെ പേരില്ല. എനിവേ, മജീദ് എടപ്പാളിനും ഒരു സ്പെഷ്യൽ വിഷസ് കൂടി പറഞ്ഞുകൊണ്ട് നമ്മൾ ഇനി കേൾക്കാനായിട്ട് പോകുന്നത് ഒരു സ്പെഷ്യൽ വിശേഷമാണ് കേട്ടോ. ഈ സ്പെഷ്യൽ വിശേഷം എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഒരുപാട് തരത്തിലുള്ള എക്സിബിഷൻസും കാര്യങ്ങളും ഒക്കെ കണ്ടിട്ടുണ്ട്. കുറച്ച് വ്യത്യസ്തമായിട്ടുള്ളൊരു എക്സിബിഷന് അടുത്ത ദിവസം നമ്മുടെ ദോഹയിൽ നടക്കാൻ പോവാണ്. പ്രത്യേകിച്ച് പറയുന്നത് ലുസൈൽ നടക്കാനായിട്ട് പോവാണ്. അതായത് ഒരു അമ്മയും മകനും ചേർന്ന് വേറിട്ടൊരു ചിത്ര പ്രദർശനം ഒരുക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് സമയത്തിനുള്ളിൽ കേൾക്കുന്നതായിരിക്കും. അതിനായിട്ട് വെയിറ്റ് ചെയ്തോളൂ എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത പാട്ടിലേക്ക് നമ്മൾ കേൾക്കുന്നു 2 സ്റ്റേറ്റ്സിലെ പാട്ട്.

0: The biggest jewelry festival is now happening at Joyalukkas. Joyalukkas-ൽ gold and diamond jewelry purchase ചെയ്യുമ്പോൾ save ചെയ്യാം 40% on making charges. ഈ ഓഫർ 2026 ജൂൺ 13 വരെ മാത്രം. നിങ്ങളുടെ അടുത്തുള്ള ജോയാലുക്കാസ് സ്റ്റോർ ഇന്ന് തന്നെ സന്ദർശിക്കൂ.
1: ജോയാലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
2: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
3: അസ്സലാമലൈക്കും, നമസ്കാരം. ഞാൻ താജ്ലിൻ വടകര.
4: യു ആർ ലിസ്ണിംഗ് ടു
3: ഖത്തറിന്റെ സ്വന്തം റേഡിയോ സ്റ്റേഷനായ റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ദി റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 million riyals ഡ്രീം ഡ്രീം ബിഗർ.
4: And Lulu hypermarkets, supermarkets and department stores where the world comes to shop. Just feel

0: ഗോദയിലെ പാട്ടാണ് നമ്മൾ കേട്ട് കഴിഞ്ഞത്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം കൃത്യം 8 മണി കഴിഞ്ഞ് 28 മിനിറ്റ് ആണ്. ഞാൻ വ്യത്യസ്തമായിട്ടുള്ള ഒരു എക്സിബിഷനെ കുറിച്ചാണ് ഇങ്ങനെ സംസാരിച്ചു വന്നിട്ടുണ്ടായിരുന്നത്. നമ്മുടെ ദോഹയിൽ വേറിട്ടൊരു ചിത്ര പ്രദർശനം നടക്കാനായിട്ട് പോവുകയാണ് കേട്ടോ. ഒരു അമ്മയും മകനും ചേർന്നിട്ടാണ് ഈ ഒരു ചിത്ര പ്രദർശനം ഒരുക്കുന്നത്. അപ്പോൾ അതിന് കൂടുതൽ വിശേഷങ്ങൾ എന്തൊക്കെയാണ്, അതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കാനായിട്ട് അമ്മ നമ്മളുടെ കൂടെ ജോയിൻ ചെയ്യുകയാണ്. നീത ജോളി എന്നാണ് പേര്, ആർട്ടിസ്റ്റ് ആണ്. അപ്പം അതുമാത്രമല്ല ഒരു സീനിയർ ഓഡിറ്റ് മാനേജറായിട്ട് വർക്ക് ചെയ്യുന്ന ആൾ കൂടിയാണ്. അപ്പം നീതനെ നമുക്ക് വളരെ സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യാം നമ്മുടെ മോർണിംഗ് സവാരിയിലേക്ക്. ഹലോ നീത, ഗുഡ് മോർണിംഗ് ആൻഡ് സ്വാഗതം റേഡിയോ സുനോയിലേക്ക്.
1: ഹായ് നീത, ഗുഡ് മോർണിംഗ്.
0: ഓക്കെ, എന്നാലും വളരെ സന്തോഷത്തിലാണെന്നറിയാം. നമ്മുടെ ദോഹയിലെ ഒരു അമ്മയും മകനും നമ്മുടെ ലുസൈൽ ആർട്ട് ഫാക്ടറിയിൽ ഒരു എക്സിബിഷൻ ചെയ്യാൻ പോവുകയാണ്. അത് വെള്ളി ശനി ദിവസങ്ങളിലാണ് അല്ലേ. അപ്പം നീതയും മോനും കൂടെ ചേർന്നിട്ടാണ് ഈ എക്സിബിഷൻ ഒരുക്കുന്നത് അല്ലേ. മോന്റെ പേരെന്താണ്? അപ്പൊ പറഞ്ഞോളൂ, എന്താണ് എക്സിബിഷന്റെ പ്രത്യേകതകൾ, എന്തുകൊണ്ടാണ് മോനും കൂടെ കൂടിയത്, എങ്ങനെയായിരുന്നു അതിന്റെ ഒരു തുടക്കം ഒക്കെ ഷെയർ ചെയ്തോളൂ.
1: അതായത് മോനും ഞാനും കൂടി ചെയ്യുന്ന ഈ എക്സിബിഷന്റെ പേര് തന്നെ റിപ്പിൾസ് ഓഫ് ലവ് എന്നാണ്. അതായത് സ്നേഹത്തിന്റെ പല ഭാവങ്ങള്, അത് അമ്മയും മോനും ആകണമെന്നില്ല, പ്രകൃതിയിൽ കാണുന്ന പല അതിന്റെ പല പല ഫോമുകളുണ്ടല്ലോ, സ്നേഹത്തിന്റെ പല ഭാവങ്ങൾ എന്നുള്ളൊരു അർത്ഥം വരുന്ന റിപ്പിൾസ് ഓഫ് ലവ്. പിന്നെ ഞാനും മോനും കൂടെ ചെയ്യുന്നത് കൊണ്ട് ഇതൊരു സ്പെഷ്യൽ ആണ്. കാരണം ഞാനും എന്റെ ഒരു തിരക്കുകളിൽ നിന്നാണ്, ഞാനൊരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണ്, അപ്പം ഞാൻ എന്റെ പാഷനാണ് ഈ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു എക്സിബിഷൻ ഒരു ചെറിയ ഒരു സന്ദേശം കൂടിയുണ്ട്. ഒന്ന്, നമ്മള് എത്ര നമ്മൾ ഏതൊരു തിരക്കുള്ള പ്രൊഫഷൻ ആണെങ്കിൽ പോലും നമ്മുടെ പാഷൻ ഫോളോ ചെയ്യണം. അപ്പൊ ആ പാഷൻ നമ്മുടെ സ്ട്രെസ്സിനൊരു റിലീഫാകും. അത് എത്ര തിരക്കുണ്ടെങ്കിലും നമുക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നമുക്കൊരു എക്സിബിഷൻ ആണെങ്കിലും ഒരു പാഷൻ ആണെങ്കിൽ ഫോളോ ചെയ്യാം എന്നുള്ളൊരു ഒരു സന്ദേശം അതിലുണ്ട്. രണ്ടാമത്, മോനുമായിട്ട് മോൻ എന്നെ കണ്ടിട്ട് തന്നെ മോട്ടിവേറ്റഡ് ആയിട്ട് വന്നു. അപ്പൊ ഈ കുട്ടികളെ നമ്മൾ ഇതിൽ പങ്കെടുപ്പിക്കുന്നത് അവരുടെ പഠനം മാത്രമല്ല, പഠനത്തിൽ മാത്രമല്ല അവരുടെയൊക്കെ നമ്മൾ ഫോക്കസ് കൊടുക്കുക. അവരുടെ പഠനത്തിൽ അവർക്ക് കൂടുതൽ ഫോക്കസ് കിട്ടും അവർ പല പല ആക്ടിവിറ്റീസ് ചേർന്ന് ചെയ്യുവാണെങ്കിൽ. അപ്പം മോനും വരയ്ക്കുന്ന കണ്ട്, ഞാനും മോനും വരയ്ക്കുന്ന കണ്ട്, ആരെങ്കിലും ഒക്കെ മോട്ടിവേറ്റഡ് ആയിട്ട് ആർക്കെങ്കിലും ഒരു മോട്ടിവേഷൻ കൊടുക്കാനും സാധിക്കുക എന്നൊരു ഉദ്ദേശം കൂടി വേണ്ടി ഞങ്ങളും ഞങ്ങളുടെ ഒരു പാഷന്റെ ഫുൾഫിൽമെന്റിനോട് കൂടെ തന്നെ ഇതേപോലെ ഒരു സന്ദേശം കൂടി തരിക എന്നുള്ളതാണ് ഇതിന്റെ ഒരു ഉദ്ദേശം.
0: ഓക്കെ, എത്ര മണി ടു എത്ര മണി എവിടെയാണ് കറക്റ്റ്, അങ്ങനെയുള്ള വരാൻ ആഗ്രഹം ഉള്ളവർക്കൊക്കെ സ്ഥലവും സമയവും ഒക്കെ ഒന്ന് പറഞ്ഞോളൂ.
1: തീർച്ചയായിട്ടും, അത് ലുസൈൽ ആർട്ട് ഫാക്ടറിയിൽ വെച്ചിട്ടാണ്, അത് അൽമീരയുടെ അടുത്താണ് ലുസൈൽ ആർട്ട് ഫാക്ടറി. വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും ഉണ്ട്, രണ്ട് സമയത്തും ഗ്യാലറി ടൈം 5 മുതൽ 9 മണി വരെയാണ്. ഇനോഗ്രേഷൻ 5 മണിക്കാണ്. മോന്റെ തന്നെ സ്കൂൾ, മോൻ പഠിക്കുന്നത് ഒലിവ് ഇന്റർനാഷണൽ സ്കൂളിലാണ്. മോന്റെ പ്രിൻസിപ്പൽ ജേക്കബ് മാത്യു സാറാണ് ഉദ്ഘാടനം ചെയ്യുന്നത്, ക്യൂറേറ്റ് ചെയ്യുന്നത് ഡോക്ടർ ശ്രീകുമാർ പത്മനാഭൻ. പുള്ളി ആർട്ടിസ്റ്റ് ആണ്, വളരെ ഫേമസ് ആർട്ടിസ്റ്റ് ആണ്. ഞങ്ങളുടെ മോന്റെ വാട്ടർ കളറാണ് മീഡിയം. മോനൊരു 25 പെയിന്റിങ്സ് ചെയ്തിട്ടുണ്ട്. ഞാൻ ആക്രിലിക് മീഡിയമാണ്, ആക്രിലിക്കില് ഒരു 17-18 പെയിന്റിങ്സ് ഉണ്ടാവും. അപ്പം ഈ റേഡിയോസിനോടെ എല്ലാ പ്രേക്ഷകരും കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഒരു തീർച്ചയായിട്ടും അവരെയൊന്നും ഞങ്ങൾ നിരാശപ്പെടുത്തത്തില്ല, ഇതൊരു ദൃശ്യ വിരുന്ന് തന്നെയായിരിക്കും. എല്ലാവരെയും ഹൃദയപൂർവ്വം ഞങ്ങൾ അതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നാളെയാണ് മറക്കരുത്.
0: ഓക്കെ, വൈകുന്നേരം 5 മണി മുതലായിരിക്കും അല്ലേ?
1: അതെ, വൈകുന്നേരം 5 മണി മുതൽ 9 മണി വരെയാണ് ഗ്യാലറി ടൈം.
0: അപ്പൊ ഇനിയും ഇതുപോലെ ഒരുപാട് ഒരുപാട് എക്സിബിഷൻസ് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നമ്മളുടെ കൂടെ ജോയിൻ ചെയ്തതിന് താങ്ക് യു ട്ടോ. നിത ജോളിയും മകൻ ജഫ്രിയും ചേർന്നിട്ടാണ് ഇങ്ങനെ ഒരു എക്സിബിഷൻ ഒരുക്കുന്നത്. ലുസൈൽ ആർട്ട് ഫാക്ടറി വെച്ചിട്ടാണ്, റിപ്പിൾസ് ഓഫ് ലവ് എന്ന പേരില് 5-ാം തീയതിയും 6-ാം തീയതിയുമാണ് ഈ ഒരു എക്സിബിഷൻ നടക്കുന്നത്. അപ്പൊ എക്സിബിഷന് എല്ലാവിധ ആശംസകളും ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് അടുത്ത പാട്ടിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ജേക്കബിന്റെ സ്വർഗരാജ്യം എന്ന സിനിമയിലെ ഒരു ബ്യൂട്ടിഫുൾ പാട്ട് ഇതാ നിങ്ങൾക്ക് അരികിലേക്ക് വരുന്നു. സമയം 8 മണി കഴിഞ്ഞ് 32 മിനിറ്റ് ആണ്. മോർണിംഗ് സവാരിയാണ് കേൾക്കുന്നത്. ഞാൻ നിസ ഈ ടൈമിൽ നിങ്ങൾക്കൊപ്പം കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
1: ഡെഫിനറ്റ്ലി കൊമേഴ്സ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
0: മില്യണോ?
1: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം. കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേരാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ, 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
2: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
3: Biggest jewelry festival is now happening at Joyalukkas. Joyalukkasil gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. ee offer 2026 june 13 vare maatram. ningalude aduthulla Joyalukkas store innu thanne sandarshikku.
4: Joyalukkas, world's favorite jeweler.
5: ഡെന്റൽ കെയറിന്റെ കാര്യത്തിൽ ഇനി സമയം നോക്കേണ്ട. നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ ഇപ്പോൾ 7 ദിവസവും 24 മണിക്കൂറും പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. വൈഡ് റേഞ്ച് സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസുകൾ, അഡ്വാൻസ് ഡേ കെയർ, സർജറി സെന്റർ തുടങ്ങി നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ സീറിംഗ് റോഡ് ഇനി എപ്പോഴും നിങ്ങളുടെ ഡെന്റൽ കെയറിന് കൂടുതൽ കരുതൽ നൽകുന്നു.
6: അപ്പോയിന്റ്മെന്റുകൾ കൈവിളിക്കും 4411113. ഒപ്പം ഡെന്റൽ കെയർ സേവനങ്ങൾ അസീസിയിലും മുന്തസിയിലും ലഭ്യമാണ്. നിങ്ങളുടെ ആരോഗ്യത്തിന് എല്ലായ്പ്പോഴും കൂടെയുണ്ട് നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ദി റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ.
4: And Lulu hypermarkets, supermarkets and department stores where the world comes to shop.
5: Just feel like you're home.
6: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 8 മണി കഴിഞ്ഞ് 42 മിനിറ്റ് ആണ്. മോർണിംഗ് സവാരി വിശേഷങ്ങൾ കേട്ടുപോകുന്ന ടൈമിൽ ഒരു കൗതുകം നിറഞ്ഞ ഒരു മത്സരത്തെ കുറിച്ച് പറയാട്ടോ. പ്രാവ് പറത്തൽ മത്സരം, അത് വലിയൊരു കൗതുകം മാത്രമല്ല കേട്ടോ, വലിയൊരു ആവേശം കൂടിയാണെന്ന് പറയേണ്ടി വരും. തീർച്ചയായിട്ടും കേവലം ഒരു വിനോദം എന്നതിനപ്പുറം തന്നെ കൃത്യമായിട്ടുള്ള പരിശീലനവും അല്ലെങ്കിൽ ശാസ്ത്രീയമായിട്ടുള്ള കണക്കുകൂട്ടലുകളും ഒക്കെ മിക്സാകുന്ന ഒരു അതിഗംഭീരമായിട്ടുള്ള മത്സരം. അപ്പം പരവ സ്നേഹികളെയൊക്കെ ആകർഷിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ളൊരു മത്സരം നമ്മുടെ കതാര കൾച്ചറൽ വില്ലേജിലാണ് നടക്കാനായിട്ട് പോകുന്നത്. തീർച്ചയായിട്ടും കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര ഒരു കൗതുകം തോന്നുന്ന ഒരു കാര്യമാണത്. അപ്പോൾ എന്തായാലും കതാര കൾച്ചറൽ വില്ലേജിലാണ് കതാര വൺ ലോഫ്റ്റ് റേസ് എന്ന പേരിൽ ഈ ഒരു മത്സരം നടക്കാനായിട്ട് പോകുന്നത്. അതിഗംഭീരമായിട്ടുള്ള സമ്മാനങ്ങളൊക്കെ ഉൾപ്പെടെയാണ് ഈ ഒരു മത്സരം നടക്കാനായിട്ട് പോകുന്നത്. നോക്കുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഖത്തറിൻ്റെ ആ ഒരു സാംസ്കാരിക പൈതൃക പ്രവർത്തനങ്ങളും അല്ലെങ്കിൽ പരമ്പരാഗതമായിട്ടുള്ള കായിക വിനോദങ്ങളൊക്കെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതിൻ്റെ ഭാഗമായിട്ടാണ് ലോകമെമ്പാടുമുള്ള പ്രാവ് വളർത്തൽ പ്രേമികളെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഈ ഒരു മത്സരം നടക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ എന്തായാലും കൗതുകം നിറഞ്ഞ ആ ഒരു മത്സരങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിനകത്ത് കുറച്ചധികം നിബന്ധനകളൊക്കെ ഉണ്ട് കേട്ടോ, മത്സരത്തിന് ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ തൽക്കാലം നമ്മൾ അതിലേക്കൊന്നും പോകുന്നില്ല. എന്തായാലും ആ ഒരു കൗതുകം നിറഞ്ഞ ആ ഒരു മത്സരം, അതിനുള്ള രജിസ്ട്രേഷനും കാര്യങ്ങളും ഒക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ ഡീറ്റെയിൽസൊക്കെ ഖത്തറ കൾച്ചറൽ വില്ലേജിൻ്റെ വെബ്സൈറ്റിലുണ്ട് എന്നുള്ള കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അടുത്തൊരു കിടിലം പാട്ടിലേക്ക് പോവുകയാണ്. കാമുകി എന്ന മൂവിയിലെ പാട്ട്.

0: സുനോ.
1: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
2: ഡെഫിനറ്റ്ലി കൊമേഴ്ഷ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
1: മില്യണോ?
2: അതെ, CB 2026 മില്യൺ റിയാൽ ഡ്രീം. കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
3: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
4: ഒരു കിണ്ടലടിയുമായി ആന്റണി പെപ്പേ.
5: ആന്റണി നാമ നനച്ച മാതിരി ഇല്ല.
4: ഓൾ ജോർജ് സംവിധാനം ചെയ്ത ആക്ഷൻ ത്രില്ലർ ചിത്രം കാട്ടാളൻ.
6: 1200 ആനകളെ കൊന്ന് കൊമ്പ് കടത്തിയ ഒരു കാട്ടുകൊള്ളക്കാരനുണ്ട്. സത്യമംഗലം കാട്ടിലെ ആനകള് അവനെ കണ്ട പതുങ്ങുവെന്ന ചൊല്ല്.
4: പെപ്പയോടൊപ്പം കബീർ ദുഹൻ സിംഗ്, പാർത്ഥിവാരി, സുനിൽ, ഹരിശങ്കർ നാരായണൻ, ജഗദീഷ്, സിദ്ദിഖ് തുടങ്ങി വമ്പൻ താരനിര. കാട്ടാളൻ വിജയകരമായി പ്രദർശനം തുടരുന്നു.
7: ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫോഴ്സ് ഫിലിം.
8: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
9: Malare ninne kaana.
10: Hi everyone, this is Vijay Shadas.
11: You're listening to Radio Suno
10: 91.7.

0: Savari, only on Radio Suno 91.7 FM. Malabar Golden Diamonds Morning Savari,
1: brought to you by Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ.
4: And Lulu hypermarkets, supermarkets and department stores, where the world comes to shop.

0: 91.7 FM. 91.7 FM.
1: Qatar's happiness frequency.
0: Radio Sino.
2: The big. Biggest jewelry festival is now happening at Joyalukkas. Joyalukkasil gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. ഈ ഓഫർ 2026 ജൂൺ 13 വരെ മാത്രം. നിങ്ങളുടെ അടുത്തുള്ള ജോയാലുക്കാസ് സ്റ്റോർ ഇന്ന് തന്നെ സന്ദർശിക്കൂ.
3: ജോയാലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
4: ഹലോ, നമസ്കാരം, ഞാൻ അജു വർഗീസ്.
5: യു ആർ ലിസണിംഗ് ടു
4: റേഡിയോ സനോ കെ.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ദി റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 million റിയാൽസ് ഡ്രീം. ഡ്രീം ബിഗർ.
4: And Lulu hypermarkets, supermarkets and department stores, where the world comes to shop. Just feel

0: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
1: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
2: This is Morning Safari.
3: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
4: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ദി റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും
5: ഇൻ അസോസിയേഷൻ വിത്ത്
6: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം. ഡ്രീം ബിഗർ.
7: And Lulu hypermarkets, supermarkets and department stores, where the world comes to shop.

0: വാഴ മൂവിയിലെ പാട്ടാണ് നമ്മൾ കേട്ടത്. സമയം 9 മണി കഴിഞ്ഞ് 20 മിനിറ്റ് ആയിരിക്കും. ചെറിയൊരു ഗ്യാപ്പിന് ശേഷമാണ് ഞങ്ങളിപ്പോ,
1: നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും ഞങ്ങൾ ഇത് എവിടെ പോയി,
0: രണ്ടുപേരും കൂടെ എവിടെ പോയി എന്നുള്ളത് ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ടാവും.
1: വളരെ സ്പെഷ്യൽ ആയ ഒരു വിശേഷം നിങ്ങൾക്ക് അരികിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിച്ചത്.
2: ആദ്യമായിട്ട് ദൈവത്തിനോട് സ്തുതി പറയാ. തീർച്ചയായിട്ടും അതുകൂടാതെ പിന്നെ ഖത്തർ ഭരണാധികാരികൾ, അതായത് ഖത്തർ ഫുട്ബോൾ അസോസിയേഷന്റെ ഭരണാധികാരികളോടും ആണ് ഫസ്റ്റ് എനിക്ക് നന്ദി പറയാനുള്ളത്. കാരണം അതാണ് അവന്റെ ഒരു എന്തായാലും ഒരു ഭാഗ്യത്തിന്റെ ഒരു തുടക്കം.
0: ഖത്തർ ഭരണാധികാരികളോടും ഖത്തർ ഫുട്ബോൾ അസോസിയേഷനോടും നന്ദി പറഞ്ഞ ആ വ്യക്തി ആരായിരിക്കും?
1: തീർച്ചയായിട്ടും നമുക്കൊക്കെ അറിയാം ഖത്തറിന്റെ ജേഴ്സിയിൽ ലോകകപ്പ് സ്വപ്നങ്ങളിലേക്ക് പറക്കുന്ന ഒരു മലയാളി. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മളെ തഹസിൻ എന്ന് പറയുന്ന ആ താരത്തിന്റെ ആ ഒരു വളർച്ചയെ കുറിച്ചും അദ്ദേഹത്തിന്റെ ലൈഫിനെ കുറിച്ചും ഒക്കെ നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്.
0: തീർച്ചയായിട്ടും ഖത്തറിൽ നിന്നുള്ള ഒരു പ്രവാസി എന്നുള്ള, അല്ലെങ്കിൽ ഒരു പ്രവാസിയുടെ മകൻ എന്നുള്ളതും എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ അറിയുകയും പറയുകയും നാട്ടിൽ പാട്ടാവുകയും ചെയ്തു. അതാണ് ഏറ്റവും വലിയൊരു കാര്യം. കേരളത്തിലെ ഇന്ത്യയിൽ നിന്ന് അതൊരു വലിയ ചർച്ചാ വിഷയമാണ്.
1: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും പാട്ടെന്നല്ല, അതൊരു വലിയൊരു വലിയൊരു സംഭവമായിട്ട് തന്നെ മാറ്റപ്പെട്ടു എന്നുള്ളതാണ്.
0: പടുകൂറ്റൻ ഫ്ലെക്സുകളെ തഹസീനും ഉയർന്നിട്ടുണ്ട് എന്നുള്ളതാണ് നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ. അതുപോലെ തന്നെ ഖത്തറിലുള്ള ഫുട്ബോൾ ആരാധകരും ഫുട്ബോൾ ആവേശം നിറയുന്നവരുമെല്ലാം അതിനെ ഏറ്റെടുത്ത് മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. അപ്പൊ എന്തായാലും ഇനി നാളെ വൈകിട്ട് സ്മാർട്ട് ടോക്കിലായിരിക്കും ജംഷീദ്, തഹസിന്റെ ഫാദർ ജംഷീദ്. അദ്ദേഹത്തിന്റെ അഭിമുഖത്തിന്റെ പൂർണ്ണ രൂപം നിങ്ങൾക്ക് കേൾക്കാനായിട്ട് സാധിക്കും.
1: പോർഷൻ ഞങ്ങളിപ്പോ നിങ്ങളെ കേൾപ്പിച്ചു
0: മാത്രമേ ഉള്ളൂ. അതോടൊപ്പം തന്നെ അദ്ദേഹം ഒരു ഫുട്ബോൾ പ്ലെയർ ആട്ടോ.
1: സൈ എം വിജയൻ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, പോസ്റ്റിൽ എഴുതിയിട്ടുണ്ട് ജംഷീദ് ഒരു ഫുട്ബോൾ താരമാണ് എന്ന് പറഞ്ഞിട്ട്.
0: യുണൈറ്റഡ് കേരള എന്ന് പറയുന്ന 1996 മുതൽ അദ്ദേഹം യുണൈറ്റഡ് കേരളയുടെ ഒരു താരം കൂടിയാണ്.
1: ഇവിടുത്തെ
0: ഖത്തറിലെ യുണൈറ്റഡ് കേരള എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്ലബുണ്ട്, അതിന്റെ താരമാണ്. വളരെ സീനിയേഴ്സ് ആയിട്ടുള്ള
1: നാഷണൽ ലെവലിൽ കളിച്ച കളത്തിലേക്ക് ഇറങ്ങിയിട്ടുള്ള വ്യക്തി കൂടിയാണ്.
0: ഓക്കേ, അപ്പോൾ അദ്ദേഹത്തിന്റെ വാക്കുകളായിരിക്കും നാളെ സ്മാർട്ട് ടോക്കിൽ കേൾക്കാനായിട്ട് പോകുന്നത്. ശനിയാഴ്ച നിങ്ങൾക്ക് അതിന്റെ റീബ്രോഡ്കാസ്റ്റിംഗും കേൾക്കാനായിട്ട് പറ്റുന്നതായിരിക്കും കേട്ടോ.
1: ഇപ്പൊ എന്തായാലും നമുക്ക് നേരെ ഹൈഡ് ആൻഡ് സീക്കിലേക്ക് പോയിട്ട് സൂചനകളിൽ നിന്നും സിനിമയിലേക്ക് എത്താൻ സമയമുണ്ടോ?
0: ചെറിയ സമയമുണ്ട്. ഫുട്ബോളിന്റെ
1: ഫീലൊക്കെ ഇതാണ് നമ്മുടെ ഒരു ഫീല്. തീർച്ചയായിട്ടും ഒരു സെക്കൻഡ് നമ്മള്
0: എവിടെയായത്
1: 2022 പോയി.
0: അതാണ് വേണ്ടിയത്. ഫുട്ബോൾ മേനിയ സീസൺ 2 വിശേഷങ്ങൾ റേഡിയോ സുനോ 91.7 FM ൽ തുടർന്നുകൊണ്ടേയിരിക്കും.

0: 91.7 FM. 91.7 FM.
1: Qatar's happiness frequency.
2: നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്. ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
3: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ, സാലറിയിൽ നിന്നും 50% ഫണ്ട് ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
2: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. ഒപ്പം സേവ് ചെയ്യൂ.
3: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
4: വീട്ടിൽ നിന്നിറങ്ങിയാലും വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം ഡെലിവറി എൻഹാൻസിംഗ് യുവർ എവരിഡേ. കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ 10 മണി മുതൽ.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ദി റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം ഡ്രീം ബിഗർ.
4: And Lulu hypermarkets, supermarkets and department stores where the world comes to shop.
5: Just feel like you're home. സമയം 9:32 ആയിരിക്കാണ്. വ്യാഴാഴ്ച ദിവസമാണ്, ജൂൺ 4th. മോർണിംഗ് സവാരിയുടെ വിശേഷങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്.
6: അങ്ങനെ കേട്ടുപോകുന്ന ടൈമില് മോളിവുഡ് ടൈംസ് എന്നുള്ള മൂവി നസ്ലിന്റെ മൂവിയാണ്. മൂവി കാണാനുള്ള ടിക്കറ്റുകൾ റെഡിയാണ്. അപ്പൊ നേരെ നമുക്ക് ഇന്നത്തെ സൂചനകളിലേക്ക് പോയിട്ട് സിനിമയൊന്ന് കണ്ടുപിടിക്കാനായിട്ടുള്ള സമയമാണ്.
5: ഓക്കെ, ഹൈഡ് ആൻഡ് സീക്കിലെ ആദ്യത്തെ സൂചന 2009 ഈ സിനിമ റിലീസാകുന്നത്. 2009 ഈ സിനിമ റിലീസാകുന്നത്.
6: പ്രിയാമണി ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്.
5: ഓക്കെ, മൂന്നാമത്തെ സൂചന എന്ന് പറഞ്ഞാല് ഇതൊരു ആക്ഷൻ ത്രില്ലർ
6: സിനിമയാണ്.
5: ആക്ഷൻ ത്രില്ലർ ഫാമിലി ഡ്രാമ എന്ന് വേണമെങ്കിലും കൂടെ
6: പറയാം.
5: ചില സിനിമയിലെ ഭാഗങ്ങളൊക്കെ അങ്ങനെയാണ്, ഭയങ്കര ഫാമിലി കണക്റ്റഡ് ആണ്.
6: ആണല്ലേ. ഓക്കെ,
5: 2009 റിലീസായ ഒരു ചിത്രമാണ്. ഓക്കെ,
6: അതോടൊപ്പം തന്നെ പ്രിയാമണി
5: ഈ സിനിമയിൽ
6: അഭിനയിച്ചിട്ടുണ്ട്. ഏതാണ് ഈ ചിത്രം എന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം. നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലായി കാണാനുള്ള സാധ്യതയുണ്ട്.
5: ഓക്കെ,
6: ഏതാണ് സിനിമ എന്നുള്ളത്
5: മെസ്സേജുകൾ അയച്ചോളൂ. 5000917 എന്ന നമ്പറിലേക്കാണ് നിങ്ങളുടെ ഉത്തരങ്ങൾ അറിയിക്കേണ്ടത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സിനിമ കാണാനുള്ള ശനിയാഴ്ച സിനിമ കാണാനുള്ള ടിക്കറ്റുകളായിരിക്കും നിങ്ങൾക്ക് സമ്മാനമായിട്ട് ലഭിക്കും.
6: ഓക്കെ, അപ്പൊ വേഗം റൈറ്റ് ആൻസേഴ്സ് പോരട്ടെ. 5000917 എന്ന നമ്പറിലേക്കാണ് നിങ്ങളുടെ റൈറ്റ് ആൻസേഴ്സ് വരേണ്ടത്.
5: അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാന അറിയിപ്പ് കൂടിയുണ്ട്. ഖത്തറിലെ ആദ്യകാല മാധ്യമ പ്രവർത്തകനും IMF പ്രഥമ പ്രസിഡന്റുമായ ശ്രീ അഹമ്മദ് പാതിരപ്പറ്റ, അദ്ദേഹത്തിന്റെ ദോഹയിലെ ഇന്നലത്തെ കഴിഞ്ഞ നാളുകളിലെ മാധ്യമ പ്രവർത്തനങ്ങളെ കുറിച്ച് രചിച്ച അദ്ദേഹത്തിന്റെ ഒരു സ്വന്തം പുസ്തകമാണ് ദോഹയിൽ നടന്നു തീർത്ത വഴികൾ.
6: തീർച്ചയായിട്ടും ആ ഒരു പുസ്തകത്തിന്റെ പ്രകാശനം ഇന്ന് നടക്കാനായിട്ട് പോവുകയാണ് അല്ലേ. ഇന്ന് വൈകുന്നേരം 7:30 ICC മാംഗ്ലൂർ ഹാളിലാണ് ഈ ഒരു പ്രോഗ്രാം ഇന്ത്യൻ മീഡിയ ഫോറം സംഘടിപ്പിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ആ പ്രോഗ്രാമിന് എല്ലാവിധ ആശംസകളും അറിയിക്കുന്ന വളരെ പ്രമുഖരായിട്ടുള്ള വ്യക്തിത്വങ്ങളൊക്കെ പങ്കെടുക്കുന്ന ഒരു പ്രോഗ്രാം കൂടിയാണ്. ഇന്ത്യൻ എംബസി സെക്കൻഡ് സെക്രട്ടറി ബിന്ദു മാം ആയിരിക്കും ഈ പുസ്തകം പ്രകാശനം നിർവഹിക്കുക.
5: ഓക്കെ, അപ്പൊ എല്ലാവരെയും അവിടേക്ക് ഞങ്ങളും സ്നേഹത്തോടെ ക്ഷണിക്കുകയാണ് കേട്ടോ. ഒരാടാറ് ലവ് മണിച്ചേട്ടൻ മാഷപ്പ്.
6: അതെ,

0: സമയം 9 കഴിഞ്ഞ് 46 ആകുമ്പോൾ മോർണിംഗ് സവാരി വിശേഷങ്ങൾ കേട്ടുപോകുന്ന സമയത്ത് 3 സൂചനകളിൽ ഒളിപ്പിച്ച ആ സിനിമയെ എല്ലാവരും തന്നെ കണ്ടുപിടിച്ചു എന്നുള്ളതാണ്.
1: തീർച്ചയായിട്ടും വളരെ സിംപിൾ ആയിരുന്നു മൂവി ഏതാണെന്ന് എന്നുള്ളത് കണ്ടുപിടിക്കാൻ, കാരണം മോളിവുഡ് ടൈംസ് കാണാനുള്ള ഒരു
0: ആകാംക്ഷ കൂടി
1: ഉണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇത്ര സിംപിൾ ആയി പോയത്.
0: ഓക്കെ, ഇന്നത്തെ ദിവസത്തിന്റെ ആദ്യ സന്ദേശം അയച്ചത് അതുൽ കൃഷ്ണയാണ്. അതുപോലെ തന്നെ ഷിജോന്റെ മെസ്സേജ് ഉണ്ടായിരുന്നു, ബിനോയ് ജോയുടെ മെസ്സേജ്, ഷഹീമിന്റെ ശരിയായ ഉത്തരം, ഫരീസാദിന്റെ ശരിയായ ഉത്തരമുണ്ട്, അല്ലമീൻ, അജു, ധനേഷ്, ശശി, ദൃശ്യ, അബൂബക്കർ, ആഷിഖ്, അനൂപ്, സിദ്ദിഖ്, അരുൺ കെ ആന്റണി,
1: അങ്ങനെ ഒരുപാട് പേരുടെ മെസ്സേജുകൾ റൈറ്റ് ആൻസേഴ്സ് നമുക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് കേട്ടോ.
0: ജോസ് ജോർജ്, സുനിൽകുമാർ, അൻഷാദ്, ഉഫൈസ്, ഉമർ, റഫീഖ് അഹമ്മദ്, ഫർഹാന, റീസ്, ആഷിഖ്, റിച്ചി, ഇവരുടെ ഒക്കെ ശരിയായ ഉത്തരങ്ങൾ എത്തിയിട്ടുണ്ട്.
1: ഓക്കെ, അപ്പൊ റൈറ്റ് ആൻസർ പറയേണ്ട ആവശ്യമില്ല. പുതിയ മുഖോ എന്ന് പറയേണ്ട, പുതിയ മുഖമായിരുന്നു നമ്മളുടെ ശരി ഉത്തരം. എനിക്കൊന്ന് ഇത്രയും കാലത്ത് പല പല ട്രെൻഡുകൾ വന്നിട്ടുണ്ടെങ്കിലേ ഈ പുതിയ മുഖം മാത്രം അങ്ങനെ ട്രെൻഡ് ഔട്ട് ആയിട്ട് അധികം പോയിട്ടില്ല. എപ്പൊ പറഞ്ഞാലും നമുക്കറിയാതെ അറിയാതെ പുതിയ മുഖോ ആ സാധനം തന്നെ വന്നു പോകുന്നുണ്ട്.
0: ഓക്കെ, അത് ഏറ്റവും ഭംഗിയായിട്ട് അത് ഇന്ദ്രജിത്ത് ആ ചിത്രത്തിൽ ചെയ്തപ്പോ വീണ്ടും അത് ഒരിക്കൽ കൂടി ട്രെൻഡിലേക്ക് വന്നു എന്നുള്ളതാണ്. അപ്പൊ എന്തായാലും ശരിയായ ഉത്തരങ്ങൾ അയച്ച എല്ലാവർക്കും അഭിനന്ദനങ്ങളും സ്നേഹവും ഒക്കെ അറിയിച്ചുകൊണ്ട് ഇന്നത്തെ മോർണിംഗ് സവാരിയിൽ നിന്ന് ഞങ്ങൾ ടാറ്റ ബൈ ബൈ വിട പറയുന്ന സമയത്ത് നാളെ വൈകുന്നേരം 6:30 ബിൻ ഉംറാനിൽ ഫാൽക്കൺ ജിമ്മിന്റെ ഏറ്റവും വലിയ ഒരു ഔട്ട്ലെറ്റ് അവിടെ എത്താനായിട്ട് പോകുന്നു എന്നുള്ളതാണ്.
1: തീർച്ചയായിട്ടും നമുക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള താരങ്ങൾ കൂടി എത്തുന്നുണ്ട്. ഷെയ്ൻ നിഗമുണ്ട്, അന്ന രാജനുണ്ട്, റോഷൻ ബഷീർ ഉണ്ട്,
0: സി ആർ സലീം, അങ്ങനെ ഒരു നീണ്ട താരനിര അവിടെ ഉണ്ടാകും. അപ്പൊ നിങ്ങൾ എല്ലാവരും അവിടേക്ക് എത്തണം. ഈ വലിയ ഒരു എന്താ പറയുന്നത് പ്രൗഢഗംഭീരമായിട്ടുള്ള ആ ഒരു ഇനാഗുരൽ ഫംഗ്ഷന് നിങ്ങൾ എല്ലാവരെയും ക്ഷണിക്കുന്നു. ഈ താരങ്ങളെയും നിങ്ങൾക്ക് നേരിട്ട് കാണാം എന്നുള്ളതാണ്. വൈകിട്ടൊരു 6:30 കൂടിയിട്ട് നിങ്ങളേക്ക് അവിടെ എത്തിക്കൊള്ളൂ കേട്ടോ.
1: ഓക്കെ, അപ്പൊ എന്തായാലും അതിഗംഭീരമായിട്ട് ആ ഒരു ഇവന്റ് നടക്കട്ടെ. ഫാൽക്കൺ ആ ഒരു ഗ്രൂപ്പിന് നമ്മളുടെ സ്പെഷ്യൽ ആശംസകൾ പറയുന്നു.
0: ഓക്കെ, അങ്ങനെ വിശേഷങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് മോർണിംഗ് സവാരിയിൽ നിന്ന് ഞങ്ങൾക്കും ടാറ്റ ബൈ ബൈ പറയേണ്ട സമയമായിരിക്കുന്നു. പുതിയ മുഖത്തിലെ തട്ടും മുട്ടും താളം,
1: ഹാപ്പി വീക്കെൻഡ് കിട്ടിയില്ല.
0: പുതിയമുഖത്തിലെ ഓക്കെ, എല്ലാ വീക്കിലും പറയുന്ന പോലെ ആഘോഷിക്കുക, ആഘോഷിക്കുക, ആഘോഷങ്ങൾ അതിര് കടക്കരുത്. ടാറ്റാ,
1: ബൈ ബൈ.

0: സുനോ 91.7 FM.
1: കേട്ട് കേട്ട് കൂട്ടുകൂടാം.
2: സുനോ അപ്ഡേറ്റ്.
3: സുനോ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. അപ്ഡേറ്റുകളുമായി നിസാ. ഖത്താറ വൺ ലോഫ്റ്റ് റേസ് പ്രാവു പറത്തൽ മത്സരത്തിന് ദോഹയിലെ ഖത്താറ കൾച്ചറൽ വില്ലേജിൽ വേദിയൊരുങ്ങുന്നു. ഖത്തറിന്റെ സാംസ്കാരിക പൈതൃക പ്രവർത്തനങ്ങളും പരമ്പരാഗത കായിക വിനോദങ്ങളും പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് ലോകമെമ്പാടുമുള്ള പ്രാവു വളർത്തൽ പ്രേമികളെ ലക്ഷ്യമിട്ട് മത്സരം സംഘടിപ്പിക്കുന്നത്. ജൂൺ 11 മുതൽ ആരംഭിക്കുന്ന ലോകകപ്പ് മത്സരങ്ങൾക്കുള്ള ഒരുക്കങ്ങളുമായി ഖത്തർ ടീമിന്റെ തയ്യാറെടുപ്പുകളും മുന്നോട്ട്. ഇത്തവണ ഖത്തർ ടീം കളത്തിലേക്ക് ഇറങ്ങുമ്പോൾ 12 യുവതാരങ്ങൾ തങ്ങളുടെ കന്നി ലോകകപ്പ് അരങ്ങേറ്റത്തിന് ഒരുങ്ങുന്നു എന്ന പ്രത്യേകതയുമുണ്ട്. ലോകമെമ്പാടുമുള്ള ദുരന്ത നിവാരണ രക്ഷാപ്രവർത്തന സേനകളുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിന് ലക്ഷ്യമിട്ട് 2026 അന്താരാഷ്ട്ര സെർച്ച് ആൻഡ് റെസ്ക്യൂ സംയുക്ത പരിശീലനത്തിന് ഖത്തർ ആതിഥേയത്വം വഹിക്കും. ഈ വർഷം ഒക്ടോബറിൽ ദോഹയിൽ നടക്കുന്ന പരിപാടിയുടെ നടത്തിപ്പിനായി ഖത്തർ ആഭ്യന്തര സുരക്ഷാ സേനയായ ലഖ്വിയെയും ഐക്യരാഷ്ട്രസഭയുടെ ഹ്യൂമാനിറ്റേറിയൻ അഫയേഴ്സ് കോർഡിനേഷൻ ഓഫീസിന് കീഴിലുള്ള ഇന്റർനാഷണൽ സെർച്ച് ആൻഡ് റെസ്ക്യൂ അഡ്വൈസറി ഗ്രൂപ്പും തമ്മിൽ സഹകരണ കരാറിൽ ഒപ്പുവച്ചു. ദോഹയിൽ ഇന്ന് പ്രതീക്ഷിക്കുന്ന കൂടിയ താപനില 45 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 34 ഡിഗ്രി സെൽഷ്യസ്.
4: വെദർ റിപ്പോർട്ട് പവർഡ് ബൈ ഖത്തർ മെറ്റീരിയോളജി ഡിപ്പാർട്ട്മെന്റ്. This is home delivery only on Radio Sunoo 91.7 FM.

0: Brought to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
1: സമയം 10 മണി കഴിഞ്ഞ് 7 മിനിറ്റ്. കഥന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM-ൽ അങ്ങനെ ഒരു ഗുഡ് മോർണിംഗ് പറഞ്ഞുകൊണ്ട് ഇതാ ഹോം ഡെലിവറി സ്റ്റാർട്ട് ചെയ്യുന്ന ടൈം ആയിരിക്കുകയാണ്. അഷ്ടമിയാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. എന്നാ ഉണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു. ഓക്കെ, അങ്ങനെ രാവിലത്തെ ഒരുപാട് അപ്ഡേറ്റുകളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നിസയും അപ്പുണ്ണി അങ്ങോട്ടേക്ക് പോകുമ്പോഴേക്കും ഞാൻ ജോയിൻ ചെയ്യുമ്പോൾ കുറച്ചധികം വിശേഷങ്ങൾ പറയാനുണ്ട്. നമുക്ക് കുറച്ച് ഹെൽത്തി ടോക്കിലേക്ക് കടക്കാനായിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ പറഞ്ഞ പോലെ കുറച്ച് സ്വീറ്റായിട്ടും അറ്റ് ദ സെയിം ടൈം സ്വീറ്റ് കഴിച്ച് കൂടി പ്രശ്നമായിട്ടുള്ള ഡയബറ്റിക് ആയിട്ടുള്ള ആൾക്കാരെ കുറിച്ചിട്ടും അവർക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാനായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇന്നത്തെ ആ ഒരു മോർണിംഗ് അല്ലെങ്കിൽ ഒരു മിഡ് മോർണിംഗ് ഡ്രൈവ് നമുക്ക് ഉഷാറാക്കാം. ഇപ്പോൾ എവിടെ നിന്നാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്, മെസ്സേജസ് അയച്ചോളൂ. ആൻഡ് അറ്റ് ദ സെയിം ടൈം ഗുഡ് മോർണിംഗ് ഓൾ, എല്ലാവർക്കും നല്ലൊരു വീക്കെൻഡ് ആശംസിക്കുന്നു. അൽമുഫ്താർ റെൻഡേക്കാർ കമ്പനിയിലെ എല്ലാവർക്കും ഒരു അടിപൊളി പാട്ട് വയ്ക്കുമോ എന്ന് പറഞ്ഞിട്ട് വീക്കെൻഡ് അല്ലേ എന്ന് ചോദിച്ചിട്ടാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ആഹാ, ഇത് സ്ഥിരം പരിപാടിയാണെന്ന് തോന്നുന്നല്ലോ. രാവിലെ മോർണിംഗ് ഷോയിലേക്ക് ഇതേ മെസ്സേജ് അയച്ചിരിക്കുന്നു. ഇപ്പോൾ 10 മണിയാകുമ്പോൾ വീണ്ടും അയച്ചിരിക്കുന്നത്. ഇത് മറ്റേ ടാക്ടിക്സ് ആണെന്ന് തോന്നുന്നു. കറക്റ്റ് ഓരോ ഷോ തുടങ്ങുന്നതിന് തൊട്ട് പോകുമ്പോൾ ഇതേ മെസ്സേജ് അയച്ചാൽ അവർ പാട്ട് അയച്ചു തരും എന്ന് വിചാരിച്ചിട്ടായിരിക്കും. എന്തായാലും ഞാൻ പാട്ട് വെച്ചുതരാം കേട്ടോ, അടിപൊളിയായിട്ടുള്ള സോങ് തന്നെ വെച്ചുതരാം. എന്തായാലും ഹാപ്പി വീക്കെൻഡ്. വീക്കെൻഡ് പരിപാടികൾ എന്തൊക്കെയാണ്? വീക്കെൻഡ് വീടൊക്കെ ഫുൾ ക്ലീൻ ചെയ്ത് സെറ്റ് ചെയ്ത് അതാണോ ഒരു പ്ലാൻ, അതോ നേരെ തിരിച്ച് ഒന്നും ചെയ്യാൻ വയ്യ കിടന്ന് ഉറങ്ങുക എന്നുള്ളതാണോ രണ്ടാമത്തെ പ്ലാൻ, അതോ നേരെ തിരിച്ച് ഫ്രണ്ട്സും ഫാമിലിനെ ഒക്കെ തന്നെ വീട്ടിലേക്ക് വിളിക്കണം, എന്നിട്ട് കുക്ക് ചെയ്ത് ഫുഡൊക്കെ കൊടുക്കണം, ഇതാണോ പ്ലാൻ? എന്താണെങ്കിലും നിങ്ങളുടെ പ്ലാൻസും കൂടി മെസ്സേജ് അയക്കുക 5000917 ലേക്ക്.

0: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
1: ഡെഫിനറ്റ്ലി കൊമേഴ്സ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
0: മില്യണോ?
1: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം. കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
2: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
3: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
4: ഹായ്, ഞാൻ ധർമ്മജൻ ബോൾഗാട്ടി.
5: യു ആർ ലിസ്ണിംഗ് ടു
4: റേഡിയോ സുനോ 91.7 FM. കേട്ട്

നല്ല പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഗുഡ് മോർണിംഗ് മെസ്സേജസ് എനിക്ക് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അറബിക്കിലൊക്കെ പേര് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ ഇതൊന്ന് വായിക്കൂന്നേ. ഷെടാ, ഓക്കെ, ദിനേശനാണോ? ഓക്കെ, ദിനേശൻ പി ടിയുടെ മെസ്സേജാണ്. ദിനേശൻ പി ടി തന്നെയാണോ അങ്ങനെ എഴുതിയിരിക്കുന്നത് അറബിക്കിൽ? അതും കൂടി മെസ്സേജ് അയക്കണേ. ഗുഡ് മോർണിംഗ് ഡിയർ സിസ്റ്റർ, സുഖല്ലേ? അഡ്വാൻസ് ഹാപ്പി വീക്കെൻഡ്. ആഹാ, സുഖമായിട്ടിരിക്കുന്നു, അടിപൊളിയായിട്ട് പോണു, കുഴപ്പമൊന്നുമില്ല. ആൻഡ് ഓഫ്കോഴ്സ് വീക്കെൻഡാണ്, ജൂൺ മാസം തുടങ്ങിയതും വീക്കെൻഡായി. അതുകൊണ്ട് തന്നെ അതിൻ്റെതായ കുറച്ച് ഈ പറഞ്ഞ ഒരു ഒരു ഗ്രോസറി ഷോപ്പിംഗ് ആൻഡ് കുറച്ചധികം നാളുകളായിട്ട് അല്ലെങ്കിൽ ഈദിൻ്റെയൊക്കെ സമയത്ത് നല്ല പോലെ ബിസി ആയതുകൊണ്ട് അത് കഴിഞ്ഞിട്ട് ഈ ഒരു വീക്കെൻഡിലേക്ക് എത്തുമ്പോൾ നല്ല പോലെ ഒരു ലോഡ് തുണിയെ കലക്കാനുണ്ട്. അതാണ് ഈ ഒരു വീക്കെൻഡിൻ്റെ വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. രാജേഷ് ഗുഡ് മോർണിംഗ്. എല്ലാവരും ഈ പറഞ്ഞ പോലെ കേട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ എവിടെ നിന്നാണ് കേൾക്കുന്നതെന്ന് കൂടി ഒന്ന് മെസ്സേജ് അയക്കൂ കേട്ടോ. ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞ പോലെ 5000997 ഞാനിപ്പോൾ കുറച്ച് മുമ്പ് പറഞ്ഞില്ലേ ഒരു ലോഡ് അലക്കാനുണ്ടാവുമെന്ന്. അയ്യോ, ഇത് ഒരുപാട് പേർക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര മടിയുള്ള കാര്യമായിരിക്കും. സംഭവം ഭയങ്കര ഈസി ആയിട്ട് വാഷിംഗ് മെഷീനല്ലേ അലക്കുന്നതെന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് ചോദിക്കാമെങ്കിലും എന്തോ ആ ഒരു മടി കാരണം അവിടെ ഇങ്ങനെ കുന്നുകൂടി കുന്നുകൂടി കുന്നുകൂടി പോകും. അതൊക്കെ കഴിഞ്ഞിട്ട് വീക്കെൻഡ് ആകുമ്പോഴായിരിക്കാം അത് ഇന്ന് കൊണ്ടുവന്നൊന്ന് അവിടെ അതിലേക്ക് ഇട്ട് പിന്നെ അത് അലക്കി കിട്ടിയാൽ അത് പിന്നെ ഡ്രൈ ചെയ്ത് അതൊക്കെ കഴിഞ്ഞിട്ട് കൊണ്ടേ വിരിച്ചിട്ട് ഇത്രയും ചെയ്യാൻ വലിയ പണിയാണ്, വലിയ മടിയാണ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ അങ്ങനെ മടി പിടിക്കരുത് കേട്ടോ. സോ ലോണ്ട്രി ചെയ്യാനായിട്ട് വീക്കെൻഡ് യൂസ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ടാവും. പക്ഷെ വീക്കെൻഡ്സിലല്ലാണ്ട് വീക്കെൻഡ്സ് ഒന്നുകിൽ സ്റ്റാർട്ടിംഗ് ടൈം അല്ലെങ്കിൽ വീക്കെൻഡ് എൻഡിങ്ങിലേക്ക് എത്തുമ്പോൾ യൂസ് ചെയ്യാനായിട്ട് നോക്കുക. അല്ലെങ്കിൽ 100% ഈ പറഞ്ഞ പോലെ ലോണ്ട്രി ചെയ്ത് ആകെ ഉള്ള മൂഡും എല്ലാം കൂടി ഒരുമിച്ച് അങ്ങോട്ട് പോവും. അതുകൊണ്ട് മാക്സിമം വീക്കെൻഡിലേക്ക് ഇപ്പോൾ കുറേ പേര് മീൽ പ്രെപ്പ് ചെയ്യുന്നതും ലോണ്ട്രി ചെയ്യുന്നതും എല്ലാം ഒറ്റൊരു ദിവസം കൊണ്ടായിരിക്കും. അപ്പോൾ എന്ത് പറ്റും, എല്ലാ ദിവസവും നമ്മൾ പണിയെടുത്ത് ഓൾറെഡി ക്ഷീണിച്ച് നിൽക്കുന്ന നമ്മുടെ ബോഡിക്ക് ഒരു റിക്കവറിക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒത്തിരി റെസ്റ്റ് കിട്ടാനോ ആകെയുള്ള ഒരു ദിവസം നമുക്ക് ആ റെസ്റ്റ് കൊടുക്കാൻ പറ്റാണ്ട് എക്സ്ട്രാ പണിയിലേക്ക് വരും. അതാണ് മിക്ക, എനിക്ക് തോന്നുന്നു, വർക്കിംഗ് മോംസിനും സംഭവിക്കാറുള്ളത്. ഇഫ് യു ക്യാൻ റിലേറ്റ് ടു മീ, പ്ലീസ് ലെറ്റ് മീ നോ. കാരണം നിങ്ങൾ എല്ലാ ദിവസവും, ഹാറ്റ്സ് ഓഫ് ടു യു ഗൈസ്, നിങ്ങൾ ഭയങ്കരമായിട്ട് പണിയെടുക്കുന്നുണ്ടാവും, ജോലിക്ക് പോകുന്നുണ്ട്, തിരിച്ച് വരുന്നുണ്ട്, വീണ്ടും വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്നുണ്ട്. പക്ഷെ അതൊക്കെ കഴിഞ്ഞിട്ട് ഒരു ദിവസം ഒന്ന് റെസ്റ്റ് എടുക്കാമല്ലോ എന്ന് വിചാരിക്കുമ്പോൾ അന്നത്തെ ദിവസം കുറച്ച് കൂടുതൽ പണിയായിരിക്കും. പുറത്ത് പോകണം എന്ന് വിചാരിച്ചാൽ പോലും അതിൻ്റെ മുകളിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും. അന്നത്തെ ഒരു ദിവസം ഫുൾ എനർജി ഇട്ടിട്ടായിരിക്കാം വീട് ചിലപ്പോൾ ഫുള്ളൊന്ന് വൃത്തിയാക്കുന്നത്. അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ടാവും. സോ അങ്ങനെ ഈ പറഞ്ഞ പോലെ ഭയങ്കരമായിട്ട് ഒരു വീട്ടിലെ കാര്യങ്ങളും അതിനോടൊപ്പം തന്നെ ഈ പറഞ്ഞ വർക്കും കാര്യങ്ങളൊക്കെ ഒരുമിച്ച് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ഏതെങ്കിലും വീട്ടമ്മമാരല്ല വർക്കിംഗ് വുമൻസ് ഇപ്പം കേട്ട് പോയിക്കൊണ്ടിരിക്കുന്നതെന്നുണ്ടെങ്കിൽ ഈവൻ വീട്ടമ്മമാർക്ക് വിളിക്കാട്ടോ, ഹൗ യു ഗൈസ് ആർ ഹാൻഡ്ലിങ് യുവർ വീക്കെൻഡ്, അതാണ് എനിക്കിന്ന് അറിയേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ ഒരു ദിവസം ടോട്ടലി കിട്ടുന്ന ഒരു ഒരു ആഴ്ചയിൽ കിട്ടുന്ന ഒരു ദിവസം നിങ്ങൾ കൊണ്ടുപോയി നേരെ എക്സ്ട്രാ എഫേർട്ട് ഇട്ട് ഭയങ്കരമായിട്ട് ബോഡിക്ക് പണി കൊടുക്കുക, അതോ നേരെ തിരിച്ച് റെസ്റ്റ് എടുക്കാൻ ശ്രമിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ആ ഒരു വീക്കെൻഡ് എങ്ങനെയായിരിക്കും നിങ്ങൾ സ്കെഡ്യൂൾ ചെയ്യുന്നത്, എങ്ങനെയൊക്കെയാണ് നിങ്ങൾ സാധാരണ കൊണ്ടുപോകാറുള്ളത്? സോ ലെറ്റ് മീ നോ ടു ഓൾ ദ ലേഡീസ് ഔട്ട് ദെയർ. നിങ്ങളോടാണ് എനിക്ക് പറയാനുള്ളത്, ഒന്നുകിൽ മെസ്സേജ് അയക്കാം 5000997, ഇല്ലെങ്കിൽ ഒന്ന് വിളിക്കൂ കേട്ടോ 444-4917, സോ ദാറ്റ് ഐ ക്യാൻ ഓൾസോ നോ, ഐ ക്യാൻ ഓൾസോ ടോക്ക് ടു യു. സോ നമുക്ക് ഈ പറഞ്ഞ പോലെ എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾക്ക് ഈവൻ അത് ഭയങ്കര ഹെക്ടിക്കായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ പോലും ജസ്റ്റ് ബ്രിങ് ഇറ്റ് ഔട്ട് എന്നോ, ഒന്ന് ജസ്റ്റ് ഈ പറഞ്ഞ പോലെ പറഞ്ഞു കഴിഞ്ഞാൽ മേ ബി കുറച്ച് സമാധാനം കിട്ടുമെന്നൊക്കെ പറയുന്ന പോലെ ദിസ് ഇസ് യുവർ ചാൻസ്. ജസ്റ്റ് കോൾ മീ റൈറ്റ് നൗ 444-4917. ഞാൻ ലേഡീസ് ഔട്ട് ദെയർ ടു യു ഗൈസ്, നിങ്ങളോടാണ് പറയുന്നത്, വിളിച്ചോളൂ, ധൈര്യമായിട്ട് വിളിച്ചോളൂ 444-4917.

0: this.
1: Radio Suno 91.7 FM.
0: Qatar's happiness frequency.
2: Now available on Google Play Store
1: and
2: App Store.
3: The biggest jewelry festival is now happening at Joyalukkas. Joyalukkasil gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. ഈ ഓഫർ 2026 ജൂൺ 13 വരെ മാത്രം. നിങ്ങളുടെ അടുത്തുള്ള ജോയാലുക്കാസ് സ്റ്റോർ ഇന്ന് തന്നെ സന്ദർശിക്കൂ.
4: ജോയാലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
0: ഹോം ഡെലിവറി.

ചെയ്യാണ്ട് ചെയ്യാണ്ട് മാറ്റി വെച്ച് അവസാനം ഒരു വീക്കെൻഡ് ആകുമ്പോഴേക്കും ആകെ കിട്ടുന്ന ഒരു ദിവസം, ചെറുതായിട്ടൊന്ന് റെസ്റ്റ് എടുക്കേണ്ട ദിവസം, അന്ന് പണി കൂടാറുണ്ടോ എന്ന് ചോദിച്ച ചോദ്യത്തിന് ഏറ്റവും കൂടുതൽ മെസ്സേജസ് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ആദ്യം തന്നെ അമീനാണ് മെസ്സേജ് ചെയ്തത്, എനിക്കും ഉണ്ട് കേട്ടോ കുറച്ചധികം വാഷ് ചെയ്യാൻ എന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചിരിക്കുകയാണ്. അതിന്റെ കൂട്ടത്തിൽ ഞാൻ ചോദിച്ചിട്ടുള്ളത് ഈ പറഞ്ഞ പോലെ ഒരു ഒരു വീട്ടമ്മയേക്കാൾ ഈ പറഞ്ഞ പോലെ കുറച്ചും കൂടി ആൾക്ക് ചെറുതായിട്ട് കുട്ടികളൊക്കെ ഒന്ന് ഓഫീസിൽ പോകുമ്പോഴോ അല്ലെങ്കിൽ ഈവൻ ഹസ്ബൻഡൊക്കെ ഓഫീസിൽ പോകുമ്പോഴും കുറച്ചും കൂടി സമയം എനിക്ക് തോന്നുന്നു കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനായിട്ട് ഓരോ ദിവസവും കുറച്ച് കിട്ടും. ബട്ട് സ്റ്റിൽ ദേ ആർ ഡൂയിങ് ആൻ എക്സലന്റ് ജോബ്. ബട്ട് എനിക്ക് ഈ പറഞ്ഞ പോലെ ആ ഒരു കാറ്റഗറിയിൽ നിന്ന് തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ വർക്കിംഗ് വുമൻസ് ആണെന്നുണ്ടെങ്കിൽ വൈകുന്നേരം വരുമ്പോൾ ഭയങ്കരമായിട്ട് ടയർഡ് ആയതുകൊണ്ട് തന്നെ അന്നന്ന് ചെയ്ത് തീർക്കാൻ പറ്റാണ്ട് മാറ്റി വെച്ച് ആകെ കിട്ടുന്ന ഒരു ദിവസം കുറേ പോകാറുണ്ട് എന്ന് തോന്നാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെ കുറിച്ചിട്ടാണ് ചോദിച്ചത്. അപ്പോൾ എനിക്കിവിടെ ആദ്യം മെസ്സേജ് അയച്ചിരിക്കുന്നത് അഞ്ജു ആണ്. അഞ്ജുവിൻ്റെ മെസ്സേജ് വന്നിരിക്കുന്നത്, എനിക്കുണ്ട് കുറേ പണി വീക്കെൻഡിൽ തീർക്കാൻ. ഫുൾ വീക്കിൽ ഞാൻ ചെയ്യാണ്ട് മാറ്റിവെച്ച പണി ആണല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ ഒന്നും പറയാണ്ട് മിണ്ടാതെ പോയി അങ്ങ് ചെയ്ത് തീർക്കും. അല്ലാതെ ഇപ്പം എന്ത് ചെയ്യാൻ, ആരോടൊക്കെ കുറ്റം പറയാൻ, ആരോട് പരാതി പറയാൻ? അത് ശരി കേട്ടോ, നമ്മൾ തന്നെ വരുത്തി വെച്ചതാണല്ലോ എന്ന് വിചാരിക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ അങ്ങ് ചെയ്ത് പോകും. അതൊരു ഒരു നോർമൽ നമ്മുടെ ഒരു മൈൻഡ് സെറ്റാണ് എന്ത് ചെയ്യാൻ. ആൻഡ് ചില ടൈമിൽ ഈ ആഴ്ച വേണ്ട, നെക്സ്റ്റ് ആഴ്ചയിൽ ചെയ്യാം എന്നൊക്കെ വിചാരിച്ചിട്ടൊക്കെ മാറ്റിവെക്കുന്നത് കൂടുതൽ പണിയിലേക്ക് പോയി പോകും. അതിലും നല്ലത് അന്നന്ന് അല്ലെങ്കിൽ ആ ഒരാഴ്ചയിൽ തന്നെ തീർത്ത് പോകുന്നതാണ് കേട്ടോ. അടുത്തൊരാളുടെ മെസ്സേജാണ്, ഞാൻ രാവിലെ കിടന്നങ്ങോട്ട് ഉറങ്ങും, കാപ്പിയും വേണ്ട ഒന്നും വേണ്ട, മര്യാദയ്ക്ക് ഉറങ്ങി എഴുന്നേറ്റതിന് ശേഷം മാത്രം ചെയ്ത് തീർക്കും പണികൾ. അല്ലാതെ എന്നെ ആര് വിളിച്ചാലും ഞാൻ അവിടുന്ന് എഴുന്നേൽക്കുന്ന പരിപാടിയില്ല. അത് ശരി കേട്ടോ, അത് നല്ലൊരു കാര്യമാണ്. ബോഡിക്ക് റെസ്റ്റ് കൊടുത്ത് എല്ലാം കഴിഞ്ഞ് ഉറക്കൊക്കെ മര്യാദയ്ക്ക് കഴിഞ്ഞിട്ട് എഴുന്നേക്ക്. ഇതാരാ മെസ്സേജേ, പേരില്ലല്ലോ, രശ്മി. ഓക്കെ, രശ്മിയുടെ മെസ്സേജ് ആയിരുന്നു. ഓക്കെ രശ്മി, ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത്. ബേസിക്കലി നല്ലപോലെ റെസ്റ്റ് എടുത്തതിന് ശേഷം മാത്രം ചെയ്യൂ. അതിനിടയിൽ അനുവിൻ്റെ മെസ്സേജ് വന്നിട്ടുണ്ടല്ലോ. ഹലോ, ഗുഡ് മോർണിംഗ് ഓൾ സുനോ ഫാമിലി. ഇന്ന് എൻ്റെ ചേച്ചിയുടെ മകൾ ശിവാനന്ദ, ഞങ്ങളുടെ സ്വന്തം മീനു, അവളുടെ ബർത്ത്ഡേ ആണ്. കഴിഞ്ഞ ബർത്ത്ഡേ ബിഗ് സർപ്രൈസ് കൊടുത്തു. ഈ പ്രാവശ്യം സുനോ ഫാമിലി എല്ലാവരും അവൾക്ക് ഒരു ഹാപ്പി ബർത്ത്ഡേ പറയണം, പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞിട്ടാണ് അനുവിൻ്റെ മെസ്സേജ് വന്നിരിക്കുന്നത്. ഉറപ്പായിട്ടും അപ്പോൾ ഞങ്ങളുടെ വക ഹാപ്പി ബർത്ത്ഡേ വിഷസ് പറഞ്ഞേക്കൂട്ടോ. ശിവനന്ദ അല്ലേ, ശിവനന്ദനെ വിളിക്കുന്ന മീനു എന്നാണ്. അപ്പോൾ ശിവനന്ദ, ഹാപ്പി ഹാപ്പി ഹാപ്പി ബർത്ത്ഡേ ഡാർലിംഗ്. ഇപ്പോൾ തൽക്കാലം ഞാൻ എന്താ അഷ്ടമിയാണ്, ശിവനന്ദയ്ക്ക് വേണ്ടിയിട്ട് ഈ ഒരു ബർത്ത്ഡേ വിഷസ് പറയുന്നത് ഓൺ റേഡിയോ സോ 91.7 FM.

യെസ്. അപ്പൊ എന്തായാലും ഇത് കഴിഞ്ഞ് നേരെ അടുത്തൊരു പാട്ടിലേക്ക് പോകുന്നതിനിടയിൽ ഒരാളുടെ സങ്കടം ഇവിടെ അറിയിച്ചിരിക്കുകയാണ്. മെസ്സേജ് വന്നിരിക്കുന്നത് രജീഷേട്ടന്റെ അടുത്തുനിന്നാണ്. രജീഷേട്ടൻ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ, എന്റെ പ്രശ്നം അതൊന്നുമല്ല, വെള്ളിയാഴ്ച പെട്ടെന്ന് തീർന്നു പോകുന്നു. അതെല്ലാവരുടെയും

വിഷമം അങ്ങോട്ട് മാറ്റാൻ വേണ്ടിയിട്ട് ഒരു പാട്ട് വെക്കാന്നല്ലാതെ എനിക്ക് വേറെ നിവൃത്തിയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ പാട്ട് എൻജോയ് ചെയ്തോളൂ, ആൻഡ് അറ്റ് ദ സെയിം ടൈം തിരിച്ചു വന്നിട്ട് നമുക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ പറയാം. അപ്പൊ ഈ പറഞ്ഞ പോലെ വീക്കെൻഡ് ഈ പറഞ്ഞ പോലെ പെട്ടെന്ന് തീരുമല്ലോ. ഒരു ദിവസം കിട്ടണതോ ഇങ്ങനത്തെ പണിയും കൂടെ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് തീർന്നു പോകും. അപ്പൊ അതുകൊണ്ട് കുറച്ചൊക്കെ ആസ്വദിക്കാനായിട്ടും കൂടി ഒന്ന് നോക്കൂ കേട്ടോ.

മാമ്പഴമാ മാമ്പഴം ഫുൾ മാമ്പഴത്തെ കുറിച്ചിട്ടാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ പറഞ്ഞ പോലെ ഇന്നലെയൊക്കെ ഈ പറഞ്ഞ ഞാൻ ഏറ്റവും സ്വീറ്റസ്റ്റ് മാംഗോവിനെ കുറിച്ചിട്ടൊക്കെ പറയായിരുന്നു. ആൻഡ് ഓഫ് കോഴ്സ് നമുക്ക് മാങ്ങ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ മാങ്ങ ഓവർ ആവരുത് കേട്ടോ. കുറേ മാങ്ങയും ഇപ്പോൾ ഓൾറെഡി ഫ്രിഡ്ജിലൊക്കെ സ്റ്റോർ ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. മാംഗോ അച്ചാർ, മാംഗോ പുഡിംഗ്, മാംഗോ സ്വീറ്റ് എന്തെങ്കിലും സാധനങ്ങൾ, പിന്നെ മാങ്ങ ഉപ്പിലിട്ടത്, പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ മാങ്ങ അല്ലാതെ നമുക്ക് ജസ്റ്റ് വെറുതെ കഴിക്കാൻ വേണ്ടിയിട്ട് പഴുത്ത മാമ്പഴം, അങ്ങനെ ഓരോരോ സംഭവങ്ങൾ സെറ്റ് ചെയ്ത് ഇങ്ങനെ വെച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ടാവും. പക്ഷെ ഇതിൻ്റെ ഒക്കെ തന്നെ ഇടയിൽ എപ്പോഴും ആലോചിക്കേണ്ട ഒരു കാര്യം, നമുക്ക് ഭയങ്കരമായിട്ട് ഈ ഒരു ചൂട് സമയത്ത് മാംഗോ വെച്ചിട്ടൊക്കെ തന്നെ നല്ല ഡ്രിങ്ക്സ് ഒക്കെ, ഓഫ് കോഴ്സ് മാംഗോ ജ്യൂസ് ഒക്കെ ഉണ്ടാക്കി കുടിക്കാം. പക്ഷെ മാംഗോയിൽ മാത്രം നമുക്ക് ഈ ഒരു സമ്മറിൽ ഡിപ്പെൻഡ് ചെയ്യാതെ മറ്റ് ചില കാര്യങ്ങളും കൂടി അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്താൽ കുറച്ചും കൂടി ഒരു റിഫ്രഷിംഗ് ഫീല് തോന്നും. അതിലൊന്ന് ഈ പറഞ്ഞ പോലെ ഓൾവേസ് നമ്മുടെ നാരങ്ങ വെള്ളം തന്നെയാണ്. നാരങ്ങ വെള്ളം ഇസ് ദ ബെസ്റ്റ് ആൻഡ് ദ എവറസ്റ്റ്, എല്ലാവരുടെ ഒരു ഫേവറേറ്റ് ഓഫ് ദി ഇയർ എന്ന് വേണമെങ്കിൽ പറയാം. എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു സംഭവമാണ്. എനിക്ക് ഏതൊരു സമയത്ത് എനിക്ക് നാരങ്ങ വെള്ളം തന്നാലും ഞാൻ കുടിക്കും കേട്ടോ, എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ്. പിന്നെ ഒന്ന്, ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ ഇങ്ങോട്ടേക്കൊക്കെ വന്നതിന് ശേഷം കുറേ പേരെങ്കിലും കുടിക്കാൻ കുറച്ച് അങ്ങോട്ട് മൈൻഡിലേക്ക് വരൂല, അതാണ് മോര്. മോര് എന്ന് പറഞ്ഞാൽ ബട്ടർ മിൽക്ക് ബേസിക്കലി, നല്ല സംഭാരം എന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ നമ്മൾ അധികം സംഭാരം കുടിക്കുന്നില്ല. മോര് കുടിക്കാനാണെങ്കിൽ പോലും നമ്മൾ ചിലപ്പോൾ പുളിശ്ശേരിയായിട്ടോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇങ്ങനെ കറിയാക്കി കഴിക്കും എന്നല്ലാണ്ട് നമ്മളങ്ങനെ സംഭാരം രീതിയിൽ കുടിക്കാറുണ്ടോ? വളരെ കുറവല്ലേ സത്യതി. എനിക്കിഷ്ടമാണ്, ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കി കുടിക്കാൻ നോക്കാറുണ്ട്. ബട്ട് സ്റ്റിൽ അതിൻ്റെ ഒരു ഫ്രീക്വൻസി ഓഫ് ഡ്രിങ്കിങ് ഇറ്റ് മേ ബി നാട്ടിലെക്കാട്ടിയും ഇവിടെ കുറവായിരിക്കും. നാട്ടിലെ ഇടയ്ക്കിടയ്ക്ക് ഈ സൈഡിലെ കടകളിലൊക്കെ തന്നെ സാധാരണ നാരങ്ങ വെള്ളം കിട്ടുന്ന പോലെ തന്നെ സംഭാരവും കിട്ടും. അതുകൊണ്ട് നമ്മൾ കുറച്ച് കൂടുതൽ കുടിക്കും. അപ്പോൾ ഈ സംഭാരം ഇഷ്ടമുള്ള ഒരുപാട് പേരുണ്ട്. അത് കുടിക്കാൻ ഭയങ്കരമായിട്ട് അതിൽ നല്ല എരിവൊക്കെ ഇതാക്കി കുടിക്കാൻ, പക്ഷെ അത്ര എരിവിട്ട് അല്ലാണ്ട് നോർമലായി കുടിക്കും. നല്ല റിഫ്രഷിംഗ് ആണ് ഫോർ യുവർ ടോട്ടൽ ബോഡി ആസ് വെൽ. പിന്നെ ജൽജീര എന്ന് പറയുന്ന ഒരു ഡ്രിങ്ക് ഉണ്ട് കേട്ടോ. ഈ ജൽജീര എന്ന് പറയുന്നത് കൂടുതലും ഒരു മിൻറ്റും അതുപോലെ തന്നെ ബ്ലാക്ക് സോൾട്ടും അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് മഞ്ഞളും പിന്നെ ജീരകപ്പൊടിയും ഒക്കെ തന്നെ ഇട്ടിട്ടുള്ള ഒരു സംഭവമാണ് ഈ പറഞ്ഞ ജൽജീര എന്ന് പറയുന്നത്. അതും നല്ല അടിപൊളി ഒരു ഡ്രിങ്ക് തന്നെയാണ്. അതിൽ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് വരുന്നതാണ്. പിന്നെ ഓഫ് കോഴ്സ് നമുക്കറിയാം നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഇലക്ട്രോലൈറ്റ് കിട്ടുന്ന അല്ലെങ്കിൽ ഏറ്റവും നല്ല റിഫ്രഷിംഗ് ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ ഇളനീര് പറയും അല്ലേ. ഇളനീർ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കരിക്കാണെങ്കിലൊക്കെ തന്നെ കുടിക്കാൻ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. കരിക്ക് കഴിക്കുക, അതിൻ്റെ കൂടുതൽ കുടിക്കുക, അതാണ് ഏറ്റവും വലിയൊരു റിഫ്രഷിംഗ് ഡ്രിങ്ക്. ഒട്ടും കാലറീസ് ഇല്ലാത്ത ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു ഡ്രിങ്ക്. അത് കഴിഞ്ഞാൽ ഒരു അണ്ടർ റേറ്റഡ് സമ്മർ പവർ ഹൗസിനെ കുറിച്ച് ഞാൻ പറയട്ടെ. അതിന് സത്യത്തിൽ പേര് വൈറസ് കേട്ടോ. സട്ടു ഷർബത്ത്, ഇതാണ് ഇതിൻ്റെ പേര്, സട്ടു ഷർബത്ത്. അപ്പോൾ ഈ സട്ടു ഷർബത്ത് എന്ത് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബേസിക്കലി കടല വെച്ചിട്ടാണ്. ഈ കടലമാവ് ഉണ്ടല്ലോ, ഈ കടലമാവ് വെള്ളത്തിൽ ചേർത്തിട്ട് അതിലേക്ക് കുറച്ച് നാരങ്ങ നീരും പിന്നെ ജീരകവും ബ്ലാക്ക് സോൾട്ടൊക്കെ തന്നെ ഇടുന്ന ഒരു സംഭവമാണ് ഈ സട്ടു ഷർബത്ത് എന്ന് പറയുന്നത്. ആരെങ്കിലും കുടിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ, ട്രൈ ചെയ്തിട്ടുള്ള ആൾക്കാർ. ഞാൻ കുടിച്ചിട്ടില്ല. അടുത്തതാണ് ഇത്രയും നേരം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന മാമ്പഴം, മാമ്പഴം പച്ചമാങ്ങ. യെസ്, പച്ചമാങ്ങയുടെ നല്ല അടിപൊളിയായിട്ടുള്ള പൊട്ടാഷ്യവും ന്യൂ അതുപോലെ നാച്ചുറൽ ആസിഡ്സ് ഒക്കെ തന്നെ ലഭിക്കുന്ന ഏറ്റവും അടിപൊളി ഒരു ഡ്രിങ്കാണ് പച്ചമാങ്ങ ഡ്രിങ്ക് എന്ന് പറയുന്നത്. അതുപോലെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു ഇതാണ് ഒരു ഫെനൽ ഇൻഫ്യൂഷൻ എന്ന് വേണമെങ്കിൽ പറയാനായിട്ട് പറ്റും. നല്ലപോലെ ഈ പറഞ്ഞ എന്താ പറയുക, കുറച്ച് നമുക്ക് ചിയാ സീഡ്സും ഒക്കെ തന്നെ യൂസ് ചെയ്തിട്ട് ഫെനൽ സീഡ്സും ഒക്കെ തന്നെ ഓവർനൈറ്റ് നമുക്കൊന്ന് സോക്ക് ചെയ്ത് വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നത്. പിന്നെ ബേൽ ഷർബത്ത് എന്ന് പറയുന്നതും ഭയങ്കര അടിപൊളിയാണ്. അതും ഒരു അടിപൊളിയായിട്ടുള്ളൊരു റിഫ്രഷിംഗ് ഡ്രിങ്കാണ്. ഈ ഒരു സമ്മർ ടൈമിൽ കുടിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ജസ്റ്റ് നാരങ്ങ വെള്ളവും അല്ലെങ്കിൽ ചെറുതായിട്ട് ഈ കോക്കനട്ട് വാട്ടറൊക്കെ മാക്സിമം യൂസ് ചെയ്യാൻ നോക്കുന്ന ആൾക്കാരുണ്ടാവാം. ബട്ട് സ്റ്റിൽ അതിൽ നിന്നൊക്കെ തന്നെ മാറ്റി പിടിക്കാൻ പറ്റുന്ന മറ്റ് ചില കാര്യങ്ങളും കൂടിയാണ് ഞാൻ പറഞ്ഞു തന്നത്. അതിനിടയിൽ ഞാൻ ചോദിച്ചിരുന്നു സംഭാരം ഇഷ്ടമുള്ളവർ, അസംബിൾ ഹിയർ. സംഭാരം പണ്ട് നമ്മൾ നാട്ടിൽ ചെറിയൊരു കവറിൽ കിട്ടും. ഈ കവറിലെ സൈഡിലൊരു ചെറിയ ഒരു കുഞ്ഞൊരു ഹോൾ ഉണ്ടാക്കി അല്ലെങ്കിൽ ഇങ്ങനെ വാവുണ്ട് ഇങ്ങനെ കടിച്ച് പൊട്ടിച്ചിട്ട് എന്നിട്ട് ആ സംഭാരം ഇങ്ങനെ കുടിക്കണം. അയ്യോ, ഒരു വല്ലാത്ത ടേസ്റ്റാണ്. എന്താണെന്നറിയില്ല, അതിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. അതിനിടയിൽ ഇവിടെ കുറച്ചധികം മെസ്സേജസ് വന്നിട്ടുണ്ടല്ലോ. ഒരു സോങ് വേണം, എൻ്റെ പ്രിൻസസ് ഡോട്ടർ റിവ്യ, ഷീ ഈസ് 1 year old ആൻഡ് ഡൈ ഹാർഡ് ലവ് ഓഫ് ദി സോങ് ഫ്രം AR മൂവി. ഓക്കെ, AR മിലെ പാട്ടാണോ വേണ്ടത്?
ആ ഒരു പാട്ട് വെച്ച് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചാൽ പിന്നെ ഞാൻ എങ്ങനെ കൊടുക്കാതിരിക്കുന്നേ. അപ്പം എന്തായാലും നമ്മുടെ കുട്ടിയുടെ പേരെന്തായിരുന്നു, റിവ്യ. റിവ്യ കുട്ടിക്ക് വേണ്ടിയിട്ട് അഷ്ടമി ചേച്ചി എന്തായാലും ഈ പാട്ട് വെച്ചുതരും. വൈശാഖ് ആൻഡ് ഓൾസോ അമ്മ, അപ്പ വൈശാഖ് ആൻഡ് അമ്മ ഉണ്ണിമായ ഇവർ രണ്ടുപേരുടെയും വക വിഷസ് അറിയിക്കുന്നു. ആൻഡ് റിവ്യൂ കുട്ടി, ലോട്ട്സ് ഓഫ് ലവ് ടു യു ആസ് വെൽ ട്ടോ. ആൻഡ് ജെഫിന്റെ മെസ്സേജ് ഉണ്ടായിരുന്നു, അനിയന്റെ വിഷസ് കൂടി പറയുമോ ഇന്ന് എന്റെ അനിയന്റെ വിഷസ് പറയണം, ചേട്ടന്റെ ബർത്ത്ഡേ ആണ്. അപ്പൊ ജെറിൻ നാട്ടിലാണ്, അതുകൊണ്ട് തന്നെ ജെറിന് വേണ്ടിയിട്ട് ജെഫിന്റെ വക ഒരു ഹാപ്പി ബർത്ത്ഡേയും കൂടി പറയുന്നു കേട്ടോ.

അങ്ങനെ ആ ഒരു ബർത്ത്ഡേ വിഷസ് കൊടുത്തുകൊണ്ട് നേരെ ഈ ഒരു പാട്ടിലേക്ക് ഞാൻ പോകുന്നു. അതിനിടയിൽ ഫിറോസിന്റെ ഒരു മെസ്സേജ് ഉണ്ടായിരുന്നു. ലബാനിൽ വെള്ളം ചേർത്തിട്ട് ചെറിയുള്ളി, കറിവേപ്പില, ഇഞ്ചി, പച്ചമുളക് മിക്സ് ചെയ്ത് കുടിച്ചു നോക്കൂ, തന്നി സംഭാരം തന്നെ എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് ഇരിക്കുകയാണ്. എന്നാലും ആ നാട്ടിലെ ടേസ്റ്റ് കിട്ടുമോ ഫിറോസെ? ഒന്ന് ആലോചിച്ച് നോക്കൂ.

0: റേഡിയോ സുനോ 91.7 FM.
1: കേട്ട് കേട്ട് കൂട്ടുകൂടാം.
2: This is home delivery only on Radio Suno 91.7 FM.

0: you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
1: സമയം 11 മണി കഴിഞ്ഞ് 7 മിനിറ്റ്. നല്ല ചൂടിങ്ങനെ കൂടിക്കൂടി വരുന്നൊരു സമയം തന്നെയാണ്. അപ്പൊ ഈ ഒരു ടൈമിൽ നല്ല സമ്മർ കൂളിംഗ് കൂളിംഗ് ഡ്രിങ്ക്സിനെ കുറിച്ച് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ജസ്റ്റ് നാരങ്ങവെള്ളം മാത്രമല്ല, അല്ലാതെയും നമുക്ക് പല കാര്യങ്ങളും ട്രൈ ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞ് ഞാൻ കുറച്ചധികം സജഷൻസ് ഒക്കെ തന്നിരുന്നു. അതിന്റെ കൂട്ടത്തിൽ ഞാൻ ചോദിച്ചൊരു കാര്യമുണ്ട്, സർബത്ത് നാട്ടിലെ ആ ഒരു സോറി സർബത്തല്ലല്ലോ സംഭാരം മാറിപ്പോയി. ഓക്കെ, സംഭാരം അതിനെ കുറിച്ചിട്ടാണ് പറഞ്ഞോണ്ടിരുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ സംഭാരത്തെ കുറിച്ച് പറയുമ്പോണ്ടല്ലോ, സംഭാരം ഒന്നുമല്ല സർബത്താണെന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരാളുടെ മെസ്സേജ് വന്നു. ഞാൻ ആ ഫ്ലോയിൽ പറഞ്ഞു പോയതാണ് സർബത്തെന്ന്. പക്ഷെ എനിക്ക് സംഭാരമാണ് കേട്ടോ ഇഷ്ടം. അപ്പൊ നമുക്ക് എന്താണ് പറയാനുള്ള ഷാസിലിന് എന്ന് നമുക്ക് നോക്കാം. ഷാസിലിന്റെ ഒരു വലിയ വോയിസ് നോട്ടാ വന്നത്.
2: അഷ്ടമി എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും നല്ല തണുത്ത സോഡ സർബത്ത് കുടിക്കുന്ന ആ ഒരു സുഖം വേറെ ഒന്നിനുമില്ല. ഞാൻ കുടിക്കുന്ന ഇവിടെ കഫ്തീരിയെന്ന് കുടിച്ചിട്ടുണ്ട്. പിന്നെ അതിനുശേഷം ഞാൻ ലുലുന്ന് ഞാൻ എന്റെ നന്നാറി സിറപ്പ് വാങ്ങിച്ചു. അത് നമ്മുടെ വിംറ്റോ റൂഹബ്സൊക്കെ ഇരിക്കുന്ന സെക്ഷനിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പൊ ഈ സാധനം ഒരു ഗ്ലാസ്സിലേക്ക് കുറച്ച് ഒഴിച്ച് നാരങ്ങയും പകുതി പിഴിഞ്ഞിട്ട് പിന്നെ കസ്കസ് ഇടണോട്ടോ, നിങ്ങളുടെ അവിടെ എന്താ പറയണെന്ന് അറിയില്ല. അതും ചേർത്ത് നല്ല തണുത്ത സോഡ, അത് മറ്റേ ആ ക്യാനിലെ നല്ല ഗ്യാസാണ്, ആ സാധനം ഒഴിച്ച് കുടിച്ചാലുണ്ടല്ലോ. പ്രത്യേകിച്ച് പിള്ളേരെ കൊച്ചിക്ക് സ്കൂളിൽ നിന്ന് വിളിച്ച് വീട്ടിൽ വന്ന് ഇരുന്നിട്ട് ഇതുകൊണ്ട് കുടിച്ചു കഴിഞ്ഞാൽ കിട്ടുന്നൊരു സുഖം, ഓ പിന്നെ ഒന്നും പറയണ്ട, വല്ലാത്തൊരു ഫീലാ. പ്രത്യേകിച്ച് ഈ ചൂട് സമയത്ത് വന്ന് ട്രൈ ചെയ്ത് നോക്ക്. പറഞ്ഞ പോലെ മോരെനിക്ക് താല്പര്യം, ഞാൻ നാട്ടിൽ ഇതുപോലെ കുടിച്ചോണ്ടൊക്കെ ഇരുന്നതാണ്. പക്ഷെ ഇവിടെ വന്നതിന് ശേഷം എന്താണെന്നറിയില്ല, അതിൽ കുറച്ച് പുറയിലേക്കാണ്. ഇടയ്ക്ക് ഒന്ന് രണ്ട് പ്രാവശ്യം ഉണ്ടാക്കി കുടിച്ചതെന്നല്ലാണ്ട് നമുക്ക് അതൊരു എടുക്കാനൊരു മടിയാണ് മൊത്തത്തിൽ.
1: അത് ശരിയാണ്, ചില ആൾക്കാർക്ക് അങ്ങനെയായിരിക്കും. എന്തായാലും എന്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ എനിക്ക് സർബത്തിനോട്, പ്രത്യേകിച്ചും ആ സർബത്തിന്റെ ആ സിറപ്പ് ഇപ്പൊ പറഞ്ഞിട്ടുണ്ടല്ലോ, ആ ഒരു സിറപ്പ് മേടിച്ച് അത് ഉണ്ടാക്കി കുടിക്കുക, അല്ലെങ്കിൽ ആ സിറപ്പ് ഒഴിച്ചിട്ട് സർബത്ത് കുടിക്കുക എന്ന് പറയുന്നത് അയ്യോ എനിക്ക് ആലോചിക്കാൻ പോലും പറ്റില്ല. കാരണം എനിക്കെന്തോ എനിക്ക് അതിനോട് താല്പര്യം ഇല്ലാത്തതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ. എനിക്ക് നേരെ തിരിച്ച് നന്നാരി സർബത്ത് കുടിക്കുന്നതിനെക്കാട്ടിയും നല്ല ഉപ്പിട്ടൊരു സോഡ നാരങ്ങ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ഓക്കെയാണ്. സോഡ ഒഴിച്ച് നല്ല അടിപൊളിയായിട്ട് ഒരു സോഡ നാരങ്ങ വെള്ളം, അല്ലാതെ എനിക്ക് പറ്റില്ല. അതൊക്കെ ഈ പറഞ്ഞ പോലെ എക്സ്ട്രീം കേസസിൽ മാത്രമാണ്. അത് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് ഇവിടെ ഒരാള് ആബിദ് മെസ്സേജ് അയച്ചിരിക്കുകയാണ്. കിട്ടിയത് കുടിച്ചു എന്ന് പറഞ്ഞിട്ട് ഇവിടെ എനിക്ക് ഒരു സോഫ്റ്റ് ഡ്രിങ്കിന്റെ ഇത് ഫോട്ടോ അയച്ചു തന്നിട്ടുണ്ട്. ഞാൻ ഓട്ടിച്ചു വിട്ടിട്ടുണ്ട്, അതൊന്നും കുടിക്കരുത് കേട്ടോ. എത്രയൊക്കെ നമുക്ക് ഈ ഒരു സമയത്ത് ചൂട് ഫീൽ ചെയ്താലും ഈ ഒരു ഒരു എന്തെങ്കിലും ഒരു തരിപ്പുള്ള ഇത് വേണമല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ ഓടിപ്പോ എന്ത് ചെയ്യും, ഏതെങ്കിലും ഒരു സോഫ്റ്റ് ഡ്രിങ്ക് എടുക്കും. ഈ സോഫ്റ്റ് ഡ്രിങ്ക് ആയിരിക്കും ആദ്യം എടുത്ത് കുടിക്കുക. അത് ചെയ്യരുത്, ദാറ്റ് ഈസ് ഗോയിങ് ടു എഫക്റ്റ് യു ഇൻ മെനി വേയ്സ്. അങ്ങനെ സോഫ്റ്റ് ഡ്രിങ്ക് കുടിക്കുന്നതിലൂടെ ഒരു രീതിയിലും പ്രശ്നം സോൾവ് ചെയ്യാൻ പോകുന്നില്ല. നിങ്ങൾക്കൊരു മൈൻഡിനൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും എന്നല്ലാണ്ട് നത്തിങ് ഇസ് ഗോയിങ് ടു ഹാവ് എനി ഇമ്പാക്ട് ഓൺ യുവർ ബോഡി. സോ അതുകൊണ്ട് ഡോണ്ട് ഡു ദാറ്റ്. സർബത്ത് ദ കിങ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഷിജോന്റെ മെസ്സേജ് ഉണ്ട്. ഷിജോ ശരിയായിരിക്കാം, സർബത്ത് ഒരുപാട് പേർക്ക് ഇഷ്ടമായിരിക്കാം, പക്ഷെ എന്ത് ചെയ്യാൻ, എനിക്ക് സംഭാരമാണല്ലോ ഇഷ്ടം. നമുക്ക് നാടൻ സംഭാരം അതാണ് നിങ്ങൾ പിടിക്കുക, എന്ത് ചെയ്യാനാ.

0: Radio Suno 91.7 FM.
1: Qatar's happiness frequency.
2: Now available on Apple Podcast
0: and
2: Google Podcast.
1: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
3: ഖത്തറിൽ മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
4: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
5: നമസ്കാരം, ഇത് ലക്ഷ്മി ഗോപാൽ സ്വാമിയാണ്.
6: യു ആർ ലിസ്ണിംഗ് ടു
5: റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂട.
0: ചെന്നൈ ബീച്ച്,
7: തമിഴ് ഹെഡ് ഓഫ് ദി ആർ.
8: എന്താട്ടോ പോതുമാക്കളുണ്ട്.

0: ടീം സർബത്ത് ടീം സംഭാരം ഇതിങ്ങനെ മാറിയും തിരിഞ്ഞും വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഈ ഒരു ടൈമിൽ അടുത്തൊരാളുടെ മെസ്സേജ് കൂടി വന്നിട്ടുണ്ട് കേട്ടോ. അതായത് ഒരു വോയിസ് നോട്ട് ആയിരുന്നു, കുറച്ച് ക്ലാരിറ്റി കുറവുണ്ട്, ബട്ട് സ്റ്റിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. ആ മെസ്സേജ് വന്നത് അൽതാഫിന്റെ അടുത്തു നിന്നാണ് കേട്ടോ.
1: തൈര് പിടിക്കുക, കുറച്ച് ഇഞ്ചി, കുറച്ച് കറിവേപ്പില, കുറച്ച് പച്ചമുളക്, പിന്നെ മല്ലിച്ചപ്പ്, ഇതൊക്കെ ഇട്ടിട്ട് കുറച്ച് തണുത്ത വെള്ളം, പിന്നെ ഐസും കട്ട് എടുത്ത് നല്ല ജ്യൂസ് അടിക്കുക.
0: അതാണ് നല്ല പോലെ ഈ പറഞ്ഞ ഉണ്ടാക്കുന്ന രീതിയാണ് പറഞ്ഞത്. കുറച്ച് നല്ല രീതിയിൽ ക്ലാരിറ്റി കുറവുണ്ട്, എന്ത് പറ്റിയെന്ന് അറിയില്ല. ബട്ട് സ്റ്റിൽ ആള് പറഞ്ഞ ആ ടൈം എടുത്ത് അതിങ്ങനെ ചെയ്യുന്ന രീതി പറഞ്ഞത് കേട്ടപ്പോൾ എനിക്കൊന്ന് ജസ്റ്റ് കേൾപ്പിക്കണം എന്ന് തോന്നി, അത്രേ ഉള്ളൂ. സർബത്ത് ഇഷ്ടം എന്ന് പറഞ്ഞത് അമീൻ്റെ മെസ്സേജ്. അമീനെ ഞാൻ കൂട്ടൂല, അമീനെ എൻ്റെ കൂടെ. അടുത്തതാ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടത് അനസാണ്. ഇവർ പറയുന്നതൊന്നും നോക്കണ്ട, സംഭാരം തന്നെയാണ് മെയിൻ. അല്ല പിന്നെ അഷ്ടമി ഫാൻസ് അസോസിയേഷൻ ബനി ഹാജറോ, അത് കൊള്ളാം. എന്റെ കൂടെ ഇന്ന് കൂട്ടുപിടിക്കാൻ അനസാണ് ആദ്യം എത്തിയിരിക്കുന്നത്. അപ്പൊ ഞാൻ ടീം സംഭാരമാണ് കേട്ടോ, ഇവിടെ ടീം സർബത്തും കൂടി നിൽക്കുന്നുണ്ട്. ഇവിടെ ഭയങ്കരമായിട്ട് രണ്ട് ടീമുകളും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയും തിരിഞ്ഞും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഇതാണ് സൂപ്പർ, അതാണ് സൂപ്പർ എന്ന്. കുറച്ച് പേര് പറയുന്നു സർബത്താണ് അടിപൊളി ചൂടുകാലത്ത്, ചിലർ പറയുന്നു സംഭാരമാണ് അടിപൊളി ചൂടുകാലത്തെന്ന്. ഞാനും എന്തായാലും കുറച്ച് പേരുടെ അടുത്ത് ചോദിച്ചു നോക്കണം. പക്ഷെ അതിനൊക്കെ ഇടയിൽ ചില ആൾക്കാരെ ഇവിടെ കൊതിപ്പിക്കാൻ വേണ്ടിയിട്ട്, ഒരാവശ്യവുമില്ലാതെ കൊതിപ്പിക്കാൻ വേണ്ടിയിട്ട് അങ്ങ് കുവൈറ്റിലോ മസ്കറ്റിലോ എവിടെയല്ലേ ഇരിക്കുന്നത്, അങ്ങിരുന്നു കൊണ്ട് എനിക്ക് മെസ്സേജ് അയച്ചിരിക്കുകയാണ് മസ്കറ്റിൽ നിന്ന് നമ്മുടെ സൗമ്യ സതീഷ്. അവിൽ മിൽക്ക് കുടിച്ചാലോ എന്ന് പറഞ്ഞിട്ട് നല്ല അവിൽ മിൽക്ക് വീട്ടിലുണ്ടാക്കിയ അവിൽ മിൽക്കിന്റെ ഒരു ഫോട്ടോ, ആ ഫോട്ടോ കണ്ടു കഴിഞ്ഞാൽ കുടിക്കാൻ തോന്നും, അതാണ് പ്രശ്നം. എന്തായാലും ഈ സമയത്ത് ഒന്ന് മാറ്റി വെച്ചിട്ട് നമുക്ക് സംഭാരത്തിലേക്ക് തന്നെ മുന്നോട്ടേക്ക് പോകാം. ട്രൈ സംഭാരം ഫ്രം ബത്തൂൽ ഗ്രിൽ. എന്തായാലും ഞാൻ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. താങ്ക് യു സോ മച്ച് എം ആർ. ചൂടിന് സംഭാരം പൊളി, പിന്നെ അല്ല ആബിദ് എൻ്റെ കൂടെ ഇന്ന് കൂടിയിട്ടുണ്ട്. ലെമൺ ടീ ആണ് നല്ലത്. എടാ മോനെ, ഈ ചൂടത്ത് പോയിട്ട് വീണ്ടും ചൂട് കുടിക്കുന്ന എങ്ങനെയാടാ? അത് ശരിയാണ്, നമ്മൾ കുടിക്കും, എന്നാൽ പോലും ഞാനിപ്പോൾ കുറച്ച് തണുപ്പിക്കാൻ വേണ്ടി കുറച്ച് റിഫ്രഷിംഗ് ആയിട്ടുള്ള ഡ്രിങ്ക്സിനെ കുറിച്ചിട്ടാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് സിറാജാണ് മെസ്സേജ് ചെയ്തത്. വേണമെങ്കിൽ സംഭാരം കുടിക്കാം. അങ്ങനെ ഇപ്പം വേണമെങ്കിൽ എന്ന് പറഞ്ഞിട്ട് കുടിക്കണ്ട, ഞങ്ങൾ സംഭാരം കുടിച്ചോളാം. നിങ്ങൾ സർബത്തുകാരൊക്കെ വേറെ വഴി പോയി സർബത്ത് കുടിച്ചിട്ട് അത് വഴി അങ്ങ് പൊക്കോ കേട്ടോ. ഇപ്പം നേരെ അടുത്ത പാട്ടിലേക്ക് പോകണം. ഇവിടെ എനിക്ക് തോന്നുന്നു സ്റ്റുഡിയോയിലും കുറച്ചധികം പേരോട് ചോദിക്കേണ്ടിയിരിക്കുന്നു, സംഭാരമാണോ സർബത്താണോ ഇഷ്ടം എന്ന്. അതൊക്കെ ഞാൻ ചോദിക്കട്ടെ. അത് പറഞ്ഞപ്പോഴാണ് ഈ പറഞ്ഞ സ്ഥലത്ത് നിന്ന് ഞാനൊരു സംഭാരം വാങ്ങാൻ പറ്റുമോ എന്ന് നോക്കട്ടെ. ഇന്ന് സംഭാരം കുടിക്കാനൊരു പൂതി, എന്ത് ചെയ്യാൻ? ഇപ്പം നമുക്ക് നേരെ അത് ഓർഡർ ചെയ്യാനുള്ളൊരു സമയം എനിക്കില്ല, കാരണം ഞാൻ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ദ ഹോം ഡെലിവറി നിങ്ങൾ കേട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ശുഭരാത്രിയിൽ നിന്നൊരു സൂപ്പർ സോങ്ങിലേക്ക് നമുക്ക് പോകാം. ഇതൊക്കെ കഴിഞ്ഞ് ദ പ്രെയർ ബ്രേക്കൊക്കെ കഴിഞ്ഞ് തിരിച്ചെത്തിയിട്ട് ബാക്കി വിശേഷങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺ, ദിസ് ഇസ് ഖത്തേഴ്സ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.

0: റേഡിയോ സുനോ 91.7 FM.
1: Happiness frequency.
0: Radio Sunil. The big. Biggest jewelry festival is now happening at Joyalukkas. Joyalukkas il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. ee offer 2026 june 13 vare maatram. നിങ്ങളുടെ അടുത്തുള്ള ജോയാലുക്കാസ് സ്റ്റോർ ഇന്ന് തന്നെ സന്ദർശിക്കൂ.
2: ജോയാലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
3: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.

0: വചനങ്ങളിലൂടെ.
1: കുട്ടികളോട് കരുണ കാണിക്കാത്തവനും വലിയവരെ ബഹുമാനിക്കാത്തവനും നമ്മളിൽ പെട്ടവനല്ല.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ ലഹരമാങ്കിനുള്ള സമയം.

0: ഖത്തറിന്റെ മന്തി പാരഡൈസ്, റിച്ച് അറേബ്യൻ ഫ്ലേവേഴ്സുമായി സംസം മന്തി.
1: മന്തി, മദ്ബി, മദ്ഫൂൻ, മദ്കൂത്ത് തുടങ്ങി മന്തിയുടെ ഒത്തന്റിക് രുചി അറിയാം.
0: സംസം മന്തി, വെയർ ഫ്ലേവേഴ്സ് ക്രിയേറ്റ് മെമ്മറീസ്. ഹോൾസെയിൽ മാർക്കറ്റ് ദോഹ. കോൾ 4000 1707.
2: You are

ടീം സർബത്ത് ടീം സംഭാരം. എല്ലാവരും ഈ പറഞ്ഞ പോലെ മാറിയും തിരിഞ്ഞും മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ മുന്തിരി സർബത്ത്, പാൽ സർബത്ത്, ഇവിടെ നന്നായി സർബത്ത്, ഇങ്ങനെ സർബത്തിന്റെ ഒരു സൈഡിലൂടെ ഇങ്ങനെ ഭയങ്കര ഒരു ലിസ്റ്റ് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ചൂടിനെ സംഭാരം തന്നെയാണ് പൊളി എന്ന് പറഞ്ഞ് ഇപ്പുറത്തെ സൈഡിലൂടെ മറ്റൊരു ലിസ്റ്റ് പോകുന്നു. പക്ഷെ ഞാനിവിടെ ഓഫീസിൽ പലരോടും ചോദിച്ചപ്പോൾ എല്ലാവരും സംഭാരം ഫാൻസ് ആണ്, അതുകൊണ്ട് എന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, ഇനിയിപ്പോ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്നേ. അതിനിടയിലാണ് ഈ റോസ് സർബത്ത്, പിന്നെ കുലുക്കി സർബത്തൊക്കെ നമ്മുടെ നാട്ടില് സുഫലമാണല്ലോ, അച്ഛേ സുലഭമാണല്ലോ. പുള്ളി ഇത് നാക്കുളുക്കലാണല്ലോ, പുള്ളി തെറ്റിപ്പോവാനാണല്ലോ, കുറച്ചുമ്പോ സർബത്തിനെ കയറി സംഭാരം എന്ന് പറഞ്ഞു, സംഭാരത്തിന് കയറി സർബത്ത് പറഞ്ഞു. ആ ഇതിനിടയിലാണ് ഈ ജിഗർദണ്ടയും അതുപോലെ തന്നെ നുങ്ക് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇടയ്ക്ക് വെച്ച് ഭയങ്കരമായിട്ട് ട്രെൻഡിങ് ആയിരുന്നു. അതും ഇടയ്ക്ക് ഈ പറഞ്ഞ സംഭാരത്തിന്റെ ഒരു ഇതിൽ തന്നെ വരുന്നതായതുകൊണ്ട് തന്നെ ആൾക്കാർ അതിന് വേണ്ടിയിട്ട് ഇപ്പം ഈവൻ ബൂസ്റ്റ് വെച്ചിട്ടൊക്കെ ഒരുപാട് സംഭവങ്ങൾ. എനിക്ക് ഞാൻ കുറച്ച് മുമ്പേ പറഞ്ഞില്ല, എനിക്ക് ഈ സർബത്തിനോടധികം പ്രിയമില്ലാത്തതുകൊണ്ട് ഞാൻ ഇതൊന്നും ട്രൈ ചെയ്യാൻ പോയിട്ടില്ല. ബട്ട് എന്തെങ്കിലും ഒരു ദിവസം ട്രൈ ചെയ്ത് നോക്കണം. ആൻഡ് അതിനിടയിൽ വീട്ടിലിരുന്ന് ഓൺലൈൻ ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിക്ക് വേണ്ടി അവിൽ മിൽക്ക് ഉണ്ടാക്കി കൊടുത്തതിൻ്റെ കഥ പറഞ്ഞുകൊണ്ട് എനിക്ക് ഇവിടെ ഒരു വോയിസ് നോട്ട് വന്നിട്ടുണ്ടായിരുന്നു. സന്തോഷമുണ്ട് കേട്ടോ, അത് കണ്ടപ്പോൾ എന്തായാലും അവിൽ മിൽക്ക് കഴിക്കാൻ തോന്നി. നമ്മുടെ ഈ ഒരു ഫുഡ് ഐറ്റത്തിനെ കുറിച്ചിട്ടൊക്കെ ഞാൻ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരാൾ ഇവിടെ ഭയങ്കരമായിട്ട് പാട്ട് പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് റിക്വസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സ്വന്തം അമീനാണ്. അമീൻ കുറച്ചധികം ലിസ്റ്റുകൾ എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അയച്ചു തന്നിട്ട് എനിക്ക് ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത പറഞ്ഞുകൊണ്ട് തന്നെ ആ ഒരു പാട്ടുകൾ പ്ലേ ചെയ്യണേ എന്ന് പറഞ്ഞൊരു റിക്വസ്റ്റ് ആയിരുന്നു. ബേസിക്കലി ഇന്ന് SPB അല്ലെങ്കിൽ SP ബാലസുബ്രഹ്മണ്യം എന്ന് പറയുന്ന ലെജൻഡറി മ്യൂസിഷ്യൻ അല്ലെങ്കിൽ ലെജൻഡറി സിംഗർ, അദ്ദേഹത്തിൻ്റെ ആ ഒരു ജന്മ വാർഷികമാണ് ഇന്നത്തെ ഈ ഒരു ദിവസം, June 4 എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഒരുപാട് പാട്ടുകൾ എനിക്ക് അയച്ചു തന്നിട്ട് ഇതൊക്കെ ഒന്ന് ഇടണേ എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയച്ച അമീനോടും അതിനോടൊപ്പം SPBനെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്ന മറ്റ് പലരോടും എനിക്ക് പറയാനുള്ളത്, അദ്ദേഹത്തിൻ്റെ പാട്ട് ഇന്ന് 1 മണി മുതൽ 2 മണി വരെ ടോട്ടലി ഒരു 1 അവർ ഇതായിട്ട് നമുക്ക് കേൾക്കാനായിട്ട് പറ്റുന്നതായിരിക്കും. അതുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ പ്ലേ ചെയ്യാത്തത്. പക്ഷേ എന്തായാലും അദ്ദേഹത്തിൻ്റെ ഒരു അടിപൊളി പാട്ട് ഇപ്പോൾ പ്ലേ ചെയ്യണമെന്ന് എനിക്ക് തോന്നി. ബിക്കോസ് ഏറ്റവും അടിപൊളിയായിട്ട് അദ്ദേഹം ലാസ്റ്റ് പാടിയ പാട്ടുകളിൽ വെച്ച് നോക്കുകയാണെങ്കിൽ തന്നെ ഭയങ്കര അടിച്ചുപൊളി പാട്ടുകളിൽ ഒന്ന് തന്നെയാണ് ദർബാറിലെ ഈ ഒരു പാട്ടെന്ന് പറയുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ആ പാട്ട് തന്നെ പ്ലേ

അപ്പൊ അദ്ദേഹത്തിന്റെ ജന്മവാർഷികമായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഒരുപാട് ഒരുപാട് മെലോഡിയസ് ഗാനങ്ങൾ ഉണ്ട്, അതൊക്കെ പ്ലേ ചെയ്യേണ്ടതാണല്ലോ, പിന്നെന്തിനാ ഈ അടിച്ചുപൊളി പ്ലേ ചെയ്തത് എന്ന് വിചാരിക്കുന്നവരോട് അടിച്ചുപൊളി ഇപ്പൊ പ്ലേ ചെയ്യാം. അടിപൊളിയായിട്ടുള്ള മെലഡി സോങ്സ് ഒരു മണിക്ക് കേൾക്കാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് കേട്ടുകൊണ്ടിരിക്കുക റേഡിയോ 91.7 FM, ഇത് ഹോം ഡെലിവറി.

0: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
1: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% ഫണ്ട് ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
0: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
2: നിങ്ങളുടെ റൂട്ടിൽ കൂട്ടുണ്ട്. Relax and recharge with 917 evening. 917 evening. Power up your evenings with 917 evenings. ഞായർ മുതൽ വ്യാഴം വരെ വൈകിട്ട് 5 മണി മുതൽ.
3: Joy Alukas 917 evenings
4: presented by Joy Alukas, world's favorite jeweler.
5: Joy Alukas il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. Powered by
6: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi Madbi Madfood Madgood thudangi authentic Arabic cuisine de ruchi ariyam. Call 4001707
7: in association with
8: Commercial Bank. Your future grows when your savings grows. Save more, dream bigger. Win up to 5 million riyals with Commercial Bank.
9: Foldable chairs, picnic balls, തുടങ്ങി നിങ്ങളുടെ ഔട്ട്ഡോർ ക്യാമ്പിംഗിനും ബാർബിക്യൂസിനും ആവശ്യമായതെല്ലാം ഒരുക്കി ഡൈസോ.
10: ഡൈസോ, let's make every outing unforgettable.
11: And
12: മർസ ഹൈപ്പർമാർക്കറ്റ്, be fresh, be you. Visit your nearest store today.
13: കല്യാണ കച്ചേരി പടാമെഡി.
14: Hi, ഞാൻ എം ജയചന്ദ്രൻ.
15: You are listening to
14: favorite radio station.

FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം. This is home delivery only on Radio Sunoo 91.7 FM.

0: brought to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
1: സമയം 12 മണി കഴിഞ്ഞ് 8 മിനിറ്റ്. കഥന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സനോ 91.7 FM അഷ്ടമിയാണ് കൂടെയുള്ളത്. എല്ലാവരും ഈ ഒരു സമയമാകുമ്പോൾ, പ്രത്യേകിച്ചും ചൂടുകാലം ആകുമ്പോഴൊക്കെ തന്നെ മുടിയൊക്കെ പൊഴിയുന്നുണ്ടല്ലോ എന്നൊക്കെ വിചാരിച്ച് ഭയങ്കരമായിട്ട് ഹെയർ കെയർ ഒക്കെ ചെയ്യണം എന്ന് വിചാരിക്കും. പക്ഷെ മടിയായിരിക്കും. എന്തെങ്കിലുമൊക്കെ ഹെയർ മാസ്ക് ഉണ്ടാക്കാനൊക്കെ തന്നെ ഭയങ്കരമായിട്ട് മടി പിടിച്ചിരിക്കുന്ന ആൾക്കാരായിരിക്കും. അങ്ങനെയുള്ള ആൾക്കാരോട് എനിക്ക് ചോദിക്കാനുള്ളത്, ഭയങ്കരമായിട്ട് ഇതിനിടയിൽ ഇത്രയും പൊടിയും കാറ്റും ഒക്കെ അതിനോടൊപ്പം വെയിലും വിയർപ്പൊക്കെ ആയിട്ട് ഉള്ള ഈ ഒരു സ്കാൽപ്പും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ക്ലീൻ ചെയ്യുക, നല്ല രീതിയിൽ നോക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിനിടയിൽ ഇതൊക്കെ വേണ്ടാന്ന് വെച്ച് നടന്നു കഴിഞ്ഞുണ്ടല്ലോ കൂടുതൽ മുടി പോകത്തേ ഉള്ളൂ കേട്ടോ. ഇപ്പം നമ്മൾ ഒരുപാട് നാച്ചുറൽ രീതിയിൽ പെട്ടെന്നൊക്കെ ചെയ്യാൻ പറ്റുന്ന സംഭവങ്ങൾ, കുറേ പേര് റോസ്മേരി വാട്ടർ യൂസ് ചെയ്യാറുണ്ട്, റൈസ് വാട്ടർ മുടിക്ക് വേണ്ടി യൂസ് ചെയ്യാറുണ്ട്, അങ്ങനെ ഒരുപാട് ഹോം റെമഡീസ് യൂസ് ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഇപ്പം എൻ്റെ വീട്ടിലൊക്കെ ഞാൻ ഈവൻ നമ്മുടെ തേയിലപ്പൊടി ഉണ്ടല്ലോ, തേയിലപ്പൊടി കളയില്ല, തേയിലപ്പൊടി അത് കഴിഞ്ഞിട്ട് വീണ്ടും എടുത്ത് അത് ഇങ്ങനെ വെള്ളത്തിൽ ഇതാക്കിയിട്ട് തേയില വെള്ളം പോലെ സെറ്റ് ചെയ്തിട്ട് അതിനകത്ത് കുറേ എന്തൊക്കെയോ അമ്മ ഇടുന്ന കാണാം, അതൊക്കെ ഇങ്ങനെ തലയിൽ തേക്കും. അതൊക്കെ ഭയങ്കരമായിട്ട് പക്ഷേ ഹെയറിന് ഹെൽപ്പ് ചെയ്യാറുണ്ട്. അതുപോലൊരു സംഭവമാണ് ഞാൻ പറഞ്ഞിരുന്നത്. ഇതെനിക്ക് വന്ന് കുറേ പേരൊക്കെ ചിലപ്പോൾ ട്രൈ ചെയ്തിട്ടുണ്ടാവും. പട്ട, പട്ട ഇസ് വെരി വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ്. ഈ സിനമൻ സ്റ്റിക്ക് എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, ആ സിനമൻ സ്റ്റിക്കിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഈ സിനമൻ സ്റ്റിക്കിൻ്റെ ആ കോമ്പോണൻസ് ഒക്കെ തന്നെ ഭയങ്കര ഹെൽത്തി സ്കാൽപ്പിനെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട്, അതുപോലെ തന്നെ നമ്മുടെ തലയിലൊക്കെ തന്നെ ബ്ലഡ് സർക്കുലേഷനൊക്കെ തന്നെ ഇങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പം ബേസിക്കലി ഹെയറിന് വേണ്ടിയിട്ടുള്ള ഒരു സ്ട്രെങ്തൻ ആക്കാനായിട്ടും, അല്ലെങ്കിൽ ആ ഒരു ബാലൻസ് ചെയ്യുക, സ്കാൽപ്പിൻ്റെ എല്ലാ രീതിയിലും ബാലൻസ് ചെയ്യാനൊക്കെ ആയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഭയങ്കര പാടൊന്നുമില്ല, രണ്ട് സ്റ്റിക്ക് എടുത്ത് നന്നായിട്ട് നല്ലപോലെ ചൂടുവെള്ളത്തിൽ, ഇപ്പം ഫോർ എക്സാമ്പിൾ രണ്ട് സ്റ്റിക്ക് എടുക്കുകയാണെങ്കിൽ രണ്ട് കപ്പ് വെള്ളം എടുക്കുക, എന്നിട്ട് നല്ലപോലെ അതങ്ങോട്ട് തിളപ്പിക്കുക. എന്നിട്ട് അത് കുറച്ച് നേരം ഒന്ന് കൂളാവാൻ വെച്ചതിന് ശേഷം മാത്രം ട്രാൻസ്ഫർ ചെയ്ത് ആ പട്ടയുടെ ഇത് സ്റ്റിക്ക് എടുത്ത് മാറ്റിയതിന് ശേഷം അത് വെള്ളം യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും. നേരെ തിരിച്ച് ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ളത് സിനമൻ പൗഡർ ആണെന്നുണ്ടെങ്കിലും അതൊരു 2 കപ്പ് വാം വാട്ടറിൽ ഒരു 1 ടേബിൾ സ്പൂൺ ചേർത്തതിന് ശേഷം കുറച്ച് നേരം ഒന്ന് ഓവർനൈറ്റ് പറ്റുകയാണെന്നുണ്ടെങ്കിൽ അവിടെ തന്നെ അങ്ങ് വെച്ചേക്കുക. അതിന് ശേഷം അതൊന്ന് നന്നായിട്ട് ഇളക്കി അത് ഒന്ന് സ്ട്രെയിൻ ചെയ്തെടുത്തതിന് ശേഷം യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. എപ്പോഴും നമ്മൾ ഒന്ന് ബിഫോർ യൂസ് ഒന്ന് ശ്രദ്ധിച്ചോളൂ, കാരണം അതിൻ്റെ പൊടി ഉള്ളത് കൊണ്ട് തന്നെ അതിനനുസരിച്ചിട്ട് ചിലപ്പോൾ പൊടി ആ ഒരു മുടിയിൽ ഇങ്ങനെ സ്റ്റക്കായി നിൽക്കും, അതുകൊണ്ട് നന്നായിട്ട് സ്ട്രെയിൻ ചെയ്തെടുക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെയാണ് ഈ പറഞ്ഞ സിനമൻ സ്റ്റിക്ക് വെച്ചിട്ടൊക്കെ പെട്ടെന്ന് ഈ ഇങ്ങനത്തെ ഒരു വാട്ടർ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് ഇങ്ങനെ ബോട്ടിൽ നിങ്ങളൊന്ന് സ്റ്റോർ ചെയ്ത് വെച്ചാൽ മതി. പറ്റുകയാണെന്നുണ്ടെങ്കിൽ അതൊന്ന് റെഫ്രിജറേറ്ററിൽ വെച്ച് കഴിഞ്ഞാൽ നല്ല തണുപ്പും കിട്ടും. ഫ്രിഡ്ജിൽ ഇങ്ങനെ താഴെ ജസ്റ്റ് ഒന്ന് വെച്ചു കൊടുത്താൽ മതി. അപ്പോൾ ആ തണുപ്പോട് കൂടി ഇങ്ങനത്തെ റോസ്മേരി വാട്ടറൊക്കെ യൂസ് ചെയ്യുന്ന പോലെ തന്നെ സിനമൻ വാട്ടർ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത് പറഞ്ഞു തന്നത് ഔട്ട് ഓഫ് പേഴ്സണൽ എക്സ്പീരിയൻസിലാണ്. സോ യു ക്യാൻ ഓൾസോ ട്രൈ ദാറ്റ്. ആൻഡ് നേരെ ഇനി ബാക്കി എന്തെങ്കിലുമൊക്കെ ഇങ്ങനത്തെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന റെമഡിയൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാമേ. കേട്ടുകൊണ്ടിരിക്കുക തന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ 91.7 FM അഷ്ടമിയാണ് കൂടെയുള്ളത്. ഹോം ഡെലിവറിയിൽ

0: മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
1: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
2: ഹലോ, ഞാൻ നിങ്ങളുടെ സ്വന്തം മഞ്ജുരി.
3: യു ആർ ലിസണിംഗ് ടു
2: ഫേവറിറ്റ് റേഡിയോ സ്റ്റേഷൻ ആയ റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: This is
1: Radio Suno 91.7 FM,
0: Qatar's happiness frequency.
2: Now available on Spotify
1: and
2: Ghana.
3: മനം നിറയ്ക്കുന്ന ബിരിയാണിയും സ്പെഷ്യൽ ഡിന്നർ ഐറ്റംസും ഒപ്പം വിശാലമായ ഫാമിലി ഡൈനിങ് സ്പേസുമായി ബി എം ആർ പഴവ വില്ലേജ്.
4: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
0: Home delivery.
5: ചെറുതായിട്ട് ഫാഷൻ ലോകത്തേക്ക് ഒന്ന് പോകേണ്ട സമയമായിരിക്കുന്നു. വെൽക്കം ബാക്ക്. ഇത് കണ്ടെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM-ൽ അശ്വമിയാണ് കൂടെയുള്ളത്. സാധാരണ നമ്മൾ എപ്പോഴും പറയാറുള്ളൊരു കാര്യമുണ്ട്, പെൺകുട്ടികൾക്ക് മൂക്കുത്തി കഴിഞ്ഞാൽ ഭയങ്കര ഭംഗിയാണ്. മൂക്കുത്തി ചെറിയ ഈ പറഞ്ഞ പോലെ വീക്ക്നെസ് ഉള്ള ആൾക്കാർ വരെ ഉണ്ടാവും, മൂക്ക് കുത്താൻ ഭയങ്കര ഇഷ്ടമുള്ള പെൺകുട്ടികളുണ്ടാവും. അതിപ്പോൾ ഒരു സൈഡിലും മൂക്കുത്തി കഴിഞ്ഞിട്ട് അടുത്ത സൈഡിലും മൂക്കുത്താൻ ആഗ്രഹമുള്ളവരുണ്ടാവാം. നേരെ തിരിച്ച് ഇതൊന്നുമല്ല എനിക്ക് നേരെ നമ്മുടെ സെപ്റ്റം പീസിങ് ചെയ്യാനാണ് ഇഷ്ടം എന്ന് പറഞ്ഞിട്ട് പോകുന്നവരുണ്ടാവാം. ജസ്റ്റ് പിയേഴ്സിങ് തന്നെ ഭയങ്കരമായിട്ട് താല്പര്യമുള്ളവരായിരിക്കാം കുറേ പേരൊക്കെ. എനിവേ, ഇപ്പം എല്ലാവരും ആക്ച്വലി മുക്കുത്തുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെയൊക്കെ ഇടയിൽ ജെൻസി പിള്ളേരുടെ ഇടയിൽ വന്നിരിക്കുന്ന പുതിയൊരു ഒരു കൈൻഡ് ഓഫ് ഫാഷനെ കുറിച്ചിട്ടാണ് എനിക്ക് പറയാനുള്ളത് കേട്ടോ. അതായത് മൂക്ക് കുത്തി കഴിഞ്ഞിട്ട് അത് ഈ പറഞ്ഞ പോലെ ഭയങ്കരമായിട്ട് അതിൻ്റെ ഓരോരോ മൂക്കുത്തി വാങ്ങിച്ച് അത് ഇടാനുള്ള പാട് അങ്ങനെയൊക്കെ കുറേ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ. പക്ഷെ ഇതൊന്ന് മൂക്കൊന്നും കുത്താതെ തന്നെ നമുക്ക് വയ്ക്കാൻ പറ്റുന്ന ഒരു കൈൻഡ് ഓഫ് ഒരു ജ്വല്ലറി എന്ന് വേണമെങ്കിൽ പറയാം. പണ്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ പുല്ലാക്ക് മൂക്കുത്തി ഇതൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് ആ പുല്ലാക്ക് തന്നെ മാറി വേറൊരു രീതിയിൽ ഫാഷൻ രീതിയിൽ അത് സെപ്റ്റം ആയിട്ട് ഒരു പേഴ്സിങ് എന്നുള്ള രീതിയിലേക്ക് മാറി. ഇപ്പോൾ ഇയർ കഫ് അല്ലെങ്കിൽ ഇയർ കഫ് കൂടുതൽ ആൾക്കാർ ഇപ്പം വയ്ക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഈവൻ നമുക്ക് ചോക്കർ, ഇതൊക്കെ പുതിയ സംഭവങ്ങളാണല്ലോ കുറച്ച് നാളുകളായിട്ട് മാത്രം വന്നിരിക്കുന്നത്. ചോക്കറൊക്കെ പണ്ടുണ്ടെങ്കിലും അതിൻ്റെ പുതിയ ടേംസും പുതിയ സ്റ്റൈലുകളും വന്നുകൊണ്ടിരിക്കുകയാണ്. ഇയർ കഫ് ഇപ്പോൾ ഭയങ്കരമായിട്ട് ട്രെൻഡിങ്ങിലാണ്. പക്ഷേ ഇയർ കഫ് നല്ല രസമാണ് കാണാൻ. പക്ഷെ ഇത് നോസ് കഫുകളാണ് കേട്ടോ. നോസ് കഫ് എന്താണ് എന്നൊന്ന് നിങ്ങളൊന്ന് ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. രണ്ട് മൂക്കിൽ നിന്നും നമുക്ക് മുകളിലേക്ക്, അതായത് മൂക്കിൻ്റെ പാലത്തിലേക്ക് അല്ലെങ്കിൽ നേരെ നമ്മുടെ പൊട്ടിടുന്ന രണ്ട് പിരിഗത്തിനിടയിലുള്ള ആ ഒരു ഭാഗത്തേക്ക് വരെ നീണ്ടു നിൽക്കുന്ന രീതിയിൽ കൊടുക്കാൻ പറ്റുന്നൊരു ജ്വല്ലറിയാണ് ഈ പറഞ്ഞ നോസ് കഫുകൾ എന്ന് പറയുന്നത്. ഇത് മൂക്ക് കുത്തണം എന്നൊന്നുമില്ല, അല്ലാതെ തന്നെ കൊടുക്കാനായിട്ട് പറ്റും. ജസ്റ്റ് മൂക്കുത്തി ധരിക്കുന്ന പോലെ അത്ര പാടോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. നേരെ അതെടുത്തിട്ട് ഒരു സൈഡ് മൂക്കിൻ്റെ അവിടേക്ക് ഒന്ന് വെച്ചു കൊടുക്കുക, എന്നിട്ട് മേലേക്ക് പല പല ഡിസൈനുകളിൽ, ഗോൾഡിൽ, സിൽവറിൽ, ഈവൻ സ്റ്റോണിലൊക്കെ തന്നെ പല ഡിസൈനുകളായിട്ടാണ് ഇപ്പം നോസ് കഫുകൾ വിപണിയിലുള്ളത്. ഈ നോസ് കഫ് ഭയങ്കര ഒരു ഫാഷൻ സ്റ്റേറ്റ്മെൻറ്റായി മാറിക്കൊണ്ടിരിക്കുകയാണ് ജെൻസികളുടെ ഇടയിൽ. പക്ഷേ നേരെ തിരിച്ച് ഇതിനെ തീരെ താല്പര്യമില്ലാത്ത ആൾക്കാരും ഒരുപാട് പേരുണ്ട്. അത് അത്രയ്ക്ക് അങ്ങോട്ടേക്ക് ഒരു ഭംഗി തരുന്നില്ല എന്ന് വിമർശിക്കുന്ന ഒരുപാട് പേരുണ്ട്. എന്തായാലും എനിക്ക് നോസ് കഫുകളോട് താല്പര്യം എനിക്കും തോന്നിയില്ല അത് കണ്ടിട്ട്. എന്താ ഈ പുതിയ പുതിയ സംഭവങ്ങളൊക്കെ വരുന്ന സമയത്ത് അതിനെക്കുറിച്ചിട്ടൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കണമല്ലോ, അതിൻ്റെ ഒരു പേരിൽ നമ്മൾ പറയുന്നു എന്ന് മാത്രം. പക്ഷെ ട്രൈ ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ഓൾവേസ് ട്രൈ ചെയ്യാം കേട്ടോ. ബിക്കോസ് നത്തിങ് ലൈക്ക് ടേക്സ് എ ലോട്ട് ഓഫ് പെയിൻ, അങ്ങനെയൊന്നുമില്ല. മൂക്ക് കുത്തുന്ന പോലെ വേദനയോ കാര്യങ്ങളോ ഒന്നുമില്ല, ജസ്റ്റ് ഒരു ഓർണമെൻ്റ് ഇടുന്ന പോലെ ഒരു സംഭവം മാത്രമാണ്. അപ്പം നിങ്ങൾ എന്തായാലും ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് തന്നെ എനിക്കിതാ ആർ കെയുടെ മെസ്സേജാണ്, ഇതാണ് നോസ് കഫ്. ഇഷ്ടപ്പെട്ടോ? എനിക്ക് തീരെ പറ്റില്ല. ഒരു മൂക്കുത്തി ഉണ്ട്, ആ ഒരു മൂക്കുത്തിയിൽ തന്നെ ഞാൻ ഭയങ്കര സന്തോഷത്തിലാണ്. ഇനി ഒരു മൂക്ക് കുത്തണം എന്ന് പോലും ആഗ്രഹമില്ല. പക്ഷെ നേരെ തിരിച്ച് മൂക്കുത്തി ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവാം, മൂക്ക് കുത്താൻ താല്പര്യമില്ലാത്തവരുണ്ടാവാം. അവർക്കൊക്കെ ചിലപ്പോൾ നോസ് കഫ് ഒരു റിലീഫായിരിക്കും.

വെറൈറ്റി ആയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഇവിടെ മെസ്സേജസ് വന്നിട്ടുണ്ട്. ശരിയാണ്, വെറൈറ്റി തന്നെയാണ്, പക്ഷെ എല്ലാവർക്കും പറ്റണമെന്നില്ല എന്ന് മാത്രം. ബട്ട് നല്ലൊരു ഫാഷൻ സ്റ്റേറ്റ്മെന്റ്, റിയലി എ ഗുഡ് ചേഞ്ച് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. സോ ഇഫ് എനി വൺ വോണ്ട്സ് ടു ചെക്ക് ഇറ്റ് ഔട്ട്, നിങ്ങളൊന്ന് ജസ്റ്റ് ഗൂഗിൾ ചെയ്യുക, നോസ് കഫ് എന്ന് ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്തിട്ട് എനിക്കൊന്ന് മെസ്സേജ് അയക്കുക, വെദർ യു ലൈക്ക് ഡിറ്റ് ഓർ നോട്ട്. അത്ര മാത്രം പറഞ്ഞാൽ മതി, അതെങ്ങനെയുണ്ട്, അതിനെ കുറിച്ചിട്ടുള്ള ഒരു അഭിപ്രായം മാത്രം മെസ്സേജ് അയച്ചാൽ മതി. 5000917 ലേക്ക്.

0: നിഖിൽ മാത്യു പാടിയ ബ്യൂട്ടിഫുൾ ഒരു സോങ് തന്നെയാണിത്. അപ്പൊ കേട്ടുകൊണ്ടിരിക്കുന്നതിനിടയിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് വേറിയാൻ പറ്റുന്ന ഒരു ജ്വല്ലറിനെ കുറിച്ച് പറയായിരുന്നു. ഈ ഒരു ജ്വല്ലറി ഭയങ്കര ട്രെൻഡിങ് ആയി പോയിക്കൊണ്ടിരിക്കുകയാണ്, പ്രത്യേകിച്ചും ജെൻസികളുടെ ഇടയിൽ. ഇയർ കഫിന് ശേഷം ഇപ്പോൾ നോസ് കഫ്. അപ്പൊ നോസ് കഫ് എന്ന് പറഞ്ഞപ്പോൾ മിഥുൻ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അത് ആക്ച്വലി നോസ് കഫ് അല്ല, അത് നോസ് പിൻ തന്നെയാണ് കേട്ടോ. നമ്മുടെ റിംഗ് നോസ് പിൻ ഞാൻ ഇട്ടേക്കുന്നത് അതേപോലെ തന്നെയാണ്, ചെറിയൊരു റിംഗ് പോലെ വരുന്നൊരു നോസ് പിൻ ആണ്. പക്ഷെ ആർക്കെ അയച്ചത് കറക്റ്റാണ് നോസ് കഫ്. അപ്പൊ ഈ നോസ് കഫിനെ കുറിച്ചിട്ടുള്ള അഭിപ്രായം എങ്ങനെയുണ്ട്? ഈ ഒരു പുതിയ ട്രെൻഡിനോട് എന്താണ് നിസയ്ക്ക് പറയാനുള്ളത്? പറയൂ നിസ, നിസയ്ക്ക് എന്താണ്
1: തന്നെ ഇത് ചോദിക്കണം?
0: ഒരു കാത് കുത്തിയിട്ട് ആ കാത് കുത്തിയതിന് അനുഭവിച്ച പെയിൻ.
1: അതെ അതെ, അങ്ങനെ കുറെ കാര്യങ്ങളുള്ള എന്നോട് തന്നെ ഇത് ചോദിക്കണം.
0: എന്നാൽ
1: പക്ഷെ കണ്ടപ്പോ ഒരു രസം തോന്നി, ഒരു ട്രെൻഡി. കാരണം ഇതിപ്പോ എല്ലാ ട്രെൻഡുകൾ എന്തെങ്കിലുമൊക്കെ വന്നാലല്ലേ ഉള്ളൂ എന്തെങ്കിലും മാറ്റങ്ങൾ ലൈഫിൽ ഉണ്ടാവത്തുള്ളൂ.
0: ഇങ്ങനത്തെ പുതിയ പുതിയ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. അതില് ഒന്നാണ് ഈ പറഞ്ഞ, എനിക്ക് അതിന്റെ പേര് മറന്നു, നമ്മൾ ഈ ഗ്ലാസ് വെക്കുന്ന പോലെ തന്നെ മൂക്കിന്റെ ഇവിടുന്ന് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ വെക്കുന്നത്. ഏറ്റവും കൂടുതൽ മറ്റേ നമ്മുടെ രജിഷയുടെ ഏറ്റവും പുതിയ മറ്റേ ആ ഒരു മൂവിയില് കുറച്ച് ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള മൂവി ആയതുകൊണ്ട് തന്നെ അതില് കാണിക്കുന്നുണ്ടായിരുന്നു, മസ്തിഷ്ക മരണത്തിനകത്ത് കാണിക്കുന്നുണ്ടായിരുന്നു ഈ പറഞ്ഞ ജസ്റ്റ് ഇങ്ങനെ വെയർ ചെയ്യാൻ പറ്റുന്ന പോലെ. അതും ഒരു ജ്വല്ലറിയാണ്, അതിനെന്തോ പറയൂ കേട്ടോ, ഞാൻ മറന്നുപോയി ആ പേര് ഞാൻ മറന്നുപോയി. പക്ഷെ അങ്ങനത്തെ ഓരോ ജ്വല്ലറീസ് വരികയാണ്, ലൈക്ക് ഒരു എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് ഒരു കണ്ടംപററി
1: വെറൈറ്റി.
0: ആ എന്തെങ്കിലും പണ്ടത്തെ സംഭവങ്ങളൊക്കെ ആയിരിക്കും.
1: പക്ഷെ ഈ മൂക്കുത്തി എന്റെ ഒക്കെ വേറൊരു പോർഷൻ അല്ലേ ഈ നോസ് കഫ് എന്നൊക്കെ പറയുമ്പോ.
0: ആണ്
1: മൂക്കുത്തി അതിന്റെ വേറെ ഒരു തരം അല്ലേ.
0: ഈ പറഞ്ഞ പുല്ലാക്ക് ഉണ്ടായിരുന്നു പണ്ട്, പുല്ലാക്ക്, പുല്ലാക്കാണ്. പിന്നെ സ്പെക്ട്രം പുല്ലാക്കുന്ന ഇപ്പോഴും പേരറിയാവുന്നതിന്റെ കാരണം എനിക്ക് തോന്നുന്നു ചിലപ്പോ ഈ ഭരതനാട്യവും മോഹിനിയാട്ടമൊക്കെ ഉള്ളതുകൊണ്ടാണ്.
1: അതുകൊണ്ട് എനിക്ക് മനസ്സിലായില്ല.
0: അതെ, ഈ ഭരതനാട്യവും കുച്ചിപ്പുടിയും ഒക്കെ ഉള്ളതുകൊണ്ട് അവർക്ക് വെക്കണം
1: നടക്കും.
0: അതുകൊണ്ട് പുല്ലാക്ക് പറഞ്ഞു പറഞ്ഞ് അത് മൈൻഡിലുണ്ട് കുറെ
1: പേർക്ക്.
0: എന്നാലും അതിന് ഇപ്പൊ കുറെ പേര് സ്പെക്ട്രം പിയേഴ്സിംഗ് എന്നുള്ള രീതിയിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് കുറെ പേര് ഇടയ്ക്ക് വെച്ചിട്ട് എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ പിയേഴ്സ് ചെയ്യുന്നതൊക്കെ സ്കിന്നിൽ
1: ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതെ,
0: അത് കഴിഞ്ഞിട്ട് ഇപ്പൊ പുതിയതായിട്ടാണ് കഫുകൾ വന്നു
1: തുടങ്ങി. പക്ഷെ എനിക്ക് കുറച്ചുകൂടെ ഇടാൻ എളുപ്പമുണ്ടെന്ന് തോന്നുന്നു
0: അല്ലേ. എളുപ്പത്തിൽ
1: ഒരു ഉപയോഗിക്കാൻ പറ്റും, മൂക്കത്തിന്റെ ആവശ്യമില്ല, അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല
0: എളുപ്പത്തിൽ.
1: പിന്നെ കുറെ വെറൈറ്റികളൊക്കെ ട്രൈ ചെയ്യുന്ന നോക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക്
0: ട്രൈ ചെയ്യാം,
1: നല്ലതാണ്.
0: പക്ഷെ അത് ഈ പറഞ്ഞ പോലെ ട്രെൻഡിനൊപ്പം പോകുന്നതിനിടയിൽ ഈ പറഞ്ഞ ഓക്കെ ആണോ കറക്റ്റ് ആണോ എന്നൊക്കെ ഒന്ന് നോക്കുക. ഇയർ കഫും ഈ പറഞ്ഞ കുറെ പേര് ഇയർ കഫ് യൂസ് ചെയ്യാൻ വേണ്ടി നോക്കുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടൊരു വീഡിയോ ആണ്. ഇയർ കഫ് ജസ്റ്റ് ഇയറിലേക്ക് വെച്ചു കൊടുത്താൽ മതി എന്നുള്ള ഇയർ കഫുകളും ഉണ്ട്, നേരെ തിരിച്ച് ഹാളിലേക്ക് കയറ്റിയിട്ട് മുകളിലേക്ക് തൂക്കിയിടുന്ന പോലത്തെ ഇയർ കഫുകളും ഉണ്ട്. അപ്പം ഇവരെന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പെൺകുട്ടിയാണ്, ആള് ഈ ഇയർ കഫ് ആക്ച്വലി കാത് കുത്തിയിട്ടില്ല, ആള് കാത് അത് വെച്ചിട്ട് തന്നെ അങ്ങ് കുത്തി അങ്ങ് ഇടാൻ വേണ്ടി നോക്കി. അങ്ങനെ ചെയ്യരുത്. രണ്ട് ടൈപ്പ് ഉണ്ട്, ഈ രണ്ട് ടൈപ്പ് മേടിക്കാം. അതായത് നമുക്ക് മുകളിൽ വെക്കാൻ പറ്റുന്നത് കൊണ്ട്, ടോട്ടലി വെക്കാൻ പറ്റുന്നത് കൊണ്ട്, അപ്പൊ അതനുസരിച്ചിട്ട് മാറ്റിയാൽ മതി. എന്തൊക്കെ പറഞ്ഞാലും പുതിയ പുതിയ ട്രെൻഡി ട്രെൻഡി ചേഞ്ചസ് നല്ലതാണ്.
1: അതെ, തീർച്ചയായിട്ടും ഇൻട്രസ്റ്റ് ഉള്ള ആളുകൾക്ക് അതൊക്കെ ഫോളോ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതൊക്കെ അന്വേഷിക്കുക, അതൊക്കെ വാങ്ങുക, അണിയുക, സന്തോഷിക്കുക.
0: കഥ കുത്തിയിട്ട് ഇനി അടുത്ത് കുത്തണ്ട,
1: അടുത്ത് കുത്തണം എനിക്ക്.
0: അതങ്ങനെ ചില ആൾക്കാരുണ്ടാവും, എങ്ങനെയൊക്കെ
1: താല്പര്യമില്ലാത്ത കുറെ മനുഷ്യന്മാർ ലോകത്തുണ്ട്.
0: കാത് കുത്തിയാലും മൂക്ക് കുത്തിയാലും എങ്ങനെ കുത്തിയാലും അത് പണി കിട്ടി അവസാനം വേണ്ടാന്ന് വെക്കുന്ന
1: കുറച്ച് പേരുണ്ട്. ഞാനതുപോലെ വാച്ച് അങ്ങനെ യൂസ് ചെയ്യാറില്ലല്ലോ, പണ്ടോട്ടെ അങ്ങ് ശീലായിട്ട്. പിന്നെ ഇപ്പൊ വാച്ച് എനിക്ക് കയ്യിൽ ആരെങ്കിലും മേടിച്ചെന്നാൽ ഇടാൻ
0: പറ്റും.
1: എനിക്കൊരു തവണ എന്തോ ഒരു ഗിഫ്റ്റ് ഒരാൾ തന്നതാണ്. അതായത് നല്ലൊരു ഒരു പൊസിഷനിലേക്ക് വന്ന സമയത്ത് എന്റെ ഒരു ഫ്രണ്ട് ഗിഫ്റ്റ് ചെയ്തെന്ന് പറഞ്ഞ്, നിന്റെ നല്ല നേരം ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ്, അപ്പൊ അതുകൊണ്ട് നീ വാച്ച് സൂക്ഷിക്കണം, എപ്പോഴും നീ കയ്യിൽ കെട്ടണമെന്ന് പറഞ്ഞു. ഒരു ദിവസം കിട്ടി,
0: അത് ഇനി പറ്റുന്നില്ല,
1: പിന്നെ പറ്റുന്നില്ല.
0: അതാണ്,
1: അങ്ങനെയും കുറച്ച് മനുഷ്യന്മാർ ലോകത്തുണ്ട്.
0: ഉറപ്പായിട്ടും ഞങ്ങളും ഈ പറഞ്ഞ പോലെ എപ്പോഴും ഓഫീസിനുള്ളിൽ ചിലപ്പോ ഈ പറഞ്ഞ പോലെ വാച്ചും കാര്യങ്ങളും ഉണ്ടാവില്ല. സോ അങ്ങനെ ജ്വല്ലറീസ് ഇഷ്ടമുള്ളവരുണ്ടാവാം, ഇഷ്ടമില്ലാത്തവരുണ്ടാവാം. ഇഷ്ടമുള്ള ആൾക്കാർ പുതിയ പുതിയ ട്രെൻഡുകൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിക്കോളൂ.

0: You are listening to Radio Sino 91.7 FM, Qatar's favorite radio station. Favorite radio station. Countdown started. ഖത്തറിലെ ഏറ്റവും വലിയ ജിമായ ഫാൽക്കൺ ഫിറ്റ്നസ് ക്ലബിന്റെ ആറാമത്തെ ബ്രാഞ്ച് ഇനി പിന്നുമറാനിൽ. ഉദ്ഘാടനം ജൂൺ 5 വെള്ളിയാഴ്ച വൈകിട്ട് 6 മണിക്ക്. അതിഥികളായി എത്തുന്നു ഷെയ്ൻ നിക്കം, അന്നാ രാജൻ, റോഷൻ ബഷീർ, സി ആർ സലീം തുടങ്ങിയ താരനിര. ഏവർക്കും സ്വാഗതം. ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ റേഡിയോ സ്നോ 91.7 FM. ഒരു കിണ്ടലടിയുമായി ആന്റണി പെപ്പേ.
1: ആന്റണി നാമ നനച്ച മാതിരി ഇല്ല.
0: ഓൾ ജോർജ് സംവിധാനം ചെയ്യുന്ന ആക്ഷൻ ത്രില്ലർ ചിത്രം കാട്ടാളൻ.
2: 1200 ആനകളെ കൊന്ന് കൊമ്പ് കടത്തിയ ഒരു കാട്ടുകൊള്ളക്കാരനുണ്ട്. സത്യമംഗലം കാട്ടിലെ ആനകള് അവനെ കണ്ട പതുങ്ങുവന്ന ചൊല്ല്.
0: പെപ്പയോടൊപ്പം കബീർ ദുഹൻ സിംഗ്, പാർത്ഥിവാരി, സുനിൽ, ഹരിശങ്കർ നാരായണൻ, ജഗദീഷ്, സിദ്ദിഖ് തുടങ്ങി വമ്പൻ താരനിര. കാട്ടാളൻ വിജയകരമായി പ്രദർശനം തുടരുന്നു.
3: ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാർസ് ഫിലിം.
0: ആക്ഷൻ
4: മോനെ ദിനേശ, അതിമോഹമാണ് അതിമോഹം.
0: ഹൊറർ,
5: തനിക്ക് പോകാൻ അനുവാദമില്ല.
0: ഓ ഡ്രാമ,
6: എന്റെ കുടുംബം, എന്റെ സ്വർഗരാജ്യം.
0: ഇഷ്ട ജോണർ ഏതാണെങ്കിലും ഇവിടെ ടിക്കറ്റ് റെഡി. റേഡിയോ സിനോ സിനിമാറ്റിക് യൂണിവേഴ്സ് മാറ്റിനി മാഷപ്പ്, ഞായർ മുതൽ വ്യാഴം വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ.
7: Brought to you by Safari, world-class shopping experience, Doha, Qatar, and
8: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
9: അതെ, എന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്താ ചെലവ് വേണ്ടേ?
10: ഒരു മന്തി കഴിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനെ പോയാലോ?
9: അതെ, സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗൂത്ത്.
11: നമസ്കാരം, ഞാൻ നിങ്ങളുടെ മൃദുല വാര്യർ.
12: യു ആർ ലിസണിംഗ് ടു
11: റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഒരു സ്പെഷ്യൽ റെസിപ്പിയുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. എല്ലാവർക്കും ഇത് ഒരു ദിവസം ചെയ്തു വെച്ചിട്ടുണ്ടല്ലോ, അടുത്ത കുറച്ച് നാളത്തേക്ക് ഓരോ ഡിഷസിന്റെ കൂടെയും ഇത് ട്രൈ ചെയ്യാൻ പറ്റും. അടിപൊളി ടേസ്റ്റ് ആണ്, സൂപ്പർ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന, എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ പൊടിയാണ്.
1: Taste of the hour brought to you by DMR Parva Village. സ്വാദിന്റെ നല്ല നിമിഷങ്ങൾ.
0: സോ ബേസിക്കലി ഈ ഒരു ചിക്കൻ പൊടി എന്ന് പറയുന്നത് നമ്മുടെ സാധാരണ നമ്മള് പൊടിച്ച് ചമ്മന്തിക്ക് ഉണ്ടാക്കി വെക്കൂലേ അതേപോലെ ഉണ്ടാക്കി വെക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് കേട്ടോ. അപ്പൊ ബേസിക്കലി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറച്ച് ബോൺലെസ് ചിക്കൻ എടുക്കുക, അതിന്റെ കൂട്ടത്തിൽ തന്നെ കുറച്ച് ഓണിയനും അതുപോലെ തന്നെ ഗാർലിക്കും റെഡ് ചില്ലീസും കറി ലീവ്സ് ഒക്കെ തന്നെ സെറ്റ് ചെയ്ത് വെക്കുക. അപ്പൊ ഇതൊക്കെ തന്നെ നന്നായിട്ട് ഡീപ് ഫ്രൈ ചെയ്തെടുക്കുക. ബേസിക്കലി ഇതാണ് ആദ്യം ചെയ്യേണ്ട പരിപാടി എന്ന് പറയുന്നത്. അപ്പൊ ഇത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ തന്നെ ഈ ഒരു ചിക്കനിലേക്ക് കുറച്ച് വേണമെങ്കിൽ മാരിനേറ്റ് ചെയ്തിട്ടും നമുക്ക് ഡീപ് ഫ്രൈ ചെയ്തെടുക്കാം, അല്ലാതെയും ചെയ്തെടുക്കാം, നോ പ്രോബ്ലം. അതൊക്കെ ഡിപ്പെൻസ് അപ്പോൺ യു. എന്തായാലും അത് കഴിഞ്ഞതിന് ശേഷം ഇതെല്ലാം ഗ്രൈൻഡറിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കുക. പൊടിച്ചൊന്ന് ഒന്ന് ഓൾമോസ്റ്റ് ഒരു 60% പൊടി ആയതിന് ശേഷം അതിലേക്ക് കുറച്ച് ഉപ്പും മല്ലിപ്പൊടിയും അതിനോടൊപ്പം കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കഴിഞ്ഞാൽ അത്രയും നല്ലത്. കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ടതിന് ശേഷം പിന്നെയും ഒന്നും കൂടി ഗ്രൈൻഡ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ പരിപാടി സെറ്റ്. ഇത് നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിൽ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറേ ദിവസത്തേക്ക് യൂസ് ചെയ്യാനും പറ്റും. ചോറിൻ്റെ കൂടെ ആണെങ്കിലും ഈവൻ ദോശയുടെ കൂടെ ആണെങ്കിലും ഒക്കെ തന്നെ കഴിക്കാൻ പറ്റുന്ന ഒരു നല്ല പൊടിയാണ് ഈ ചിക്കൻ പൊടി എന്ന് പറയുന്നത്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. എനിക്കും കേട്ടപ്പോൾ തന്നെ ഒന്ന് നന്നായിട്ടൊന്ന് സെറ്റ് ചെയ്തെടുത്ത് ഇങ്ങനെ വെച്ചിരുന്നാൽ കുറച്ച് ദിവസത്തേക്കുള്ള പണി തീരുമല്ലോ എന്ന് മനസ്സിൽ തോന്നി.
1: ടേസ്റ്റ് ഓഫ് ദി ഹവർ ബ്രോട്ട് യു ബൈ മനം നിറയ്ക്കുന്ന ബിരിയാണിയും സ്പെഷ്യൽ ഡിന്നർ ഐറ്റംസും ഒപ്പം വിശാലമായ ഫാമിലി ഡൈനിങ് സ്പേസുമായി BMR Parva Village. സ്വാദിന്റെ നല്ല നിമിഷങ്ങൾ. കോൾ 6614884.
0: അപ്പൊ ബിരിയാണി മഖാനിയിൽ പോയി ഭക്ഷണം കഴിക്കാൻ മറക്കണ്ട. വീക്കെൻഡ് ഒക്കെ അല്ലേ, അപ്പോ ഫ്രണ്ട്സും ഫാമിലി ഒക്കെ ആയിട്ട് അങ്ങോട്ടേക്കും കൂടി ഒന്ന് പോയിക്കോളൂ. നമ്മുടെ ബർവ വില്ലേജിലാണ്, അവിടെ പോയിട്ട് ഫുഡ് കഴിക്കാൻ മറക്കരുത് കേട്ടോ. അപ്പൊ അത് പറഞ്ഞുകൊണ്ട് ഈ ഒരു വീക്കെൻഡ് നന്നായിട്ട് ആഘോഷിക്കൂ, സൂപ്പർ ആവട്ടെ. നിങ്ങൾക്കൊരു വീക്കെൻഡ് വിഷസ് അറിയിക്കുന്നു. ഒപ്പം അടുത്ത മണിക്കൂർ മിസ് ആവാണ്ട് കേൾക്കുക കേട്ടോ. ബാക്ക് ടു ബാക്ക് ബ്യൂട്ടിഫുൾ ട്രാക്കുകൾ നിങ്ങൾക്ക് കേൾക്കാനായിട്ട് പറ്റുന്നതായിരിക്കും. കുറച്ച് കൂടുതൽ തമിഴും അതിനോടൊപ്പം തന്നെ മലയാളം ഒക്കെ കേൾക്കാം. കാരണം ഇന്ന് SPB ജന്മവാർഷികമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം പാടിയ ഒരുപാട് പാട്ടുകൾ ഉണ്ടെന്ന് അറിയാം നമ്മുടെ ഫേവറേറ്റ് ലിസ്റ്റിൽ. അതിൽ കുറച്ച് പാട്ടുകളായിരിക്കും ഞാൻ അടുത്ത മണിക്കൂർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് സെറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ കേട്ടുപോയിക്കൊണ്ടേയിരിക്കുക ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സ്നോ 91.7 FM. അശ്രമിയായിരുന്നു ഇത്രയും നേരം നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത്. Happy weekend.

0: ഹായ്, ഞാൻ നരേൻ.
1: യു ആർ ലിസണിംഗ് ടു
0: റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
2: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്, നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
3: അഞ്ജലി അഞ്ജലി പുഷ്പാഞ്ജലി.
2: ഇന്ന് മാറ്റിനി ക്ലാസിക്സിൽ എസ് പി ബി സ്പെഷ്യൽ സോങ്സ്.

0: അഞ്ജലി ക്ലാസിക്സ്.
1: അഞ്ജലി അഞ്ജലി പുഷ്പാഞ്ജലി.
0: ഇന്ന് മാറ്റിനി ക്ലാസിക്സിൽ SPB സ്പെഷ്യൽ സോങ്സ്.

0: ഖത്തറിന്റെ മന്തി പാരഡൈസ്, റിച്ച് അറേബ്യൻ ഫ്ലേവേഴ്സുമായി സംസം മന്തി.
1: മന്തി, മദ്ബി, മദ്ഫൂൻ, മദ്കൂത്ത് തുടങ്ങി മന്തിയുടെ ഒത്തന്റിക് രുചി അറിയാം.
0: സംസം മന്തി, വെയർ ഫ്ലേവേഴ്സ് ക്രിയേറ്റ് മെമ്മറീസ്. ഹോൾസെയിൽ മാർക്കറ്റ് ദോഹ. കോൾ 4000 1707. ഒരു കിൻഡലടിയുമായി ആന്റണി പെപ്പേ.
2: ആന്റണി നാമ നനച്ച മാതിരി ഇല്ല.
0: ഓൾ ജോർജ് സംവിധാനം ചെയ്ത ആക്ഷൻ ത്രില്ലർ ചിത്രം കാട്ടാളൻ.
3: 1200 ആനകളെ കൊന്ന് കൊമ്പ് കടത്തിയ ഒരു കാട്ടുകൊള്ളക്കാരനുണ്ട്. സത്യമംഗലം കാട്ടിലെ ആനകള് അവനെ കണ്ട പതുങ്ങു എന്ന ചൊല്ല്.
0: പെപ്പയോടൊപ്പം കബീർ ദുഹൻ സിംഗ്, പാർത്ഥിവാരി, സുനിൽ, ഹരിശങ്കർ നാരായണൻ, ജഗദീഷ്, സിദ്ദിഖ് തുടങ്ങി വമ്പൻ താരനിര. കാട്ടാളൻ വിജയകരമായി പ്രദർശനം തുടരുന്നു.
1: ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫോഴ്സ് ഫിലിം. മാറ്റിനി ക്ലാസിക്സ്.
4: മാറ്റിനി ക്ലാസിക്സ്.
5: അഞ്ജലി, അഞ്ജലി, പുഷ്പാഞ്ജലി.
4: ഇന്ന് മാറ്റിനി ക്ലാസിക്സിൽ SPB സ്പെഷ്യൽ സോങ്സ്.

0: കൊല്ലപ്പെട്ട സിംഹത്തിന്റെ ശ്വാസം ഗർജനത്തെക്കാൾ ഭയങ്കരമായിരുന്നു.
1: എല്ലാവർക്കും നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം ഷോബി തിലകൻ.
2: യു ആർ ലിസ്ണിംഗ് ടു
1: റേഡിയോ സുനോ 91.7 FM.
3: The big, the big, the big, biggest jewelry festival is now happening at Joyalukkas. Joyalukkas il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. ee offer 2026 june 13 vare maatram. നിങ്ങളുടെ അടുത്തുള്ള Joyalukkas സ്റ്റോർ ഇന്ന് തന്നെ സന്ദർശിക്കൂ.
4: Joyalukkas, world's favorite jeweler.
5: Countdown started. ഖത്തറിലെ ഏറ്റവും വലിയ ജിമായ ഫാൽക്കൺ ഫിറ്റ്നസ് ക്ലബിന്റെ 6th ബ്രാഞ്ച് ഇനി പിന്നുമറാനിൽ. ഉദ്ഘാടനം ജൂൺ 5 വെള്ളിയാഴ്ച വൈകിട്ട് 6 PM. അതിഥികളായി എത്തുന്നു ഷെയ്ൻ നിക്കം, അന്നാ രാജൻ, റോഷൻ ബഷീർ, സി ആർ സലീം തുടങ്ങിയ താരനിര. ഏവർക്കും സ്വാഗതം. ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ റേഡിയോ സ്നോ 91.7 FM.
6: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
7: Matchy Classics.
8: Matchy Classics.
9: അഞ്ജലി അഞ്ജലി പുഷ്പാഞ്ജലി.
10: ഇന്ന് മാറ്റിനി ക്ലാസിക്സിൽ SPB സ്പെഷ്യൽ സോങ്സ്.

0: കെയറിന്റെ കാര്യത്തിൽ ഇനി സമയം നോക്കേണ്ട. നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ ഇപ്പോൾ 7 ദിവസവും 24 മണിക്കൂറും പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. വൈഡ് റേഞ്ച് സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസുകൾ, അഡ്വാൻസ് ഡേ കെയർ, സർജറി സെന്റർ തുടങ്ങി നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ സീറിംഗ് റോഡ് ഇനി എപ്പോഴും നിങ്ങളുടെ ഡെന്റൽ കെയറിന് കൂടുതൽ കരുതൽ നൽകുന്നു.
1: അപ്പോയിന്റ്മെന്റുകൾ കൈവിളിക്കും 4411133. ഒപ്പം ഡെന്റൽ കെയർ സേവനങ്ങൾ അസീസിയിലും മുന്തസിയിലും ലഭ്യമാണ്. നിങ്ങളുടെ ആരോഗ്യത്തിന് എല്ലായ്പ്പോഴും കൂടെയുണ്ട് നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ.
2: എനിക്ക് വേറൊരു ഫിലിം മേക്കർ ആയ പോരാ. I want to be the best.
3: മുകുന്ദനുണ്ണി അസോസിയേറ്റ്സ് എന്ന ചിത്രത്തിന് ശേഷം അഭിനവ് സുന്ദർ നായക് സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ചിത്രം മോളിവുഡ് ടൈംസ്.
4: ഇവിടെ ഹോളിവുഡ് ഇല്ല, ഈ കൊച്ചു കേരളത്തിൽ സ്മോൾ വുഡേ ഉള്ളൂ. മോളിവുഡ്
3: നസ്ലിൻ നായകനാവുന്ന മോളിവുഡ് ടൈംസ് June 5 മുതൽ തിയേറ്ററുകളിലേക്ക്. ടിക്കറ്റുകൾക്കായി കേട്ടുകൊണ്ടിരിക്കൂ റേഡിയോ സുനോ.
2: I'm coming to save Malayalam cinema.
5: Distributed by Home Screen Entertainment and online streaming partner SimplySouth.tv.
6: You are listening to Radio Sunil.

0: This is Matinee Mashup. Only on
1: Radio Salon 91.7 FM.
0: Brought to you by Safari, world-class shopping experience, Doha, Qatar, and
2: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
3: മാറ്റിനിയില് എന്ത് സംസാരിക്കും എന്ന് ഞാനിങ്ങനെ ആലോചിക്കുന്ന സമയത്ത് ഒരു പോസ്റ്റ് കണ്ടു. അർജുൻ എന്ന് പറയുന്ന താരത്തെ അറിയില്ല ആളുകളുണ്ടെങ്കിൽ ഒന്ന് പഴയ സിനിമകൾ നോക്കി പോയാൽ മതി എന്ന് പറഞ്ഞിട്ട്. എല്ലാവർക്കും സിനിമയുടെ ലോകത്തേക്ക് സ്വാഗതം. മാറ്റിനി മാഷപ്പിൽ ഞാൻ സദാ നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യുന്ന സമയമാണ് കേട്ടോ. അർജുൻ എന്ന് പറയുന്ന താരത്തിന്റെ ഒരു കം ബാക്ക് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആക്ഷൻ കിങ് ഇസ് ബാക്ക് എന്നാണ് സോഷ്യൽ മീഡിയ പറയുന്നത്. ബ്ലാസ്റ്റ് എന്ന് പറഞ്ഞ പുതിയ മൂവി പലരും കണ്ടു കാണും. തകർപ്പനായിട്ടുള്ളൊരു ഒരു പെർഫോമൻസ്, ഒരു സോളോ ഹിറ്റ് അദ്ദേഹം കുറേ നാളുകൾക്ക് ശേഷം തന്നു എന്നുള്ളതാണ്. അങ്ങനെ ആ ഒരു വിശേഷങ്ങളൊക്കെ വന്നു നിൽക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ പഴയകാല സിനിമകളെക്കുറിച്ചും അല്ലെങ്കിൽ അദ്ദേഹം എങ്ങനെയാണ് സിനിമാ ലോകത്തേക്ക് വന്നത് എന്നുള്ള ആ ഒരു ലൈഫ് സ്റ്റോറിയിലേക്കാണ് നമ്മൾ ഇന്ന് എത്താനായിട്ട് പോകുന്നത്. അദ്ദേഹത്തിന്റെ ജന്മദേശം കർണാടകയാണ്. കർണാടകയിലെ മധുരഗിരിയിലാണ് അദ്ദേഹം ജനിച്ചത്. ശ്രീനിവാസ സർജ എന്നാണ് അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര്. കന്നഡ സിനിമയിലെ പ്രശസ്ത നടനും വില്ലൻ കഥാപാത്രങ്ങളിലൂടെയൊക്കെ ശ്രദ്ധേയനായിരുന്ന ശക്തി പ്രസാദ് ആയിരുന്നു അദ്ദേഹത്തിന്റെ പിതാവ്. അർജുന്റെ ഫാദറിന് അദ്ദേഹത്തെ ഒരു പോലീസ് ഓഫീസർ ആക്കണം എന്നായിരുന്നു ആഗ്രഹം കേട്ടോ. സിനിമാ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെങ്കിലും അപ്പൊ അതിനായിട്ടുള്ള ഒരു ശാരീരിക ക്ഷമതയൊക്കെ വേണമല്ലോ. അതിനു വേണ്ടിയിട്ട് 16 മുതല് അർജുന് കരാട്ടെ പഠിപ്പിക്കാനായിട്ട് ചേർത്തിട്ടുണ്ടായിരുന്നു. അന്ന് ബ്രൂസ്ലിയുടെ ഒരു വലിയ ഫാൻ ആയിരുന്നു അദ്ദേഹം കേട്ടോ. പിന്നീട് അദ്ദേഹം കരാട്ടയില് ബ്ലാക്ക് ബെൽറ്റ് ഒക്കെ നേടുന്നുണ്ട്. അതിനിടയിൽ സിനിമയിൽ നിന്നുള്ള ഓഫറുകളൊക്കെ വന്ന അവസാനം ഒരു സിനിമയിൽ അദ്ദേഹം വേഷമിടുന്നു. ശ്രീനിവാസ സർജയിൽ നിന്നും അർജുൻ എന്നുള്ള പേരിലേക്കുള്ള ഒരു ഒരു ആരംഭവും അവിടെ നിന്നായിരുന്നു. ആ വിശേഷങ്ങൾ പറയുന്നതിന് മുൻപായിട്ട് അടുത്ത പാട്ടിലേക്ക് നമ്മൾ പോവാണ്. മാറ്റിനി മാഷപ്പിൽ കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: The big biggest jewelry festival is now happening at Joyalukkas. Joyalukkas il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. ഈ ഓഫർ 2026 ജൂൺ 13 വരെ മാത്രം. നിങ്ങളുടെ അടുത്തുള്ള ജോയാലുക്കാസ് സ്റ്റോർ ഇന്ന് തന്നെ സന്ദർശിക്കൂ.
1: ജോയാലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
2: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
3: ഡെഫിനറ്റ്ലി കൊമേഴ്സ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
2: മില്യണോ?
3: അതെ, സിബി 2026 മില്യൺ റിയാൽ ഡ്രീം. കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു സിബി 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
4: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
5: നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ.
6: നമസ്കാരം, ഞാൻ ഡോക്ടർ ദിതി ആലി, ഒഫ്താൽമോളജിസ്റ്റ്, നസീം ഹെൽത്ത് കെയർ. വേനൽക്കാലത്ത് സാധാരണയായി കണ്ണിനെ ബാധിക്കുന്ന അസുഖമാണ് ഡ്രൈ ആയി. ദൈനംദിന ജീവിതത്തിലെ ചില വ്യതിയാനങ്ങൾ കൊണ്ട് തുള്ളി മരുന്ന് കൊണ്ടും നമുക്ക് ഇതിനെ ചികിത്സിക്കാം. ദിവസം 2 ലിറ്റർ വെള്ളമെങ്കിലും കുടിക്കുക. 6 മുതൽ 8 മണിക്കൂർ വരെയെങ്കിലും ഉറങ്ങുക. പുറത്തിറങ്ങുമ്പോൾ സൺഗ്ലാസ് ധരിക്കുക. കൂടാതെ തുള്ളി മരുന്നുകളും ഉപയോഗിക്കുക. ചികിത്സിക്കാത്ത പക്ഷം കണ്ണിന് വിട്ടുമാറാത്ത ചുവപ്പും തലവേദനയും കാഴ്ചമങ്ങലും വരാൻ സാധ്യതയുണ്ട്. നന്ദി.
5: Naseem Surgical and Medical Center. Appointment kal kai vilikyu 44111133.
7: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tatkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
8: This is Matine Rasha.
5: Radio Suno 91.7 FM.
9: Brought to you by Safari, world-class shopping experience, Doha, Qatar, and
10: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.

അർജുൻ സർജ എന്ന താരം ദാ വീണ്ടും തിരിച്ചെത്തിയിരിക്കുകയാണ്. ഒരു സോളോ ഹിറ്റ് സമ്മാനിച്ചുകൊണ്ടല്ലേ. അദ്ദേഹത്തിന്റെ സിനിമാ ജീവിതത്തെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിച്ചു വരുന്നത്. അദ്ദേഹത്തിന്റെ ആദ്യത്തെ കന്നഡ സിനിമയെ കുറിച്ച് ഞാൻ പറഞ്ഞു. ആ സിനിമയിൽ ഡ്യൂപ്പ് ഇല്ലാതെ തന്നെ അദ്ദേഹം ഒരുപാട് രംഗങ്ങൾ അല്ലെങ്കിൽ സ്റ്റണ്ട് രംഗങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ആ സമയത്ത് ഒരു വലിയ തരംഗമാവുകയും വലിയ ചർച്ചയിലേക്കൊക്കെ എത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു കന്നഡ സിനിമയ്ക്ക് ശേഷമാണ് സംവിധായകൻ അദ്ദേഹത്തിന് അർജുൻ എന്ന് പറയുന്ന പേര് നൽകുന്നത്. അതിനൊക്കെ ശേഷം ക്രമേണ അദ്ദേഹം തമിഴ് തെലുഗു സിനിമാ ലോകത്തേക്ക് എത്തുന്നു. 80s അവസാനത്തോടുകൂടിയാണ് ആക്ഷൻ സിനിമകളിലൂടെ തമിഴിൽ അർജുൻ അദ്ദേഹത്തിന്റെ ഒരു സ്ഥാനം ഉറപ്പിക്കുന്നത്. പക്ഷെ അദ്ദേഹത്തിന്റെ കരിയർ മാറ്റിമറിച്ചത് സംവിധായകൻ ശങ്കറുമായിട്ടുള്ള ഒരു കൂട്ടുകെട്ടാണ്. ജെന്റിൽമാനു വേണ്ടിയിട്ട് ശങ്കർ ഇദ്ദേഹത്തെ സമീപിക്കുന്ന സമയത്ത്, അർജുനെ സമീപിക്കുന്ന സമയത്ത് അദ്ദേഹം ആദ്യം നോ പറഞ്ഞു കേട്ടോ. അതിന്റെ പിന്നിലെ ആ ഒരു സ്റ്റോറിയിലേക്ക് കൂടി നമുക്ക് വരാനായിട്ടുണ്ട് മാറ്റ്നി മാഷപ്പിൽ. ജെന്നിസ, നിങ്ങൾക്കൊപ്പം കേട്ടിക്കേട്ട് കൂട്ടുകൂടാ.

0: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
1: ഖത്തറിൽ മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
2: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
3: Hi, this is Aparna Balamurli. You're listening to Radio Sono 91.

0: 91.7 FM.
1: Brought to you by Safari, world-class shopping experience, Doha, Qatar, and
2: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.

0: This is
1: Radio Suno 91.7 FM,
0: Qatar's happiness frequency.
2: Now available on
1: Huawei App Gallery.
3: Adi, ende birthday celebration enda chelo ende.
4: Samsung mandi mandi.
5: Oof. ആകെ സെഡാണ് മോനെ.
6: സംസമിൽ നിന്ന് ഒരു മന്തി കഴിച്ചാ തീരാന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനെ പോയാലോ?
3: അതെ, സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗൂത്ത്.
2: This is only on
1: Radio Suno 91.7 FM.
2: Brought to you by Safari, world-class shopping experience, Doha, Qatar, and
7: Malabar Gold and Diamonds, the responsible jeweler. Malabar Gold and Diamonds il ninnulla oro jewelry pieces-ukalum ethically sourced aanu. Adodoppam Malabar promise nalguna complete transparency-um.
2: Suno Bollywood.

ജെന്റിൽമാൻ എന്ന് പറയുന്ന ഒരു ഒറ്റ സിനിമ കൊണ്ട് ശങ്കർ എന്ന സംവിധായകനും അർജുൻ എന്ന നടനും എ ആർ റഹ്മാൻ എന്ന സംഗീതജ്ഞനും തെന്നിന്ത്യൻ സിനിമയുടെ ഏറ്റവും മുൻനിരയിലേക്ക് ഉയർത്തപ്പെട്ടു എന്നുള്ളതാണ്. സിനിമയിലെ പ്രകടനത്തിന് അദ്ദേഹത്തിന് മികച്ച നടനുള്ള തമിഴ്നാട് സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ലഭിക്കുന്നു. അതോടെ അടുത്ത സൂപ്പർ സ്റ്റാർ എന്ന നിലയിലേക്ക് അർജുൻ സർജയെ തമിഴ് സിനിമാ മാധ്യമങ്ങൾ വാഴ്ത്തി തുടങ്ങുകയും ചെയ്യുന്നുണ്ട്. പിന്നാലെ വന്ന കർണ, മുതൽവൻ തുടങ്ങിയ ഹിറ്റുകളിലൂടെ അദ്ദേഹം തെന്നിന്ത്യയുടെ ആക്ഷൻ കിങ് എന്ന് പറയുന്ന ആ ഒരു സ്ഥാനം ഉറപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ലൈഫിന്റെ ഒരു സ്റ്റേജിൽ നായകനിൽ നിന്ന് മാറി സ്വഭാവ വേഷങ്ങളിലേക്കും ഒക്കെ അദ്ദേഹം എത്തിയിട്ടുണ്ടായിരുന്നു. അതിനൊക്കെ ശേഷമാണ് ഇപ്പോൾ ഒരു സോളോ ഹിറ്റ് അദ്ദേഹം സമ്മാനിച്ചിരിക്കുന്നത്. അദ്ദേഹം മലയാളത്തിലും അഭിനയിച്ചിട്ടുണ്ട്, ദിലീപ് നായകനായ ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ മരക്കാർ അറബിക്കടലിന്റെ സിംഹം എന്നുള്ള സിനിമയിലും അദ്ദേഹത്തിന്റെ ഒരു സാന്നിധ്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അനന്തൻ എന്ന കഥാപാത്രത്തെയായിരുന്നു അദ്ദേഹം മരക്കാറിൽ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അർജുൻ സർജ എന്ന പ്രിയപ്പെട്ട താരത്തിന്റെ കുറച്ച് വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ ഷെയർ ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഈ ഒരു മണിക്കൂറിന്റെ വിശേഷങ്ങൾ ഞാൻ വൈൻഡ് അപ്പ് ചെയ്യുന്നു. ഇനിയും സിനിമാ വിശേഷങ്ങൾ നിങ്ങൾക്കായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട് മാറ്റിനിയിൽ. കേട്ടുകൊണ്ടേയിരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത പാട്ടിലേക്ക്.

0: ഒരു ഫിലിമേക്കറായ പോരാ. I want to be the best.
1: മുകുന്ദനുണ്ണി അസോസിയേറ്റ്സ് എന്ന ചിത്രത്തിന് ശേഷം അഭിനവ് സുന്ദർ നായക് സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ചിത്രം മോളിവുഡ് ടൈംസ്.
2: ഇവിടെ ഹോളിവുഡ് ഇല്ല, ഈ കൊച്ചു കേരളത്തിൽ സ്മോൾ വുഡേ ഉള്ളൂ.
1: നസ്ലിൻ നായകനാവുന്ന മോളിവുഡ് ടൈംസ് ജൂൺ 5 മുതൽ തിയേറ്ററുകളിലേക്ക്. ടിക്കറ്റുകൾക്കായി കേട്ടുകൊണ്ടിരിക്കൂ റേഡിയോ സുനോ.
0: ഐ'm coming to save മലയാളം സിനിമ.
3: Distributed by Home Screen Entertainment and online streaming partner simplysouth.tv.
4: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7.

0: വചനങ്ങളിലൂടെ.
1: നന്മകളെല്ലാം ദാനമാണ്. നന്മയിലേക്ക് ആളുകളെ വിളിക്കുന്നവൻ ആ നന്മ ചെയ്തവനെ പോലെയാണ്.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ അസറബാങ്കിനുള്ള സമയം.

0: This is Matinee Mashup. Only on
1: Radio Suno 91.7 FM.
0: Brought to you by Safari, world-class shopping experience, Doha, Qatar, and
2: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.

വെൽക്കം വെൽക്കം വെൽക്കം ടു റേഡിയോ സുനോ 91.7 FM. മാറ്റിനി മാഷപ്പിന്റെ ടൈം. സന്ദീപാണ് കൂടെ ജോയിൻ ചെയ്യുന്നത്. സിനിമാ ലോകത്തെ വിശേഷങ്ങൾ, ഏറ്റവും ലേറ്റസ്റ്റ് ചിത്രങ്ങളുടെ വിശേഷങ്ങൾ നിങ്ങളുടെ അരികിലേക്ക് എത്തിച്ചുകൊണ്ട് ഞാനും നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യുന്നു. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 3 മണി കഴിഞ്ഞ 10:17. വളരെയധികം ആന്റിസിപ്പേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് സിനിമകൾ, എസ്പെഷ്യലി നാളത്തെ ദിവസം വെയിറ്റ് ചെയ്തിരിക്കുന്ന സിനിമയെ പറ്റി പ്രത്യേകിച്ച് ഇനി പറയേണ്ട ആവശ്യമില്ല. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ നമ്മൾ സംസാരിച്ചു പോയത് മോളിവുഡ് ടൈംസ് എന്നുള്ള ചിത്രത്തിൻ്റെ വിശേഷങ്ങൾ തന്നെയായിരുന്നു. ബട്ട് ദെൻ ഈ ഒരു ടൈമിൽ ഇനി വരാനിരിക്കുന്ന ഒരുപാട് ചിത്രങ്ങൾ, ഒരുപാട് ചിത്രങ്ങൾ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുന്ന അനന്തങ്കാട് എന്ന് പറയുന്ന ഒരു സിനിമ, അതുമാത്രമല്ല ടോക്സിക് എന്നുള്ള സിനിമ, ഇതൊക്കെ തന്നെ ഭയങ്കരമായിട്ട് ആൻറ്റിസിപ്പേറ്റ് ചെയ്തിരിക്കുന്ന ചിത്രങ്ങൾ തന്നെയാണ്. അപ്പോൾ ആ ചിത്രങ്ങളുടെ വിശേഷങ്ങളുമായിട്ടാണ് ഇന്നത്തെ ദിവസം ഞാൻ നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യുന്നത്. അതിലോട്ടൊക്കെ നമുക്ക് തീർച്ചയായിട്ടും എത്താം. ബട്ട് ദെൻ എല്ലാവർക്കും ഒരു അടിപൊളി ഗുഡ് ആഫ്റ്റർനൂൺ വിഷസ് കൂടി പറയുകയാണ്. ഗുഡ് ആഫ്റ്റർനൂൺ മെസ്സേജസ് പോകുന്നോട്ടെ, നമുക്ക് സിനിമാ വിശേഷങ്ങളിലോട്ടൊക്കെ കിടക്കാം. ഫുഡൊക്കെ കഴിച്ച് എല്ലാവരും ഉഷാറായിട്ട് ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടിരിക്കുകയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. വൈ ബിക്കോസ് ഒരു വീക്കെൻഡിലേക്ക് കൂടി കടക്കുകയാണ്, ഒരുപാട് സിനിമാ പ്ലാൻസ് കാണും. വീട്ടിലിരുന്ന ഒ ടി ടി റിലീസസ് ഒക്കെ കാണാൻ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ആ വിശേഷങ്ങളും ഇന്ന് ദാ നമ്മൾ പറഞ്ഞു പോകുന്നതായിരിക്കും. അപ്പം അതിലോട്ടൊക്കെ വരുന്നതിന് മുന്നേ ഒരു ബ്യൂട്ടിഫുൾ ട്രാക്കിലേക്ക് സന്ദീപാണ് കൂടെയുള്ളത്. മാറ്റിനി മാഷപ്പ് കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: Services.
1: Radio Suno 91.7 FM.
0: Qatar's happiness frequency.
2: Now available on Uridu TV channel number 911.
3: ിൽ മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
4: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
0: നിങ്ങളുടെ റൂട്ടിൽ കൂട്ടുണ്ട്. റിലാക്സ് ആൻഡ് റീചാർജ് വിത്ത് 917 ഈവനിംഗ്. Power up your evenings with 917 evenings. Nyayar mudal gyanam vare vaigittu 5 mani mudal.
5: 917 Joy Alukas 917 evenings
6: presented by Joy Alukas, world's favorite jeweler.
7: Joy Alukas il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. Powered by
4: Khatrine Arabic Mandiyude best destination Zamzam Mandi. Mandi Madbi Madfood Madgood thudangi authentic Arabic cuisine de ruji ariyam. Call 4000-1707
7: in association with
8: Commercial Bank. Your future grows when your savings grows. Save more, dream bigger. Win up to 5 million riyals with Commercial Bank.
7: Foldable chairs, picnic balls, തുടങ്ങി നിങ്ങളുടെ ഔട്ട്ഡോർ ക്യാമ്പിംഗിനും ബാർബിക്യൂസിനും ആവശ്യമായതെല്ലാം ഒരുക്കി ഡൈസോ.
8: ഡൈസോ, let's make every outing unforgettable.
6: And
9: മർസ ഹൈപ്പർമാർക്കറ്റ്, be fresh, be you. Visit your nearest store today.
2: This is only on
1: Radio Suno 91.7 FM.
10: Brought to you by Safari. World-class shopping experience. Doha, Qatar.
6: And
7: Malabar Gold and Diamonds. The responsible jeweler. Malabar Gold and Diamonds il ninnulla oro jewelry piecesgalum ethically sourced aanu. Adodappam Malabar promise nalguna complete transparency.

ഗുഡ് ആഫ്റ്റർനൂൺ ആൻഡ് വെൽക്കം ബാക്ക് വൺസ് അഗൈൻ റേഡിയോ സുനർ 91.7 FM മാറ്റിനി മാഷപ്പിന്റെ ടൈമാണ്. സന്ദീപാണ് കൂടി ജോയിൻ ചെയ്യുന്നത്. ഈ ഒരു സമയം ഏറ്റവും പുതിയ ഒരു ചിത്രത്തിന്റെ ആ ഒരു ടീസർ പുറത്തു വരുമ്പോൾ ഒരുപാട് രഹസ്യങ്ങൾ ടീസറിലൂടെ നമ്മൾ തിരിച്ചറിയുകയാണ്. അനന്തൻകാട് എന്ന സിനിമയിൽ ആര്യയ്ക്കൊപ്പം മുരളി ഗോപിയും നിഖില വിമലും ചേരുന്നു. സോ ഈ ഒരു ലേറ്റസ്റ്റ് ന്യൂസിലേക്ക് തന്നെയാണ് ഇപ്പൊ നമ്മൾ വരുന്നത്. നടൻ ആര്യയെ നായകനാക്കി മുരളി ഗോപിയുടെ തിരക്കഥയിൽ ജയൻ കൃഷ്ണകുമാർ സംവിധാനം ചെയ്യുന്ന അനന്തൻകാട് എന്ന ചിത്രത്തിന്റെ ടീസറാണ് ഇപ്പൊ പുറത്തിറങ്ങിയിരിക്കുന്നത്. ചിത്രം June 25 തിയേറ്ററിലേക്ക് എത്തും എന്നുള്ളതാണ് ഇപ്പൊ ആസ് ഓഫ് നൗ നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നത്. ചിത്രത്തില് ഇവരെയൊക്കെ കൂടാണ്ട് തന്നെ ഇന്ദ്രൻ, നിഖില വിമൽ, വിജയരാഘവൻ, മുരളി ഗോപി എന്നിവരടങ്ങുന്ന ഒരു വലിയ താരനിര തന്നെയാണ് ഉള്ളത്. ഗോകുലം ഗോപാലൻ, ബൈജു ഗോപാലൻ, VS പ്രവീൺ, കൃഷ്ണമൂർത്തി എന്നിവർ ചേർന്ന് അവതരിപ്പിക്കുന്ന അനന്തൻകാട് June 25 ബിഗ് ഡ്രീംസ് ഫിലിംസ് പ്രദർശനത്തിനെത്തിക്കുന്നു. ദേവ് മോഹൻ, അപ്പാനി ശരത്, ശാന്തി, റെജീന, സാഗർ സൂര്യ, പുഷ്പ എന്നിവർ സിനിമയിലെ മറ്റ് കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു എന്നുള്ളൊരു ന്യൂസും പുറത്തു വരുന്നുണ്ട്. അപ്പൊ ഇതേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നമ്മൾ അറിയാണ് ഒരു പുതിയ ചിത്രത്തിനെ പറ്റിയിട്ടുള്ള. അതിന്റെ ആ ഒരു ടീസർ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോയി ടീസർ ഒന്ന് യൂട്യൂബിൽ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് സംഭവത്തിനെ പറ്റിയിട്ടുള്ള ഒരു ഐഡിയ കിട്ടും. ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 45 seconds മാത്രമാണ് ടീസർ ഉള്ളത്. അപ്പൊ അതിന്റെ അകത്ത് മാക്സിമം രീതിയിൽ ചിത്രത്തിലെ അഭിനയിച്ചിരിക്കുന്നവരെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കാണിക്കുന്നുണ്ട്. ആൻഡ് ഓൾസോ നമുക്ക് വേഗം ആയിട്ടുള്ള ഒരു ഐഡിയ സിനിമയെ പറ്റിയിട്ട് ലഭിക്കുന്നുണ്ട്, ഏത് തരത്തിലുള്ള സിനിമയാണ് എന്നുള്ളതൊക്കെ. സോ ബേസിക്കലി നമുക്കറിയാം ഇറ്റ്സ് ഗോയിങ് ടു ബി ആൻ ആക്ഷൻ പൊളിറ്റിക്കൽ ത്രില്ലർ എന്നുള്ളത് കുറച്ചുകൂടി എവിഡന്റ് ആയിട്ട് ഈ ഒരു ടീസറിലൂടെ നമ്മളുടെ അരികിലേക്ക് എത്തിക്കുമ്പോൾ നമുക്ക് ക്ലാരിറ്റി വരുന്നുണ്ട്. ചിത്രത്തെ പറ്റിയിട്ടുള്ള കൂടുതൽ വിശേഷങ്ങളൊക്കെ അറിയണമെങ്കിൽ നമ്മൾ കുറച്ചുകൂടി വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ആ ഒരു ചിത്രം ഇനി അധിക ദിവസം ഇല്ല എങ്കിലും ലെറ്റ്സ് വെയിറ്റ് ഫോർ ദിസ് പെർട്ടിക്കുലർ മൂവി. സിനിമാ ലോകത്തെ വിശേഷങ്ങളൊക്കെ നിങ്ങളുടെ അരികിലേക്ക് എത്തിച്ച സന്ദീപാണ് കൂടെയുള്ളത് ഓൺ യുവർ ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ. ഇത് മാറ്റിനി മാഷപ്പിന്റെ ടൈം. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: You are listening to Radio Sunno 91.7 FM, Qatar's favorite radio station. Favorite radio station.
1: The big. Biggest jewelry festival is now happening at Joyalukkas. Joyalukkas-il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. ഈ ഓഫർ 2026 ജൂൺ 13 വരെ മാത്രം. നിങ്ങളുടെ അടുത്തുള്ള ജോയാലുക്കാസ് സ്റ്റോർ ഇന്ന് തന്നെ സന്ദർശിക്കൂ.
2: ജോയാലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
3: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Sunno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
4: ഹായ്, നമസ്കാരം, ഞാൻ ശ്രീകുമാർ, നിങ്ങളുടെ പ്രിയപ്പെട്ട ലോലിതനാണ്.
5: യു ആർ ലിസ്ണിംഗ് ടു
4: റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാ.

0: 91.7 FM.
1: Brought to you by Safari, world-class shopping experience, Doha, Qatar, and
2: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
3: വെൽക്കം ബാക്ക് വൺസ് അഗൈൻ റേഡിയോ സുനോ 91.7 FM-ൽ. മാറ്റിനി വാഷപ്പിന്റെ ടൈമാണ്. സിനിമാ ലോകത്തെ വിശേഷങ്ങൾ ദാ പങ്കുവെക്കാൻ ഞാനും റെഡിയായിരിക്കുന്ന സമയം മറ്റൊരു ചിത്രത്തിലേക്ക്. സോ ഈ ഒരു ടൈമിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചിത്രം 2025 ഇറങ്ങും എന്ന് പറഞ്ഞിരുന്ന ഒരു ചിത്രമാണ്. ചിത്രത്തിന്റെ റിലീസ് ഡേറ്റ് പിന്നെ 2026 എന്നുള്ള ഒരു വർഷത്തിലേക്ക് വന്നു. ഇനി വീണ്ടും ആ ഒരു ചിത്രം മാറ്റിവെച്ച കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. ബട്ട് ദെൻ യെസ് എപ്പോഴാണ് റിലീസ് എന്നറിയാനായിട്ട് എല്ലാവരും വെയിറ്റിംഗ് ആണ്. ടോക്സിക് എന്നുള്ള സിനിമയെ പറ്റിയിട്ട് ഞാൻ സംസാരിക്കുന്നത് കേട്ടോ. എന്തായാലും ചിത്രം ആഗോളതലത്തിൽ വലിയ രീതിയിൽ റിലീസ് ചെയ്യാനുള്ള ഒരു ഡിസ്കഷനും കാര്യങ്ങളും ഒക്കെ തന്നെ ചർച്ചകൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ ഒരു ഡിലേ വരുന്നത് എന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ചിത്രം സംവിധാനം ചെയ്യുന്നത് ഗീതു മോഹൻദാസ് ആണ്. കന്നഡ, ഇംഗ്ലീഷ് ഭാഷകളിൽ ചിത്രീകരിക്കുന്ന സിനിമ മലയാളം, തെലുഗു, തമിഴ്, ഹിന്ദി ഭാഷകളിലൊക്കെ മൊഴിമാറ്റം ചെയ്ത് റിലീസ് ചെയ്യും എന്നുള്ള ഒരു ഇൻഫർമേഷൻ കൂടി നമുക്ക് വരുന്നുണ്ട്. യാഷ് ഒരു ഡബിൾ റോളിൽ, എനിക്ക് തോന്നുന്നു ഒരു ട്വിൻ റോളിൽ എത്തുന്ന ചിത്രമാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇതിനകം തന്നെ എല്ലാവരും മനസ്സിലാക്കിയെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് സംഭവം. ചിത്രം അത്രയും എക്സൈറ്റിംഗ് ആയിരിക്കും എന്നുള്ളൊരു കാര്യത്തിന് യാതൊരു സംശയവും വേണ്ട. യാഷ് ചെയ്യുന്ന ക്യാരക്ടറിന്റെ പേര് റായ എന്നാണ്. ഈ ഒരു ക്യാരക്ടറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ടുള്ള ഒരു ടീസർ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു. അത് ഭയങ്കര വിമർശനങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്ന ഒരു സമയത്താണ്. ഇപ്പത് ഈ 100 ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന ആ ഒരു റീഷൂട്ട് ആവശ്യമുണ്ട് സിനിമയ്ക്ക് എന്നൊക്കെ ഉള്ള സംഭവങ്ങൾ വരുന്നത്. ഇത് എത്രത്തോളം വാസ്തവമാണെന്നുള്ളത് നമ്മൾ കണ്ട് മനസ്സിലാക്കണം. ഒബ്വിയസ്ലി എന്തായാലും സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് തന്നെയാണ് നമ്മളെല്ലാവരും. ആ ഒരു ഇൻഫർമേഷൻ കൂടി ഇതാ നിങ്ങളുടെ അരികിലേക്ക് എത്തിക്കുമ്പോൾ ടോക്സിക് എന്ന സിനിമയുടെ വിശേഷങ്ങൾ നിങ്ങളുടെ അരികിലേക്ക് എത്തിക്കുന്നതായിരിക്കും അപ്ഡേറ്റ്സ് ഒക്കെ വരുമ്പോൾ. സോ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇത് റേഡിയോ സോണ 91.7 FM-ൽ മാറ്റിനി മാഷപ്പിന്റെ ടൈം. സന്ദീപാണ് കൂടെയുള്ളത്. കേട്ട് കേട്ട് കൂട്ടുകൂട.

0: Radio Sino. Radio Sino. 91.7 FM. Qatar's favorite radio station. The big biggest jewelry festival is now happening at Joyalukkas. Joyalukkas-il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. ഈ ഓഫർ 2026 ജൂൺ 13 വരെ മാത്രം. നിങ്ങളുടെ അടുത്തുള്ള ജോയാലുക്കാസ് സ്റ്റോർ ഇന്ന് തന്നെ സന്ദർശിക്കൂ.
1: ജോയാലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ. This is only on Radio Sino 91.7 FM. Brought to you by Safari, world-class shopping experience, Doha, Qatar, and
2: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
3: അങ്ങനെ ആ സിനിമാ ലോകത്തെ വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നാളത്തെ ആ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് എല്ലാവരും വെയിറ്റിംഗ് തന്നെയാണ്. ബോളിവുഡ് ടൈംസ് നസ്ലിൻ ദ എന്ത് മാജിക് ആണ് ഇനി നമ്മുടെ അരികിലേക്ക് കൊണ്ടുവരാൻ പോകുന്നത്. ലെറ്റ്സ് സീ, നാളെ സിനിമയ്ക്ക് ടിക്കറ്റൊക്കെ എടുക്കാത്തവരുണ്ടെങ്കിൽ പെട്ടെന്ന് ടിക്കറ്റൊക്കെ എടുത്ത് സെറ്റ് ചെയ്തോളൂ. ഓൾറെഡി ഇതേ നമ്മൾ കുറേ ലക്കി വിന്നേഴ്സിനെയൊക്കെ സെലക്ട് ചെയ്ത് ടിക്കറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏറ്റവും സന്തോഷമുള്ള ഒരു വീക്കെൻഡ് കൂടി ആശംസിക്കുകയാണ്. അതിൻ്റെ കൂടെ ഒരു ചെറിയ വലിയ ഓർമ്മപ്പെടുത്തൽ, ഖത്തറിൽ നാളെ നടക്കാൻ പോകുന്ന ആ ഒരു ജിം ഇനോഗ്രേഷൻ, യെസ് എത്താൻ പോകുന്നത് താരനിര തന്നെയാണ്. ഷെയ്ൻ നിഗം, അന്ന രാജൻ ആൻഡ് ഓൾസോ റോഷൻ ബഷീർ, സി ആർ സലീം. ഏറ്റവും അടിപൊളിയായിട്ട് ആറാമത്തെ ബ്രാഞ്ചിന്റെ ഇനോഗ്രേഷൻ എക്സ്പീരിയൻസ് ചെയ്യാൻ ബിൻ ഒമ്രാനിലേക്ക് വൈകുന്നേരം എത്താനായിട്ട് മറക്കണ്ട. ആ ഒരു ഓർമ്മപ്പെടുത്തലോട് കൂടി തന്നെ ഞാനും ഇന്ന് ചെറുതായിട്ടൊന്നും മാറ്റിനി മാഷപ്പിൽ നിന്ന് വൈൻഡ് അപ്പ് ചെയ്യുന്നു. ടു ദ വൺസ് ലിസണിംഗ് ടു മീ റൈറ്റ് നൗ, ഹാപ്പി ഹാപ്പി വീക്കെൻഡ്. ഐ വിൽ ബി ബാക്ക് ഓൺ 917 ഈവനിംഗ്സ്. സോ കേട്ടുപോണം. സി ഓൾ, ടേക്ക് കെയർ. Bye-bye.

ലെജൻഡറി സോങ്സ് ഒക്കെ കേട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയം. ഗുഡ് ഈവനിംഗ്. ഇതൊക്കെ തന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ മാറ്റിനി മാഷപ്പിന്റെ ടൈമിൽ സമയം ദാ 4 മണി കഴിയുമ്പോൾ നിങ്ങളുടെ കൂടെ കുറച്ചധികം ഗെയിംസ് ഒക്കെ ആയിട്ട് ഞാൻ എത്തിയിരിക്കുകയാണ്. ഇന്നത്തെ ദിവസം വീക്കെൻഡ് ആണ്. വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ ഈവനിങ് ആയിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടേക്ക് ആകെ മൊത്തത്തിൽ ഒരു വീക്കെൻഡ് വൈബ് അങ്ങോട്ട് കയറി കഴിയും. അതാണ് ആ ഒരു എന്താണെന്നറിയില്ല, ഓട്ടോമാറ്റിക്കലി വന്നു പോകും. അതേപോലെ ഈ പറഞ്ഞ ഒരു വ്യാഴാഴ്ച ആയതുകൊണ്ട് തന്നെ ഉച്ചയ്ക്ക് നല്ല ഭക്ഷണമൊക്കെ കഴിക്കണം എന്നൊക്കെ വിചാരിച്ച് പ്ലാൻ ചെയ്തൊക്കെയാണ് വന്നിട്ടുണ്ടായിരുന്നത്. അതൊക്കെ നടന്നു, അതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പം അതിൻ്റെ ഒരു ഹാങ് ഓവറിൽ ഇരിക്കുകയാണ്. പക്ഷേ കുഴപ്പമില്ല, ഒരു ചായ കുടിച്ചാൽ സെറ്റാവും. അപ്പം അങ്ങനെ ചായ കുടിക്കാൻ ഇറങ്ങിയാൽ നിങ്ങളോടും എനിക്കൊരു ചോദ്യം ചോദിക്കാനായിട്ടുണ്ട്. കാരണം ഇന്നത്തെ നമ്മുടെ ഗെയിം ടൈം എന്ന് പറയുന്നത് ഭയങ്കര സ്പെഷ്യലാണ്. ഈ ഒരു ഗെയിം ടൈമില് നമ്മളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു സിംഗറിനെ കുറിച്ചിട്ടാണ് പറയാനുള്ളത്. നിങ്ങൾക്ക് എന്തുമാത്രം പ്രിയപ്പെട്ടതാണെന്ന് എനിക്കറിയില്ല, പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സിംഗറാണ് കേട്ടോ. ബിക്കോസ് എനിക്ക് തോന്നുന്നു എൻ്റെ ജീവിതത്തിൽ ഒരാൾ വിട്ടുപോയി അല്ലെങ്കിൽ മരണപ്പെട്ടു പോയി എന്നുള്ള വാർത്തയ്ക്ക് ഇങ്ങനെ കേൾക്കുമ്പോൾ, ഐ നെവർ തോട്ട് ഒരു സെലിബ്രിറ്റിയുടെ അങ്ങനെ ഒരു വാർത്ത കേൾക്കുമ്പോൾ ഞാൻ ഭയങ്കര സങ്കടത്തിലേക്ക് പോകും അല്ലെങ്കിൽ ഭയങ്കര കരച്ചിൽ വരും. എന്തോ എവിടെയോ നമുക്കറിയാവുന്ന ഒരാൾ പോയ പോലെ ഫീൽ ും അങ്ങനെയൊന്നും ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അങ്ങനെ ആദ്യമായിട്ട് സംഭവിച്ചത് ശ്രീപതി പണ്ഡിത രഥായുലു ബാലസുബ്രഹ്മണ്യം എന്ന് പറയുന്ന ഒരു വ്യക്തി, അതായത് SPB എന്ന് പറയുന്നത് ലെജൻഡറി സിംഗർ, നമ്മളൊക്കെ തന്നെ വിട്ടിട്ട് ആ ഒരു കോവിഡ് സമയത്ത് അത് കഴിഞ്ഞപ്പോഴത്തേക്കും അദ്ദേഹം പോയി എന്നും കൂടെ അറിഞ്ഞിട്ടുള്ള ആ ഒരു വാർത്ത കേട്ട ഒരു നിമിഷമുണ്ടല്ലോ ആ സമയത്താണ്. സോ ബേസിക്കലി ഇന്ന് അദ്ദേഹത്തിൻ്റെ ജന്മവാർഷികമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ചില പാട്ടുകൾ തന്നെ ആയാലോ നമ്മുടെ ഇന്നത്തെ ചോദ്യം എന്ന് ഞാൻ കരുതി. ഓരോ പാട്ടും ഇങ്ങനെ എടുത്ത് കേൾക്കുമ്പോൾ ഉണ്ടല്ലോ, ഓ ഇതിപ്പോ ഏത് ചോദിക്കണമെന്ന് ഭയങ്കരമായിട്ട് ഇങ്ങനെ എന്താ പറയുക, കൺഫ്യൂഷനിലേക്ക് നമ്മൾ എത്തും.

ഏകദേശം 16-ലധികം ഭാഷകളിലായിട്ട് എത്ര എത്ര പാട്ടുകൾ, അതും പ്ലേ ബാക്ക് സിംഗർ ആയിട്ടും ഒരു ആക്ടർ എന്നുള്ള രീതിയിലും ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ആയിട്ടും കമ്പോസർ ആയിട്ടും ഫിലിം പ്രൊഡ്യൂസർ ആയിട്ടും ഒക്കെ തന്നെ എത്രയോ സിനിമകളിൽ നിറഞ്ഞു നിന്നിട്ടുള്ള ഒരു വ്യക്തി.

അങ്ങനെ എന്തായാലും നമ്മുടെ എസ് ബി ബിയുടെ കുറച്ചധികം സോങ്സ് ഒക്കെ ഞാൻ മിക്സ് ആൻഡ് മാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബേസിക്കലി അദ്ദേഹത്തിന്റെ പാട്ടുകളിൽ ഒരു ബി ജി എം ആയിരിക്കാം നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടാവുക. അത് കേട്ടിട്ടായിരിക്കണം ഇന്നത്തെ നമ്മുടെ ചോദ്യത്തിനുള്ള ആൻസർ നിങ്ങൾ പറയേണ്ടത്. ഓക്കെ, അപ്പോൾ വേഗം തന്നെ മെസ്സേജസ് ആദ്യത്തെ സെറ്റ് ഓഫ് സോങ്സിന് വേണ്ടി വരണം. ഞാൻ ചോദ്യം ചോദിക്കാൻ പോകുകയാണ്. അപ്പൊ കേട്ടോളൂ അദ്ദേഹത്തിന്റെ അടിപൊളി സോങ്സ് കുറച്ച് ഞാൻ എടുത്തിട്ട് അതിലെ കുറച്ച് പാട്ടിന്റെ ആ സ്റ്റാർട്ടിംഗ് പോർഷനാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ച് കേൾക്കുക. ഇതാണ് നമ്മുടെ ആദ്യത്തെ

നിന്റെ മെസ്സേജസ് വന്നോട്ടെ 5000917 ലേക്കും, കോൾസ് വന്നോട്ടെ 4444917 ലേക്കും, 4444917 ലേക്ക് കേട്ടോ. അപ്പൊ നമുക്ക് അദ്ദേഹത്തിന്റെ തന്നെ ഒരു ബ്യൂട്ടിഫുൾ സോങ്ങിലേക്ക് പോയാലോ. അപ്പൊ നമുക്ക് റോജിയിലെ പാട്ട് കേട്ട് തിരിച്ചു വരാം.

0: Biggest jewelry festival is now happening at Joyalukkas. Joyalukkas-il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. ഈ ഓഫർ 2026 ജൂൺ 13 വരെ മാത്രം. നിങ്ങളുടെ അടുത്തുള്ള ജോയാലുക്കാസ് സ്റ്റോർ ഇന്ന് തന്നെ സന്ദർശിക്കൂ.
1: ജോയാലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
2: ഡെന്റൽ കെയറിന്റെ കാര്യത്തിൽ ഇനി സമയം നോക്കേണ്ട. നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ ഇപ്പോൾ 7 ദിവസവും 24 മണിക്കൂറും പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. വൈഡ് റേഞ്ച് സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസുകൾ, അഡ്വാൻസ് ഡേ കെയർ, സർജറി സെന്റർ തുടങ്ങി നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ സീറിംഗ് റോഡ് ഇനി എപ്പോഴും നിങ്ങളുടെ ഡെന്റൽ കെയറിന് കൂടുതൽ കരുതൽ നൽകുന്നു.
3: അപ്പോയിന്റ്മെന്റുകൾ കൈവിളിക്കും 4411113. ഒപ്പം ഡെന്റൽ കെയർ സേവനങ്ങൾ അസീസിയിലും മുന്തസിയിലും ലഭ്യമാണ്. നിങ്ങളുടെ ആരോഗ്യത്തിന് എല്ലായ്പ്പോഴും കൂടെയുണ്ട് നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ.
4: ഹായ് നമസ്കാരം, ഞാൻ ആദർശ.
5: യു ആർ ലിസ്ണിംഗ് ടു
4: റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
6: This is only on Radio Suno 91.7 FM.
7: Brought to you by Safari, world-class shopping experience, Doha, Qatar, and
8: മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദ റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.

നല്ല നല്ല പാട്ടുകൾ ഒരുപാട് തന്നിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ്. അദ്ദേഹത്തിന്റെ പാട്ടുകളിൽ നിന്നും കുറച്ച് ഈ പറഞ്ഞ പോലെ ചോദ്യങ്ങൾ നിങ്ങളുടെ അടുത്ത് ചോദിക്കണമെന്ന് വിചാരിക്കുമ്പോൾ തന്നെ ഭയങ്കര കൺഫ്യൂഷൻ, ഏതൊക്കെ പാട്ട് എടുക്കും. എന്തായാലും ഞാൻ ചോദിച്ച ചോദ്യം കൺഫ്യൂഷൻ ആക്കിയോ എന്ന് വരെ എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. ബിക്കോസ് എവ്രി വൺ നോസ് ദ സോങ്, എല്ലാവർക്കും ഭയങ്കര ഈസി ആയിട്ട് അദ്ദേഹത്തിന്റെ എല്ലാ പാട്ടുകളും പറയാൻ പറ്റും. എസ് ബി ബി എന്ന് പറയുന്ന ദ ഐക്കോണിക് ദ ലെജൻഡറി മ്യൂസിക് ഡിറക്ടർ ആൻഡ് ദ സിംഗർ ആൻഡ് ദ ആക്ടർ, അദ്ദേഹത്തെ കുറിച്ചിട്ടാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അദ്ദേഹത്തിന്റെ കുറച്ച് പാട്ടുകളുടെ ട്യൂൺസ് വെച്ചിട്ട് ആദ്യത്തെ എന്റെ ചോദ്യം ദാ ഇങ്ങനെയാണ്.

0: ആ പാട്ട് കിടക്കുന്നത്. എന്തായാലും ഈ മൂന്ന് സോങ്സും ഏതൊക്കെയാണെന്ന് കുറച്ചധികം ആൾക്കാർ മെസ്സേജിലൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദൃശ്യയുടെ മെസ്സേജ് ഉണ്ട്, സജീർ, സലീം. സലീം പറഞ്ഞിരിക്കുന്നത് ഐ എം എസ് പി ഫാൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ കുറച്ച് പേര് ധാനുമോന്റെ മെസ്സേജ് ഉണ്ടായിരുന്നു. കുറച്ച് പേർക്ക് രണ്ട് പാട്ടുകൾ കിട്ടി. ഷാഫി, എന്തെങ്കിലും ക്ലൂ ഉണ്ടോന്ന്. എന്റെ പൊന്നു മോനെ, ഇദ്ദേഹത്തിന്റെ പാട്ടുകളുടെ സ്റ്റാർട്ടിംഗ് മ്യൂസിക് കേൾക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ ക്ലൂ ആണ്. അതിലും ഉപരി വല്ല വേറെ ക്ലൂസ് ഒന്നും തന്നെ ഇല്ല. ഓക്കെ, പിന്നെ കുറച്ച് പേരുടെ ഓഡിയോ മെസ്സേജ് വന്നിട്ടുണ്ട്. എനിക്ക് അത് എടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് കാരണമാണ് കേട്ടോ ഞാനിവിടെ കോൾസ് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആൻഡ് സുധീരുടെ മെസ്സേജും അഭിലാഷിന്റെ മെസ്സേജും ഒക്കെ തന്നെയുണ്ട്. സോ നമുക്ക് നേരെ കോൾസിലേക്ക് പോകാം. ആരൊക്കെയാണ് റൈറ്റ് ഉത്തരം പറഞ്ഞേക്കുന്നത് നോക്കാം. ഏതൊക്കെയാണ് പാട്ടുകൾ പറയൂ.
1: ഒന്ന് ഒരുവൻ ഒരുവൻ മുതലാളി, പിന്നെ സിംഗനട, പോട്ട്, സിഗരറ്റിലേറ്, പിന്നെ ദേവൂട ദേവൂട.
0: ഉറപ്പാണ് ഈ മൂന്നും?
1: ആ മൂന്നാണെന്നാണ് എന്റെ വിശ്വാസം.
0: ശരി ശരി, എവിടുന്നാ ഇപ്പൊ വിളിക്കുന്നത്?
1: ഞാനിപ്പോ അയൻകാ ഡ്രൈവിലായിരുന്നു.
0: ആ ശരി ശരി,
1: വണ്ടി ഒതുക്കിയിട്ട് ഈ പെട്ടെന്ന് അറിയാന്നുള്ളത് കൊണ്ട് പെട്ടെന്ന് അങ്ങ് വിളിച്ചതാ.
0: ഓക്കെ അനീഷ്, ഇനി വിളിക്കൂ കേട്ടോ.
2: ഓക്കെ ഓക്കെ, നമസ്കാരം. ശാന്തകുമാർ.
0: ശാന്തകുമാർ പറയൂ, എന്താണ് ആൻസർ?
2: ആൻസർ പടയപ്പ, മുത്ത്, ചന്ദ്രമുഖി.
0: ഏതൊക്കെയാണ് പാട്ടുകൾ?
2: പടയപ്പയിലെ മറ്റേ ഫസ്റ്റ് പാട്ട് അയ്യോ ചിങ്കനട പോട്ട് സിഗരത്തിന്റെ ഏര്.
0: ആ ശരി.
2: അടുത്ത് മുത്തുവിലെ പിന്നെ ഒരുവൻ ഒരു മുതലാളി.
0: ആ ഓക്കെ.
2: അടുത്ത് ചന്ദ്രമുഖിയിലെ
0: പോരട്ടെ
2: ചന്ദ്രമുഖി.
0: ശരി, നമുക്ക് നോക്കാം. ഓക്കെ
2: ഓക്കെ
0: ഓക്കെ, ബൈ ബൈ ബൈ. ഹലോ,
3: നമസ്കാരം. അജി.
0: അജി പറയൂ. അജി,
3: രണ്ട് സോങ്ങ് മൂന്നാമത് വിശ്വാസം.
0: രണ്ട് സോങ് ആണോ?
3: അതെ അതെ, രണ്ടും രണ്ടാമത്തെ രണ്ട് സെയിം ബിജിഎം ആണ് എന്റെ തോട്ട്.
0: ഓക്കെ ശരി,
3: പടയപ്പ, രണ്ടാമത്തെ ചന്ദ്രമുഖി.
0: ഏതാ പാട്ടെന്ന് പറയും?
3: എന്റെ പേര് പടയപ്പ ഫസ്റ്റ്.
0: ഓക്കെ.
3: രണ്ടാമത്തെ സിംഗനാരെ പോട്ട് തിരക്കത്തിലേറ്.
0: അതാണല്ലേ?
3: അതാണ്. ഓക്കെ, ഫസ്റ്റ് രണ്ടും ബിജിഎം സെയിം ആയിട്ട് ഇട്ട പോലെയാണ് തോന്നിയത്. അതാണ് ഞാൻ കയ്യറ വിളിച്ച് പറഞ്ഞത്. ഇനി നോക്കാം.
0: ഓക്കെ, ഈ സിംഗനടൈപ്പോട്ട് സിതറത്തിലേറ്. ഓക്കെ, ഈ പാട്ടിന്റെ ബാലൻസ് എങ്ങനെയാണ് സിംഗനടൈപ്പോട്ടിന്റെ? ആണോ? ഓക്കെ ശരി ശരി. ഓക്കെ കേട്ടോ, ഇനി വിളിക്കൂട്ടോ.
3: ഓക്കെ, താങ്ക് യു.

0: എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് ആൻസർ പറഞ്ഞത് രണ്ടും ഒരേ പാട്ടായി പോയി, അതാണ് പറ്റിപ്പോയത്. പക്ഷെ കുഴപ്പമില്ല, എല്ലാവരും റൈറ്റ് ഉത്തരങ്ങൾ കറക്റ്റ് ആയി ഈ പറഞ്ഞ പോലെ നമുക്ക് മെസ്സേജിലൂടെ അറിയിച്ചിട്ടുണ്ട്. വിളിച്ചവർ മാക്സിമം പറയാൻ നോക്കിയിട്ടുണ്ട്. സോ ബേസിക്കലി ആൻസേഴ്സ് എല്ലാവർക്കും കിട്ടിക്കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇത് തന്നെയാണ് റൈറ്റ് ആൻസർ ആദ്യത്തത്.
1: ഒരുവൻ ഒരുവൻ മുതലാളി, ഉലകിൽ മറ്റവൻ തൊഴിലാളി, വിധിയ നിലപ്പവൻ ഏമാളി, അതെ വെന്ത് മുടിപ്പവൻ അരിവാളി.
0: അടിപൊളി പാട്ടുകൾ പാടാൻ ഇദ്ദേഹത്തിനെ വെല്ലാൻ എനിക്ക് തോന്നുന്നു ചിലപ്പോ വേറെ ആരും ഉണ്ടാവില്ല ആ ഒരു കാറ്റഗറി, അല്ലെങ്കിൽ ആ ഒരു ലെജൻഡറി സിംഗേഴ്സില്. ഹി ഈസ് സംതിങ് എൽസ്. എന്തൊരു പവറാണല്ലേ. എന്തായാലും ഇദ്ദേഹത്തിന്റെ പല പാട്ടുകൾ നമുക്ക് ഇഷ്ടമാണ്. അതിൽ നിന്നും എന്തായാലും ഈ ലാസ്റ്റ് കേട്ട് ദൈവൂട ദൈവൂട കേട്ട് നിൽക്കുന്ന സമയം കൊണ്ട് നമുക്കിനി അടുത്തൊരു ചോദ്യം കൂടി ചോദിക്കാനായിട്ടുണ്ട്. ആ ചോദ്യത്തിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ദാ സെക്കൻഡ് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ഇതാണ്. ഈ പാട്ടുകൾ കുറച്ച് മെലോഡിയസ് ആണ്, അതുകൊണ്ട് തന്നെ കണ്ടുപിടിച്ച് വേഗം തന്നെ വിളിച്ചു പറയാം. 444-4917 ചോദ്യം കേട്ടോളൂ നമ്മുടെ സെക്കൻഡ് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻ.

ഈ ലാസ്റ്റ് കേട്ട ഒരു ഇതുണ്ടല്ലോ, ഒരു ചെറിയ ബിറ്റ് ഓഫ് ദ മ്യൂസിക്, അതെന്താണെന്നറിയില്ല, ആ പാട്ട് കേൾക്കുമ്പോൾ എനിക്ക് എന്തോ ഒരു ഗൂസ് ബംസ് വരും, സംതിങ് ലൈക്ക് റിയലി ഭയങ്കര ടച്ച് ടു ദ ഹാർട്ട് എന്ന് പറയുന്ന പോലെ. സോ ഇതാണ് സെക്കൻഡ് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള അദ്ദേഹത്തിന്റെ മറ്റു ചില പാട്ടുകളാണ്, അപ്പൊ ഒന്നുകൂടി കേൾപ്പിച്ചു തരാം, ശ്രദ്ധിച്ച് കേൾക്കുക, വേഗം വിളിക്കുക ഇത് ഏതൊക്കെയാണ് പാട്ടുകൾ എന്ന് മനസ്സിലായെങ്കിൽ 444-444-917 കേട്ടോ.

0: Biggest jewelry festival is now happening at Joyalukkas. Joyalukkas il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. ഈ ഓഫർ 2026 ജൂൺ 13 വരെ മാത്രം. നിങ്ങളുടെ അടുത്തുള്ള ജോയാലുക്കാസ് സ്റ്റോർ ഇന്ന് തന്നെ സന്ദർശിക്കൂ.
1: ജോയാലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
2: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
3: This is Matinee Masha.
0: Radio Suno 91.7 FM.
4: Brought to you by Safari, world-class shopping experience, Doha, Qatar, and
5: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.

0: Cricket Update brought to you by Sky Jewelry. Get attractive offers on the 22nd of every month with Sky Festival of 22 only at Sky Jewelry.
1: ഹം ആപ്കെ ഹേ കോയിനിൽ നിന്നും നല്ലൊരു പാട്ടൊക്കെ കേട്ട് തിരിച്ചു വരുമ്പോൾ ഗോൾഡ് റേറ്റ് അറിയേണ്ട സമയമാണ്. 24 ക്യാരറ്റ് ഗോൾഡ് 543 കത്തറിയാൽ, 22 ക്യാരറ്റ് ഗോൾഡ് 500.50 കത്തറിയാൽ, 21 ക്യാരറ്റ് ഗോൾഡ് 474.50 കത്തറിയാൽ, 18 ക്യാരറ്റ് ഗോൾഡ് 409.50 കത്തറിയാൽ. ഇതാണ് ഇപ്പോഴത്തെ ഗോൾഡ് റേറ്റ് അപ്ഡേറ്റ്. ആൻഡ് ഓഫ്കോഴ്സ് നമുക്ക് നേരെ മാറ്റിനി മാഷപ്പിലെ ഇപ്പോഴത്തെ ഗെയിം ടൈമിലെ ചോദ്യവും ചോദ്യത്തിനുള്ള ആൻസറും ഒക്കെ തന്നെ പറയാനായിട്ടുള്ള സമയമായിരിക്കുന്നു. ഇന്ന് എസ് ബി ബി സ്പെഷ്യലാണ്. ആളുടെ പാട്ടുകൾ ഇങ്ങനെ ചോദിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ തീരില്ല. പക്ഷെ എന്നാൽ പോലും ഞാൻ മാക്സിമം 4 എണ്ണം കൂട്ടിച്ചേർക്കാൻ നോക്കി. അപ്പൊ എന്റെ രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു.

0: അപ്പൊ ഈ നാല് പാട്ടുകൾ ഏതാണെന്ന് ചോദിച്ചപ്പോൾ നമ്മുടെ കൂടെ കുറച്ചധികം ആൾക്കാർ ജോയിൻ ചെയ്യുന്നുണ്ട്. ആൻസർ എന്തൊക്കെയാണ്? സൂപ്പർ. അന്ന് ചായക്ക് കുടിച്ചോ? അപ്പൊ എന്തായാലും നല്ല പാട്ടുകൾ വെച്ചാൽ കേൾക്കൂട്ടോ. പറയൂ, പേരെന്താണ്?
1: ഇബ്രാഹിം.
0: ഇബ്രാഹിം, ആൻസേഴ്സ് കിട്ടിയോ?
1: ആൻസർ കിട്ടി.
0: എന്നാ പറഞ്ഞോളൂ.
1: ഒന്ന് സത്യന്റെ കമൽ,
0: ഓക്കെ.
1: മൂന്നാമത്തെ കർണ, നാലാമത്തെ കാതലർ ദിനം.
0: കർണാലെ, കർണാലെ എന്ത പാട്ടെന്ന് സൊല്ലുങ്ക പ്ലീസ്.
1: മലരെ മൗനമേ, ആ പാട്ടാണ്.
0: ശരി, ഓക്കെ.
1: അവ കാതലർ ദിനത്തിൽ വന്നിട്ട് അൻപേ അൻപേ, ആ പാട്ട്. രണ്ടാമത്താണ് കിട്ടി, പക്ഷേ തുല്യാ വിചാരിച്ച് വെറുതെ വിളിച്ചതാണ്.
0: ആണോ, കുഴപ്പമില്ല. എന്തായാലും ഇബ്രാഹിമിന്റെ കൂടെ കുറെ പേരുണ്ടെന്ന് തോന്നുന്നല്ലോ. ഹൂ ഇസ് ദാറ്റ്?
1: എന്റെ മുത്തുണ്ട് ഇവിടെ, പേര് ജസിൻ.
0: ഓക്കെ, ജസിമിനോട് എന്റെ അന്വേഷണം പറയൂ കേട്ടോ.
1: ഓക്കെ,
0: ബൈ ഇബ്രാഹിം.
1: ബൈ, താങ്ക് യു മാം.
0: താങ്ക് യു, താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്.
2: ഹലോ,
0: ആരാണ്?
2: ദൃശ്യ.
0: ദൃശ്യ, പറഞ്ഞോളൂ, പാട്ടുകൾ പാടിക്കപ്പിക്കണം.
2: ട്രൈ ചെയ്യാം. വരികൾ അത്ര ക്ലിയർ ആയിട്ട്
0: കുഴപ്പമില്ല. ഒരു ലൈൻ പാടിക്കോ.

0: വളയോസേ ആ പാട്ട്, കാതലിക്കും പെണ്ണിൻ കൈകൾ തൊട്ടു നീട്ടിയെ ആ പാട്ട്.
1: ശരി ശരി, ഓക്കെ ഡിയർ, താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്.
2: ഹലോ ഹലോ,
1: ആരാണ്?
2: എന്റെ പേര് ഷെബിൻ.
1: ഷെബിൻ പറയൂ, ഏതൊക്കെയാണ് പാട്ടുകൾ?
2: പാട്ടില് മനമേ മൗനമാന്ന് പറയുന്ന പാട്ടുണ്ടായിരുന്നു.
1: മനമേ അല്ല, മലരെ മൗനമാ,
2: സോറി, മലരെ മൗനമാ.
1: ഓക്കെ,
2: കാതലാർത്തിരത്തിന്റെ പാട്ടായിരുന്നു.
1: ഏതാണത്?
2: ഞാൻ എന്റെ മൈൻഡിൽ ഇപ്പൊ ഉണ്ടായിരുന്നു, ഞാൻ വീട്ടിലോട്ട് കയറിയപ്പോഴത്തേക്ക്
1: മറന്നുപോയിരുന്നാ. ഓക്കെ, ഇനി അടുത്തത്.
2: അടുത്ത ഏതായിരുന്നു? എല്ലാം ഓർത്തു വെച്ചത്.
1: ആഹാ, ഇപ്പൊ എന്നെ വിളിച്ചിട്ട് അല്ല, ഏതായിരുന്നു ആൻസർ എന്ന് ചോദിക്കുന്ന പോലെ. ഓക്കെ, ഡ്യൂട്ടി ഒക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയതേ ഉള്ളു അല്ലേ? ഓക്കെ, അപ്പൊ എന്തായാലും ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ ചോദ്യം. ആ ഒരു ചോദ്യത്തിലെ രണ്ടാമത്തെ സെറ്റിന്റെ ആൻസേഴ്സ് എല്ലാവരും ഓൾമോസ്റ്റ് റൈറ്റ് ആയിട്ട് തന്നെ പറഞ്ഞു. നമുക്കൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരുപാട് പാട്ടുകൾ ഉണ്ടായിരുന്നു.
3: കവിതകൾ പഠിച്ചത് കുളുകുളു തെന്തൽ കാറ്റും വീശുക,
1: ഒപ്പം തന്നെ ഏറ്റവും മനോഹരമായിട്ടുള്ള മെലോഡിയസിൽ എപ്പോഴും തമിഴ് മൂവിയിലെ തന്നെ അല്ലെങ്കിൽ തമിഴ് ഇൻഡസ്ട്രിയിലെ തന്നെ ഏറ്റവും ഫേവറേറ്റ് മെലഡി ഗാനങ്ങളിലൊന്നായിട്ടുള്ള

ആ ബാക്കി നമ്മുടെ മനസ്സിൽ അങ്ങനെ വന്നു, അതാണ്. എനിവേ, അടുത്ത പാട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞില്ലേ, എനിക്ക് ഏത് സമയത്ത് കിട്ടാലും സംതിങ് ലൈക്ക് വെരി വെരി വെരി സ്പെഷ്യൽ ടു മൈ ഹാർട്ട് എന്ന് തോന്നുന്ന ഒരു പാട്ടാണിത്. കാതലർ ദിനത്തിലെ പാട്ടാണ്. ഓഹ്, സ്വർണലതയുടെ കൂടി ഈ ഒരു പാട്ട് പാടുമ്പോണ്ടല്ലോ വല്ലാത്തൊരു ഫീലാണ്. ബ്യൂട്ടിഫുൾ കമ്പോസിഷനും കൂടിയാണ്. അതിന് അതിനോടൊപ്പം തന്നെ നാലാമത്തെ പാട്ടെന്ന് പറയുന്നത്, ആക്ച്വലി ഈ ഒരു പാട്ടിന് വലിയൊരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എസ് ബി ബി ഇതിനകത്ത് പാടിയിരിക്കുന്ന മാത്രമല്ല ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി, അദ്ദേഹം അഭിനയിച്ചിട്ടുള്ള ഒരു ഒരു പാട്ടും കൂടിയാണ്. ഭയങ്കര രസമായിട്ടൊക്കെ ഡാൻസൊക്കെ കളിക്കുന്ന ഒരു പാട്ടാണ്. ആരെങ്കിലും ഇതിൻ്റെ വീഡിയോ കാണാത്തവരായിട്ട് എനിക്ക് തോന്നുന്നു വളരെ ചുരുക്കമായിരിക്കും, ചിലപ്പോൾ മേ ബി ദ ന്യൂ പീപ്പിൾ ഹാവ് നോട്ട് സീൻ ഇറ്റ്, ബട്ട് അത് കാണാൻ പറ്റുകയാണെങ്കിൽ ഒന്ന് കാണുക. ദ ലെജൻഡറി സിംഗർ ഇസ് ലിറ്ററലി ഡാൻസിങ് ഇൻ ദ സോങ്. ഉദിത് നാരായണൻ്റെ കൂടെ പാടിയിട്ടുണ്ടെങ്കിലും അതിൽ ഭയങ്കര സ്കോർ ചെയ്തത് പ്രഭുദേവയുടെ കൂടെ ഡാൻസ് കളിക്കുന്ന പോർഷൻസ് ആണ്. അത് തന്നെ, ആ പാട്ട് തന്നെയാണ് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സോങ് ആണ്. ഞാനിപ്പോൾ ജസ്റ്റ് അതിൻ്റെ ഒരു ഹുക്ക് കേൾപ്പിച്ചു എന്നേ ഉള്ളൂ ഏതാണ് പാട്ടെന്നുള്ളത്. അത് ഉദിത് നാരായണൻ്റെ വേർഷനാണ്. പക്ഷെ എന്നാലും അതിനകത്ത് അടുത്ത പോർഷൻ പാടുന്നത് എസ് ബി ബി ആണ്. അപ്പോൾ ഈ പാട്ടുകളാണ് നമ്മുടെ ഇന്നത്തെ എസ് ബി ബി സ്പെഷ്യലായിട്ട് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്ന ഗെയിം ടൈമിലെ രണ്ടാമത്തെ സെറ്റ്സ് ഓഫ് ക്വസ്റ്റ്യൻ. അങ്ങനെ ഇന്നത്തെ ദിവസം അദ്ദേഹത്തിന് ഈ പറഞ്ഞ പോലെ ജനിച്ച ദിവസമാണ്, അതിൻ്റെ ഈ ഒരു ജന്മ വാർഷികമാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ലെജൻഡറി സിംഗറിനെ ഓർത്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു പാട്ടിലേക്കും കൂടെ പോയിക്കോട്. നമുക്ക് ഈ ഒരു മാറ്റിനി മാഷ്ബോയോടെ വൈൻഡപ്പ് ചെയ്യേണ്ട സമയമായിരിക്കുകയാണ്. ഇനി നമ്മുടെ കൂടെ സന്ദീപ് ജോയിൻ ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഏ, നമ്മുടെ കൂടെയല്ല, നിങ്ങളുടെ കൂടെ. ഞാൻ പോട്ടെ, എനിക്ക് വീക്കെൻഡായി, അതുകൊണ്ട് തന്നെ ഞാൻ പോയി വീക്കെൻഡ് ആഘോഷിക്കട്ടെ. അപ്പോഴേക്കും നിങ്ങളും ഈ പറഞ്ഞ പോലെ വീക്കെൻഡ് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യുക, ഫാമിലിയായിട്ടും ഫ്രണ്ട്സായിട്ടൊക്കെ മാക്സിമം സ്പെൻഡ് ചെയ്യുക, ആൻഡ് സിനിമകൾ മാക്സിമം കാണാനായിട്ട് ശ്രമിക്കുക. ടേക്ക് ടൈം ഫോർ യുവർ സെൽഫ്. വീടൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്യുക, ചെയ്ത് തീർക്കാനുള്ള ടാസ്കൊക്കെ തീർത്ത് വെച്ചോ കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും പോട്ടെ. ഞാൻ ആക്ച്വലി ഐ വാസ് ജസ്റ്റ് തിങ്കിങ്, ഞാൻ ഈ ഒരു ഫുൾ പാട്ട്, ഇത് 6 മിനിറ്റ് ഈ പാട്ട്, ഈ പാട്ട് ഫുൾ ഞാൻ ഹെഡ്സെറ്റിൽ ഇരുന്നൊന്ന് കേട്ടിട്ടേ ഞാൻ ഇവിടുന്ന് പോകുന്നുള്ളൂ. അപ്പോൾ എല്ലാവരും അതുപോലെ ഒന്ന് വോളിയം ഒന്ന് അപ്പ് ചെയ്തിട്ട് നല്ലപോലെ എൻജോയ് ചെയ്ത് ഈ പാട്ടൊന്ന് ഡ്രൈവ് ചെയ്ത് കേട്ട് ഡ്രൈവ് ചെയ്ത് പോകും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി വീക്കെൻഡ്. ബൈ ബൈ.

0: ആറാമത്തെ ബ്രാഞ്ച് ഇനി പിന്നുമ്രാനിൽ ഉദ്ഘാടനം ജൂൺ 5 വെള്ളിയാഴ്ച വൈകിട്ട് 6 മണിക്ക്. അതിഥികളായി എത്തുന്നു ഷെയ്ൻ നിക്കം, അന്ന രാജൻ, റോഷൻ ബഷീർ, സി ആർ സലീം തുടങ്ങിയ താരനിര. ഏവർക്കും സ്വാഗതം. ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ റേഡിയോ സുനോ 91.7 FM.
1: You're listening to Radio Suno 91.7. Kete kete, kutu kuna.
2: Brought to you by Safari, world-class shopping experience, Doha, Qatar, and
0: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
3: This is Radio Suno 91.7 FM,
4: Qatar's happiness frequency.
5: Now available on Amazon Music.
0: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
6: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ, സാലറിയിൽ നിന്നും 50% ഫണ്ട് ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
0: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. ഒപ്പം സേവ് ചെയ്യൂ.
6: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
7: ഒരു കിണ്ടലടിയുമായി ആന്റണി പെപ്പേ.
8: ആന്റണി നാമ നനച്ച മാതിരി ഇല്ല.
7: ഓൾ ജോർജ് സംവിധാനം ചെയ്ത ആക്ഷൻ ത്രില്ലർ ചിത്രം കാട്ടാളൻ.
9: 1200 ആനകളെ കൊന്ന് കൊമ്പ് കടത്തിയ ഒരു കാട്ടുകൊള്ളക്കാരനുണ്ട്. സത്യമംഗലം കാട്ടിലെ ആനകള് അവനെ കണ്ട പതുങ്ങുവെന്ന ചൊല്ല്.
7: പെപ്പയോടൊപ്പം കബീർ ദുഹൻ സിംഗ്, പാർത്ഥിവാരി, സുനിൽ, ഹരിശങ്കർ നാരായണൻ, ജഗദീഷ്, സിദ്ദിഖ് തുടങ്ങി വമ്പൻ താരനിര. കാട്ടാളൻ വിജയകരമായി പ്രദർശനം തുടരുന്നു.
0: ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാർസ് ഫിലിം.

Your favorite FM station, Qatar's happiness frequency 91.7 FM. Da ഒത്തിരി ഒത്തിരി ഒത്തിരി വിശേഷങ്ങൾ ഇന്നത്തെ ദിവസം ഷെയർ ചെയ്യാനുണ്ടോ എന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല. വൈ? ബിക്കോസ് വി ആർ ഗെറ്റിംഗ് ഇൻ ടു വീക്കെൻഡ്. സോ ആ ഒരു വീക്കെൻഡ് തേഴ്സ്ഡേ ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള സമയം തന്നെയാണ്. ഒത്തിരി എനർജിയോടുകൂടി ഇന്നത്തെ ദിവസം നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യുമ്പോൾ ഒരുപാട് ഒരുപാട് അപ്ഡേറ്റ്സുമായിട്ടാണ് ഞാൻ കൂടെ ഇതാ ഒരു ഡ്രൈവിൽ നിങ്ങളുടെ അനുവാദത്തോടത്തും കൂടി തന്നെ കയറാൻ പോകുന്നത്. ജൂൺ 4 വ്യാഴാഴ്ച ദിവസം ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഒരു ദിവസം എല്ലാവർക്കും ആശംസിക്കുകയാണ്. ദിവസം മാത്രമല്ല ഈവനിങ്ങും, കേട്ടോ. എന്തായാലും ഈ ഒരു ടൈം നമ്മൾ കടന്ന് നേരെ പോകുന്നത് ഒരുപാട് പ്ലാനിങ്സിലേക്കായിരിക്കും. അപ്പോൾ ആ ഒരു പ്ലാനിങ്ങിന് എക്സ്ട്രാ പ്ലാനിങ് സെറ്റപ്പും അതേപോലെ തന്നെ ആഡോൺസുമായിട്ടൊക്കെ ഞാനും കൂടെ പോകുന്ന ഈ ഒരു ടൈം. ടു ഓൾ മൈ ലവ്ലി ലിസ്ണേഴ്സ് ഔട്ട് ദെയർ, എ വെരി വെരി ഹാപ്പി ഗുഡ് ഈവനിങ് ആൻഡ് ആ ഒരു ഗുഡ് ഈവനിങ് വിഷസ് ഒക്കെ ഇങ്ങ് പോകുന്നോട്ടെ. 5000 00917 നിങ്ങളുടെ ഗുഡ് ഈവനിങ് വിഷസ്, നിങ്ങളുടെ മെസ്സേജസ് ഒക്കെ വായിക്കാനായിട്ട് ഞാനും റെഡി ആയിട്ടിരിക്കുകയാണ്. മാത്രമല്ല നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് രാവിലെ വിട്ടുപോയിട്ടുള്ള മെസ്സേജ്, ഉച്ചയ്ക്ക് വിട്ടുപോയിട്ടുള്ള ബർത്ത്ഡേ വിഷോ, വെഡിങ് ആനിവേഴ്സറി വിഷോ, മറ്റ് സ്പെഷ്യൽ ഡേ വിഷസ് ഒക്കെ ഉണ്ടെങ്കിൽ ദിസ് ഇസ് ദ റൈറ്റ് ടൈം യു ക്യാൻ സെൻഡ് മീ ദാറ്റ് മെസ്സേജസ് എസ് വെൽ. അപ്പോൾ ആ ഒരു മെസ്സേജിന് വേണ്ടിയിട്ട് കൂടി ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഓൺലി ഓൺ യുവർ ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ നിങ്ങളുടെ വിശേഷങ്ങൾ അറിയാനായിട്ട് ഞങ്ങൾ കൂടെ ജോയിൻ ചെയ്യുമ്പോൾ ഒരുപാട് ഒരുപാട് അപ്ഡേറ്റ്സും സന്തോഷമുള്ള കഥകളും അതിൻ്റെ കൂടെ തന്നെ പോസിറ്റീവായിട്ടിരിക്കാനുള്ള കുറേ പാട്ടുകളുമായിട്ട് ദാ ഇന്നും പതിവ് പോലെ തന്നെ ജോയിൻ ചെയ്യുകയാണ്. അപ്പോൾ ഇന്നത്തെ ആ ഒരു വീക്കെൻഡിലേക്ക് കടക്കുന്ന ആദ്യ പടി എന്നുള്ള ഒരു സ്റ്റെപ്പിൽ നമുക്ക് വൈബ് എനർജി ഒക്കെ തന്നെ സെറ്റ് ചെയ്യാം. അലോങ് വിത്ത് മീ ഓൺലി ഓൺ ഖത്താസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ലോകകപ്പ് സ്വപ്നങ്ങളിലേക്ക് ബൂട്ട് കെട്ടി ഒരു മലയാളി തഹസിൻ മുഹമ്മദ് ജംഷീദ്. മകന്റെ ചരിത്ര നേട്ടത്തിന്റെ സന്തോഷം പങ്കുവെച്ച് പിതാവ് ജംഷീദ് ഈ ആഴ്ച സ്മാർട്ട് ടോക്കിൽ.
1: എന്നെ സംബന്ധിച്ചിടത്തോളം പീസ് ഓഫ് മൈൻഡ് കിട്ടുന്ന ഒരു പ്ലേസ് എന്ന് വെച്ചാൽ ഫുട്ബോൾ ഗ്രൗണ്ട് ആണ്. അവിടെ പോവാം, അവന്റെ കളി കാണാം, അവന്റെ സപ്പോർട്ട് കൊടുക്കുക, ഇതാണ്. ഫുൾ ടൈം അവന്റെ കയ്യിൽ ഫുട്ബോൾ ഉണ്ടാവും. അവന് ഫുട്ബോൾ കാലിങ്ങനെ തട്ടി തട്ടി നടക്കുന്ന ചെറിയ വീഡിയോസ് ഒക്കെ എന്റെ കയ്യിലുണ്ട്, പണ്ടത്തെ പഴയ വീഡിയോകൾ.
0: കേൾക്കൂ ലുലു സ്മാർട്ട് ടോക്ക് അപ്പുണ്ണിക്കും നെസ്സിക്കും ഒപ്പം വെള്ളിയാഴ്ച രാത്രി 8 മണി മുതൽ, പുനഃപ്രക്ഷേപണം ശനിയാഴ്ച രാവിലെ 8 മണി മുതൽ. Brought to you by Lulu Hypermarkets, Supermarkets and Department Stores, where the world comes to shop. Just feel like you're home. In association with Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
2: This is Radio Suno 91.7 FM, Qatar's happiness frequency. Now available on Apple Podcast and Google Podcast. നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്, നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
3: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
4: ഡെഫിനറ്റ്ലി കൊമേഴ്ഷ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
3: മില്യണോ?
4: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം. കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേരാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ, 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
5: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
6: നമസ്കാരം, ഞാൻ സന്തോഷ് കിഴാറ്റൂർ. ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനായ റേഡിയോ സുനോ 91.7 FM

ആയിട്ടുള്ള ഒരു ഈവനിങ് തന്നെയാണ്, ആ ഒരു ഫീലിംഗ് നമുക്ക് കിട്ടുന്നുണ്ട്. നോ മാറ്റർ നമ്മുടെ ചുറ്റും ആ ഒരു ക്ലൈമറ്റ് ഒക്കെ തന്നെ കുറച്ച് പ്രഷർ തരികയാണെങ്കിൽ പോലും എനിക്ക് തോന്നുന്നു ദിസ് ഇസ് ദ റൈറ്റ് ടൈം വി കൻ സെലിബ്രേറ്റ്. ഒരുപാട് മെമ്മറീസ് ഒക്കെ കൊണ്ടുവരാൻ പറ്റുന്ന സമയമാണ്. അങ്ങനെയുള്ള ഒരു മെമ്മറീസ് കൊണ്ടുവരാനും ഉണ്ടാക്കിയെടുക്കാനും ഒക്കെ ആയിട്ടുള്ള ശ്രമം നടക്കുകയാണെന്നുണ്ടെങ്കിൽ ടുഡേ ഐ എം വിത്ത് യു ദ ഈ വീക്കെൻഡ് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കാര്യങ്ങൾ ലിസ്റ്റാക്കി തന്നെ നിങ്ങളുടെ അരികിലേക്ക് എത്തിക്കാറായിട്ട്. സോ ഐ ആം ഗെറ്റിംഗ് റെഡി ഫോർ ദാറ്റ്. നിങ്ങളുടെ ആ ഒരു ഡ്രൈവിൽ കൂടെ ജോയിൻ ചെയ്യുമ്പോൾ ദിസ് ഇസ് സന്ദീപ് ജോയിനിങ് ഓൺ ഖതാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി 91.7 FM 917 ഈവനിങ്സിൽ June 4 വ്യാഴാഴ്ച ദിവസം സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 5 മണി കഴിഞ്ഞ് 21:19. ഞാൻ ഒരുപാട് പരിപാടികൾ ഇങ്ങനെ ഖത്തറിൽ നടക്കുന്നു എന്ന് പറഞ്ഞു പോകുമ്പോൾ അതിനൊക്കെ മുന്നേ ആയിട്ട് വളരെ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം, വെള്ളം കുടിക്കാനായിട്ട് ഞാൻ എപ്പോഴും ഓർമ്മിപ്പിക്കാറുള്ള ഒരു കാര്യമാണ്. സോ അതുകൊണ്ട് തന്നെ സ്റ്റേ ഹൈഡ്രേറ്റഡ് ഇത് പറഞ്ഞു പോകുമ്പോഴും ചായ കുടിക്കാനുള്ള സമയമാണെന്ന് എനിക്കറിയാം. പക്ഷേ എങ്കിൽ പോലും നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഒരു ടൈമിൽ നമ്മൾ ഭയങ്കര ഡീഹൈഡ്രേറ്റഡ് ആവും. ഇതൊക്കെ മനസ്സിൽ ഉണ്ട് എല്ലാവരുടെയും, ബട്ട് ദെൻ പലപ്പോഴായിട്ട് മറന്നു പോകാൻ സാധ്യതയുണ്ട് എന്നുണ്ടെങ്കിൽ ഡോ വറീസ്, ബിക്കോസ് നിങ്ങളുടെ റിമൈൻഡർ ആയിട്ട് ഞാൻ ഇവിടെ കൂടെയുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഏറ്റവും അധികം ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കുക, വെള്ളം കുടിക്കാനായിട്ട് മറന്നു പോകരുത്. അതിൻ്റെ കൂടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ഫാഷൻ. യെസ്, ഫാഷനും ഇതും തമ്മിൽ എന്താണ് കണക്ഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഇടുന്ന ഡ്രസ്സ് കാര്യങ്ങൾ ഒക്കെ തന്നെ കുറച്ചുകൂടി ലൈറ്ററായിട്ട്, അതായത് ജീൻസ് ഒക്കെ ഇടുന്നതിന് പകരം ഒരു ലിനനോ കോട്ടൺ പാൻസൊക്കെ ആണെങ്കിൽ ഫോർ ജെൻസ് കേട്ടോ, ആൻഡ് ഓൾസോ ഫോർ ലേഡീസ് വരുമ്പോൾ കോട്ടൺ വെയർ, ലിനൻ വെയർ മാക്സിമം ഈ ഒരു ടൈം ഫ്ലെക്സിബിളായിട്ട് തന്നെ ഒന്ന് യൂസ് ചെയ്ത് നോക്കുക. ഏറ്റവും അധികം ഭയങ്കര ഹെവി ആയിട്ടുള്ള ഡ്രസ്സുകളും അതേപോലെ തന്നെ ഭയങ്കര എംബ്ലിഷ്മെൻറ്റ്സ് ഒക്കെ ഉള്ളത് അല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് വർക്ക്, മിറർ വർക്ക്, അങ്ങനത്തെ ത്രെഡ് വർക്ക് ഒക്കെ ഉള്ള ഡ്രസ്സുകൾ ഇടാതിരിക്കാനായിട്ട് ബേസിക്കലി നമുക്ക് കംഫർട്ട് നോക്കുക. ഭയങ്കര ഈസായിട്ട് ലൂസായിട്ട് തോന്നുന്ന രീതിയിലുള്ള, ലൂസ് ആസ് ഇൻ ഇപ്പോൾ ഈ ഒരു ടൈമിൽ കുറച്ച് ഓവർ സൈസ്ഡ് ആയിട്ടുള്ള ഡ്രസ്സ് ഇടുന്നതായിരിക്കും നല്ലത്. സോ ദാറ്റ് ആ ഒരു കാറ്റ് ഫീലിംഗ് നമുക്ക് പേഴ്സണലി ഇപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ്, അത് ഞാനിങ്ങനെ ഷെയർ ചെയ്യുന്നതേ ഉള്ളൂ. ആൻഡ് ഓൾസോ സമ്മർ കളേഴ്സിനെ പറ്റിയിട്ട് ഒരു ധാരണയിലോട്ട് എത്തേണ്ട സമയമാണ്. പതിവായിട്ട് എല്ലാ കാലത്തും നമ്മൾ നോക്കുമ്പോൾ സമ്മർ കളേഴ്സ് എന്ന് പറയുമ്പോൾ ഒന്ന് ഈ ലൈറ്റ് കളേഴ്സ്, ലൈറ്റ് ലെമൺ യെല്ലോ, അതേപോലെ തന്നെ ഒരു ലൈറ്റ് ബ്ലൂ, സ്കൈ ബ്ലൂ കളർ, ഇതൊക്കെയാണ് പലരും പ്രിഫർ ചെയ്യുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ബേസിക് വൈറ്റ്, സ്റ്റാൻഡേർഡ് ആയിട്ട് ക്ലാസിക് ആയിട്ട് എപ്പോഴും വൈറ്റ് വയ്ക്കുക. ബട്ട് ഇപ്പോൾ സമ്മർ കളേഴ്സ് തന്നെ ഭയങ്കര കളർഫുള്ളായിട്ട് ഫ്ലെമിംഗോ റെഡ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് കളേഴ്സ് ഇങ്ങനെ വരുന്നുണ്ട്. ആൻഡ് ഓൾസോ ഫ്ലെമിംഗോ പിങ്ക് എന്ന് പറഞ്ഞിട്ടൊരു ഷെയ്ഡ് വരുന്നുണ്ട്. അങ്ങനെ ഒരുപാട് കളേഴ്സാണ് ഇപ്പോൾ ഫാഷൻ ഇൻഡസ്ട്രി അതേ കീഴടക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സമ്മറിൽ കുറച്ച് വൈബ് അടിച്ച് സെറ്റായിട്ട്, ഇതിന് വേറൊരു സൈക്കോളജി കൂടിയുണ്ട്, എന്തിനാണ് ഈ സമ്മർ ടൈം ഭയങ്കര കളർഫുള്ളായിട്ടുള്ള ഡ്രസ്സ്. യൂഷ്വലി നമ്മൾ ഭയങ്കര ലൈറ്റായിട്ടുള്ള, ലൈറ്റ് കളേർഡായിട്ടുള്ള ഡ്രസ്സാണ് പ്രിഫർ ചെയ്യുന്നത്. ബട്ട് ദെൻ ഈ ഒരു ടൈമിൽ സൈക്കോളജിസ്റ്റ് പറയുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ഭയങ്കര വൈബ്രൻ്റ് ആയിട്ടുള്ള, ഞാനിപ്പോൾ പറഞ്ഞു പോയ കളേഴ്സൊക്കെ തന്നെ ഫ്ലെമിംഗോ പിങ്ക് റെഡ് ആണെങ്കിലും ഒക്കെ തന്നെ ഭയങ്കര വൈബ്രൻ്റ് ആയിട്ടുള്ള കളേഴ്സാണ്. അപ്പോൾ ഈ കളേഴ്സൊക്കെ തന്നെ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പൊതുവേ ക്ലൈമറ്റിൽ നിന്ന് ഉണ്ടാവുന്ന സ്ട്രെസ് ഒരു പരിധിവരെ കുറയ്ക്കാനായിട്ട് സാധിക്കും. ബിക്കോസ് ദീസ് കളേഴ്സ് ക്യാൻ ആഡ് ഓൺ ടു ആർ പോസിറ്റിവിറ്റി എന്നാണ് പറയപ്പെടുന്നത്. എന്തായാലും ഇതൊക്കെ ട്രൈ ചെയ്ത് നോക്കിയാൽ നമുക്ക് തീർച്ചയായിട്ടും അപ്പോഴേ അറിയാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ദേ ആ ഒരു ഇൻഫർമേഷനും നിങ്ങളുടെ അരികിലേക്ക് എത്തിച്ചുകൊണ്ട് ദിസ് ഇസ് ഖതാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോ 91.7 FM സന്ദീപാണ് കൂടെയുള്ളത്. കേട്ട് കേട്ട് കൂട്ടുകൂടാ.

0: വലിയ ജിമായ ഫാൽക്കൺ ഫിറ്റ്നസ് ക്ലബിന്റെ ആറാമത്തെ ബ്രാഞ്ച് ഇനി പിന്നുമറാനിൽ. ഉദ്ഘാടനം ജൂൺ 5 വെള്ളിയാഴ്ച വൈകിട്ട് 6 മണിക്ക്. അതിഥികളായി എത്തുന്നു ഷെയ്ൻ നിക്കം, അന്ന രാജൻ, റോഷൻ ബഷീർ, സി ആർ സലീം തുടങ്ങിയ താരനിര. ഏവർക്കും സ്വാഗതം. ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ റേഡിയോ സ്നോ 91.7 FM.
1: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
2: 1-7 evenings.

0: 91.7 FM. 91.7 FM.
1: Qatar's happiness frequency. Radio Sunu.
0: Today's Gold Rate Update brought to you by Sky Jewelry.
2: സ്കൈ ജ്വല്ലറിയിൽ നിന്ന് 500 riyal പർച്ചേസ് ചെയ്യൂ, രണ്ട് റാഫിൽ കൂപ്പണിലൂടെ ഭാഗ്യശാലികളാകൂ. ലെക്സസ് കാർ സ്വന്തമാക്കാനുള്ള ഈ മെഗാ ഡ്രോയുടെ അവസാന അവസരം June 22 വരെ മാത്രം.
3: ഇന്നത്തെ ഗോൾഡ് റേറ്റ് അപ്ഡേറ്റ്, 18 carat ഗോൾഡ് 406.50, ഖത്തർ റിയാൽ 21 carat ഗോൾഡ് 471, ഖത്തർ റിയാൽ 22 carat ഗോൾഡ് 496.50, ഖത്തർ റിയാൽ ആൻഡ് 24 carat ഗോൾഡ് 539, ഖത്തർ റിയാൽ. ഗോൾഡ് റേറ്റ് ഇസ് ബ്രോട്ട് ടു യു ബൈ സ്കൈ ജ്വല്ലറി.
0: യു ആർ

0: ഖത്തറിന്റെ മന്തി പാരഡൈസ്, റിച്ച് അറേബ്യൻ ഫ്ലേവേഴ്സുമായി സംസം മന്തി.
1: മന്തി, മക്ബി, മക്ഫൂൻ, മക്കൂ തുടങ്ങി മന്തിയുടെ ഒത്തന്റിക് രുചി അറിയാം.
0: സംസം മന്തി, വെയർ ഫ്ലേവേഴ്സ് ക്രിയേറ്റ് മെമ്മറീസ്. ഹോൾസെയിൽ മാർക്കറ്റ് ദോഹ. കോൾ 4000 1707.
2: എനിക്ക് വേറൊരു ഫിലിം മേക്കറായ പോരാ. I want to be the best.
3: മുകുന്ദനുണ്ണി അസോസിയേറ്റ്സ് എന്ന ചിത്രത്തിന് ശേഷം അഭിനവ് സുന്ദർ നായക് സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ചിത്രം മോളിവുഡ് ടൈംസ്.
4: ഇവിടെ ഹോളിവുഡ് ഇല്ല, ഈ കൊച്ചു കേരളത്തിൽ സ്മോൾ വുഡേ ഉള്ളൂ. മോളിവുഡ്
3: നസ്ലിൻ നായകനാവുന്ന മോളിവുഡ് ടൈംസ് ജൂൺ 5 മുതൽ തിയേറ്ററുകളിലേക്ക്. ടിക്കറ്റുകൾക്കായി കേട്ടുകൊണ്ടിരിക്കൂ റേഡിയോ സുനോ.
2: I'm coming to save Malayalam cinema.
5: Distributed by Home Screen Entertainment and online streaming partner SimplySouth.tv.
6: Namaskaram, ഞാൻ ക്യാമറമാൻ സുജിത് വാസുദേവാണ്. ഖത്തറിന്റെ പ്രിയപ്പെട്ട റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM കേട്ട് കേട്ട് കൂട്ടുകൂടാം. നമുക്ക് കൂട്ടുകൂടിക്കൊണ്ടേയിരിക്കാം.

യെസ് വെൽക്കം വെൽക്കം വെൽക്കം ബാക്ക് വൺസ് അഗൈൻ റേഡിയോ സോണർ 91.7 FM. അതെന്താ ഒരു പാട്ട് തുടങ്ങാൻ പോയപ്പോഴത്തേക്ക് ഓടിച്ചാടി വന്നതെന്നല്ലേ, എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. കാരണം ദിസ് സമ്മർ ടൈം ഒത്തിരി ഒത്തിരി ഇവൻസും കാര്യങ്ങളും ഒക്കെ തന്നെ നമ്മുടെ അരികിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാര്യങ്ങൾ ഇങ്ങനെ ഇൻ ഡിസ്കഷൻ വരുമ്പോൾ നമ്മൾ അറിയേണ്ടതും അറിയേണ്ടാത്തതുമായിട്ടുള്ള ഒത്തിരി ഒത്തിരി കാര്യങ്ങളുണ്ട്. അതിൽ അറിയേണ്ടാത്ത കാര്യം എന്ന് പറയുന്നത് ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം, കാശ് ഒരുപാട് സ്പെൻഡ് ചെയ്യാനായിട്ട് നിൽക്കേണ്ട. കാരണം വി ഹാവ് ഗോട്ട് എ ലോട്ട് ഓഫ് ഫ്രീ ഇവൻറ്റ്സ് ഹാപ്പനിങ്. അപ്പോൾ ആ ഒരു ഫ്രീ എൻട്രി ഇവൻ്റ് ഏതൊക്കെയാണെന്ന് അറിയാനായിട്ട് യു ഹാവ് ടു സ്റ്റേ അറൗണ്ട് വിത്ത് മീ. കാരണം ആ ഇവൻസ് ഒക്കെ തന്നെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതായിരിക്കും ഇന്നത്തെ ദിവസം. നമുക്ക് ആ ഒരു ലിസ്റ്റും കാര്യങ്ങളും ഒക്കെ തന്നെ ഒന്ന് നോക്കിപ്പോവാം. അതിന് മുന്നേ ആയിട്ട് നമുക്കൊരു ബർത്ത്ഡേ വിഷ്, വെഡിങ് ആനിവേഴ്സറി വിഷ്, പിന്നെ ഒരു ബർത്ത്ഡേ വിഷ് ഒക്കെ ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. സോ ആദ്യം തന്നെ ആ ഒരു ബർത്ത്ഡേ വിഷിലേക്ക് പോകുന്നു. അനീഷിൻ്റെ ബർത്ത്ഡേ വിഷസ് അറിയിച്ചിരിക്കുന്നത് ശ്രീജിത്താണ്. ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഒരു വിഷ് അങ്ങ് പറഞ്ഞേക്കണേ എന്ന് പറഞ്ഞിട്ട് എന്നെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് കുറച്ച് മുന്നേ കേട്ട ആ ഒരു പാട്ടിൻ്റെ അംശം, യെസ് ഈ ഒരു കക്ഷിക്ക് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യണമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു പാട്ട് കൂടെ ഇങ്ങനെ ഡെഡിക്കേറ്റ് ചെയ്യുകയാണ്. യെസ്, പാട്ട് വരുന്നതായിരിക്കും. ബട്ട് ദെൻ അതിനു മുന്നേ അനീഷിന് ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഒരു ബർത്ത്ഡേ വിഷസ്. ഹാപ്പി ഹാപ്പി ബർത്ത്ഡേ അനീഷ്. ആൻഡ് ഓൾസോ അജിത് ഈ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുകയാണ്. അജിയുടെ ബർത്ത്ഡേ വിഷ് അജി തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. സോ അജിക്കും അനീഷിനും വേണ്ടി ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഒരു ബർത്ത്ഡേ വിഷ് കൂടി പറയുന്നു ഫ്രം ദി എൻറ്റയർ ടീം ഓഫ് റേഡിയോ സുനോ. ഹാപ്പി ബർത്ത്.

അതിവിടെ തീർന്നോ ചോദിച്ചാൽ ഇനിയും ദാ വിഷസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. നമുക്ക് വെഡിങ് ആനിവേഴ്സറി വിഷ് പറയാനുണ്ട്. അപ്പൊ ആരെങ്കിലും ഒക്കെ എവിടെയെങ്കിലും ഒക്കെ, പ്രത്യേകിച്ച് വീക്കെൻഡാണ്, വീക്കെൻഡിലേക്ക് കടക്കുന്ന സമയമാണ്, സോ നാളത്തേക്കുള്ള വിഷ് ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ആ ഒരു വിഷ് കൂടി അയക്കാനായിട്ട് മറക്കണ്ട. നമുക്കൊരു അഡ്വാൻസ് വിഷസ് ഒക്കെ പറഞ്ഞേക്കാം നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ അറിയാൻ. ഞാനും റെഡി ആയിട്ടിരിക്കുമ്പോൾ ദാ ഒരു ഡെഡിക്കേഷൻ സോങ്ങിലേക്ക് തന്നെ, ജിമിക്കി കമൽ എന്നുള്ള സോങ് കമ്മിങ് അപ്പ് ഓൺ യുവർ ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ റേഡിയോ 91.7 FM.

0: സുനോ.
1: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
2: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ, സാലറിയിൽ നിന്നും 50% ഫണ്ട് ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ, എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
1: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. ഒപ്പം
2: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
3: ഒരു കിണ്ടലടിയുമായി ആന്റണി പെപ്പേ.
4: ആന്റണി നാമം നനച്ച മാതിരി ഇല്ല.
3: പോൾ ജോർജ് സംവിധാനം ചെയ്ത ആക്ഷൻ ത്രില്ലർ ചിത്രം കാട്ടാളൻ.
5: 1200 ആനകളെ കൊന്ന് കൊമ്പ് കടത്തിയ ഒരു കാട്ടുകൊള്ളക്കാരനുണ്ട്. സത്യമംഗലം കാട്ടിലെ ആനകള് അവനെ കണ്ട പതുങ്ങു എന്ന ചൊല്ല്.
3: പെപ്പയോടൊപ്പം കബീർ ദുഹൻ സിംഗ്, പാർത്ഥിവാരി, സുനിൽ, ഹരിശങ്കർ നാരായണൻ, ജഗദീഷ്, സിദ്ദിഖ് തുടങ്ങി വമ്പൻ താരനിര. കാട്ടാളൻ വിജയകരമായി പ്രദർശനം തുടരുന്നു.
1: ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാർസ് ഫിലിം. 917 evenings.

0: വെൽക്കം ബാക്ക് വൺസ് അഗൈൻ റേഡിയോ സോനോ 91.7 FM. ഇത് 917 ഇവനിംഗ്സ് ഇൻ്റെ ടൈം. സന്ദീപാണ് കൂടെ ജോയിൻ ചെയ്യുന്നത്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 6 മണി കഴിഞ്ഞ് 6:53. അതിനകത്ത് അമേസിംഗ് ആയിട്ടുള്ള ഒരു ഈവനിംഗ് തന്നെയാണ്. അപ്പോൾ ഈ ഒരു സമയം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും അടിപൊളിയായിട്ട് നമ്മുടെ വീക്കെൻഡ് എങ്ങനെയാക്കാം എന്നുള്ള പ്ലാനിങ്സിലൊക്കെ ആയിരിക്കും. വിവിധ സ്ഥലങ്ങളിലായിട്ട് ഇവൻറ്റ്സും കാര്യങ്ങളും ഒക്കെ തന്നെ ഇങ്ങനെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇവൻറ്റിൻ്റെ പുറകെ ഒത്തിരി പേര് പോകുന്നുണ്ട്. മാത്രമല്ല നാളത്തേക്ക് ഒത്തിരി പ്രിപ്പറേഷൻസ് ഒക്കെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ വി ഓൾ ആർ വെയിറ്റിംഗ് ഫോർ ദിസ് പർട്ടിക്കുലർ തിങ് ടു ഹാപ്പൻ.
1: ഏറ്റവും വലിയ ജിമായ ഫാൽക്കൺ ഫിറ്റ്നസ് ക്ലബിന്റെ 6-ാമത്തെ ബ്രാഞ്ച് ഇനി പിന്നുമ്രാനിൽ. ഉദ്ഘാടനം 5 June വെള്ളിയാഴ്ച വൈകിട്ട് 6 മണിക്ക്. അതിഥികളായി എത്തുന്നു ഷെയ്ൻ നിക്കം, അന്ന രാജൻ, റോഷൻ ബഷീർ, സി ആർ സലീം തുടങ്ങിയ താരനിര. ഏവർക്കും സ്വാഗതം. ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ റേഡിയോ സ്നോ 91.7 FM.
0: യെസ് അങ്ങനെ ദേ ഖത്തറിലെ 6-ാമത്തെ ബിഗ്ഗസ്റ്റ് ജിം ഇൻ ഖത്തർ എന്നുള്ള ഒരു ടൈറ്റിലോട് കൂടി ഒരു മലയാളി ജിം എത്തുമ്പോൾ ഒരുപാട് സന്തോഷമാണ്. ബീങ് എ മലയാളി ആൻഡ് ഓൾസോ ഫാൽക്കൺ ഫിറ്റ്നസ് ദാ അവരുടെ ആ ഒരു യാത്ര 6th എന്താണ് ഒരു സീസൺ അല്ലെങ്കിൽ ഒരു 6th ലെവലിലേക്ക് എത്തുകയാണ്. ഇനിയിപ്പോൾ ഒരുപാട് ലെവലുകൾ വരാനുണ്ട്. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാണ്ട് അൽക്കോറിലേക്കുള്ള ഒരു ജിമ്മിൻ്റെ കാര്യമൊക്കെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് നമ്മുടെ സലീം സാറ് പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. ഇനി വെയ്റ്റിംഗ് എന്നുള്ളത് നാളത്തെ ദിവസത്തെ ആ ഒരു വണ്ടർഫുൾ ആയിട്ടുള്ള ഇവൻ്റ് ഏറ്റവും മനോഹരമായിട്ട് നടക്കുക എന്നുള്ളതാണ്. ആൻഡ് നിങ്ങളുടെ സപ്പോർട്ടും നിങ്ങളുടെ പ്രാർത്ഥനയും നിങ്ങളുടെ പ്രസൻസും ഒക്കെ തന്നെ ബിനുംറാനിൽ ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. സോ സമയമൊക്കെ ഒന്ന് നോട്ട് ചെയ്യാനായിട്ട് മറക്കണ്ട. പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്ത് കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ എല്ലാ ഇവൻറ്റിനും, അതായത് നാളെ നമുക്ക് ഒരുവിധം കാര്യങ്ങൾക്കൊക്കെ തന്നെ പോകാൻ പറ്റും, അറ്റൻഡ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കാര്യം മറന്നു പോകരുത്. അപ്പോൾ ആ ഒരു കാര്യം ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ തീർച്ചയായിട്ടും ടൈമും ഡേറ്റും ഒക്കെ ഒന്ന് ലോക്ക് ചെയ്തോളൂ. നാളത്തെ ദിവസം വൈകുന്നേരം 5:36 ആ ഒരു ടൈമൊക്കെ ആകുമ്പോൾ നേരെ ബിനുംറാനിലേക്ക്.

വരിക ആൻഡ് ബി എ പാർട്ട് ഓഫ് ദിസ് വണ്ടർഫുൾ സെലിബ്രേഷൻ. ശരിക്കും ഒരു സെലിബ്രേഷൻ തന്നെയാണ് ഫാൽക്കൻ്റെ ഏറ്റവും വലിയ ഒരു ബിഗ്ഗസ്റ്റ് ജിം കാണാനായിട്ട് നിങ്ങളെ എല്ലാവരെയും ക്ഷണിക്കുമ്പോൾ ഒഫീഷ്യൽ റേഡിയോ പാർട്ടേഴ്സ് ആയിട്ട് റേഡിയോ സെൻറ്റർ 91.7 FM കൂടെ ഉണ്ടാവും.

0: brought to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
1: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 6 മണി കഴിഞ്ഞ 14 മിനിറ്റും 18 സെക്കൻഡും. യു ഹാവ് ട്യൂൺഡ് ഇൻ ടു കഥാസ് ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
0: യു ആർ ലിസ്ണിംഗ് ടു

0: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്. ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
1: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% വൺ ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
0: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നുവെന്ന് ഉറപ്പാക്കൂ. ഒപ്പം സേവ് ചെയ്യൂ.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
2: The big, biggest jewelry festival is now happening at Joyalukkas. Joyalukkas il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. ഈ ഓഫർ 2026 ജൂൺ 13 വരെ മാത്രം. നിങ്ങളുടെ അടുത്തുള്ള ജോയാലുക്കാസ് സ്റ്റോർ ഇന്ന് തന്നെ സന്ദർശിക്കൂ.
3: ജോയാലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
4: അതെ, എന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്താ ചെലവ് വേണ്ടേ?
5: ആകെ സെഡാണ് മോനെ.
6: സംസമിൽ നിന്ന് ഒരു മന്തി കഴിച്ചാ തീരാന്ന് പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനെ പോയാലോ?
4: അതെ, സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗൂത്ത്.
7: ഹായ് എവരിവൺ, ദിസ് ഈസ് ഹരിചരൺ ഹിയർ.
8: യു ആർ ലിസണിംഗ് ടു
7: റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: اللهم رب هذه الدعوة التامة والصلاة القائمة، آت محمدا الوسيلة والفضيلة، وبعثه المقام المحمود الذي وعدته، إنك لا تخلف الميعاد.
1: This is Radio Suno 91.7 FM, Qatar's happiness frequency. Now available on Google Play Store and App Store. നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്, നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
2: ഖത്തറിൽ മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
1: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
3: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.

വെൽക്കം വെൽക്കം വെൽക്കം ബാക്ക് വൺസ് അഗൈൻ റേഡിയോ സുനോ 91.7 FM 917 ഇവനിങ്സിൻ്റെ ടൈം. സന്ദീപാണ് കൂടെ ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ ആ ഒരു ഇവൻറ്റുകൾ ഏതൊക്കെയാണ് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നത്? നോട്ട് ജസ്റ്റ് ടുഡേ, നമുക്ക് വരുന്ന ദിവസങ്ങളിലൊക്കെ തന്നെ എൻജോയ് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരുപാട് ഇവൻറ്റുകൾ ഇന്നത്തെ ദിവസം ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതായിരിക്കും. സോ അപ്പോൾ വീക്കെൻഡ് എത്തുമ്പോൾ എവിടെ പോകണം, എന്ത് പോകണം, വാട്ട് ടു ഡു, വെയർ ടു ഗോ എന്നുള്ള ഒരു ഡൗട്ടും കാര്യങ്ങളും ഒന്നും വേണ്ട. സോ ആ ഒരു ചെറിയ ലിസ്റ്റൊന്ന് സെറ്റ് ചെയ്യുക. ഞാൻ മറ്റൊരു ഇവൻറ്റ്, പ്രത്യേകിച്ച് കുട്ടികൾക്ക് മാത്രമല്ല നമുക്ക് എല്ലാവർക്കും തന്നെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഈ തിയേറ്റേഴ്സൊക്കെ ഇഷ്ടമുള്ളവർക്ക് ദിസ് തിയേറ്റർ, അൽതുമാമ ഭാഗത്തുള്ള ദിസ് തിയേറ്ററിലേക്ക് പോയി കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് 2:30 മുതൽ രാത്രി 7:30 വരെ അവിടെ മനോഹരമായിട്ട് ദ ലിറ്റിൽ മെർമെയ്ഡ് നടക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സംഭവം ഒന്ന് കണ്ട് എൻജോയ് ചെയ്യണമെന്നൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇന്ന് മുതൽ പോസിബിൾ ആണ്. സോ അപ്പോൾ ഇന്ന് മുതൽ 20th of June വരെ നമുക്കിത് എൻജോയ് ചെയ്യാനായിട്ട് സാധിക്കും. സോ June 20th വരെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഈ ഒരു ഇവൻറ്റിൻ്റെ ടൈം ഒന്ന് നോട്ട് ചെയ്തോളാം. ഉച്ചയ്ക്ക് 2:30 മുതൽ രാത്രി 7:30 വരെയാണ് നമുക്ക് കറക്റ്റായിട്ട് ആ തിയേറ്ററിൽ പോയിട്ട് ദ ലിറ്റിൽ മെർമെയ്ഡ് എൻജോയ് ചെയ്യാനായിട്ട് സാധിക്കുക. ശരിക്കും ഇറ്റ്സ് എ ദോഹ പ്ലേയേഴ്സ് പ്രൊഡക്ഷൻ, അതുകൊണ്ട് തന്നെ നമുക്ക് ലോക്കൽ ഓഡിയൻസ് ഒക്കെ തന്നെ ഒരുപാട് ഉള്ള ഇവൻ്റ് ആയിരിക്കും. ഫാമിലി ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ്. കുട്ടികൾക്കും അഡൾട്ട്സിനും ഒരേപോലെ ഡിലൈറ്റഡ് ആയിട്ട് തന്നെ വാച്ച് ചെയ്യാൻ പറ്റുന്ന ആ ഒരു തിയേറ്റർ പോയി എൻജോയ് ചെയ്യണമെന്നുണ്ടെങ്കിൽ യെസ് ഹിയർ വി ഗോ, ദ ലിറ്റിൽ മെർമെയ്ഡ് June 20th വരെ ഉണ്ട്. ഉച്ചയ്ക്ക് 2:30 മുതൽ രാത്രി 7:30 വരെ ആ ഒരു ഇവൻറ്റിൻ്റെ വിശേഷങ്ങൾ കൂടി നമ്മുടെ ലിസ്റ്റിലേക്ക് ആഡ് ഓൺ ചെയ്യുക. മനോഹരമായിട്ടുള്ള മറ്റൊരു ട്രാക്ക് കമ്മിങ് അപ്പ് ഓൺലി ഓൺ യുവർ ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ റേഡിയോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: enjoy Alukas 917 evenings presented by Joy Alukas, world's favorite jeweler.
1: Joy Alukas il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. Powered by
2: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine de rizhi ariyam. Call 4000-1707
1: in association with
3: Commercial Bank. Your future grows when your savings grows. Save more, dream bigger. Win up to 5 million riyals with Commercial Bank.
1: Foldable chairs, picnic balls, തുടങ്ങി നിങ്ങളുടെ ഔട്ട്ഡോർ ക്യാമ്പിംഗിനും ബാർബിക്യൂസിനും ആവശ്യമായതെല്ലാം ഒരുക്കി ഡൈസോ.
4: ഡൈസോ, let's make every outing unforgettable.
5: And
6: മർസ ഹൈപ്പർമാർക്കറ്റ്, ബി ഫ്രഷ്, ബി യു. വിസിറ്റ് യുവർ നിയറസ്റ്റ് സ്റ്റോർ ടുഡേ.

0: 91.7 FM. 91.7 FM.
1: Qatar's happiness frequency.
2: കെയറിന്റെ കാര്യത്തിൽ ഇനി സമയം നോക്കേണ്ട. നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ ഇപ്പോൾ 7 ദിവസവും 24 മണിക്കൂറും പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. വൈഡ് റേഞ്ച് സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസുകൾ, അഡ്വാൻസ് ഡേ കെയർ, സർജറി സെന്റർ തുടങ്ങി നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ, സീറിംഗ് റോഡ്. ഇനി എപ്പോഴും നിങ്ങളുടെ ഡെന്റൽ കെയറിന് കൂടുതൽ കരുതൽ നൽകുന്നു.
3: അപ്പോയിന്റ്മെന്റുകൾ കൈവിളിക്കൂ 4411133. ഒപ്പം ഡെന്റൽ കെയർ സേവനങ്ങൾ അസീസിയിലും മുന്തസിയിലും ലഭ്യമാണ്. നിങ്ങളുടെ ആരോഗ്യത്തിന് എല്ലായ്പ്പോഴും കൂടെയുണ്ട് നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ.
4: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്, നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ. ഒരു കിണ്ടലടിയുമായി ആന്റണി പെപ്പേ.
5: ആന്റണി നാമ നനച്ച മാതിരി ഇല്ല.
4: ഓൾ ജോർജ് സംവിധാനം ചെയ്ത ആക്ഷൻ ത്രില്ലർ ചിത്രം കാട്ടാളൻ.
6: 1200 ആനകളെ കൊന്ന് കൊമ്പ് കടത്തിയ ഒരു കാട്ടുകൊള്ളക്കാരനുണ്ട്. സത്യമംഗലം കാട്ടിലെ ആനകള് അവനെ കണ്ട പതുങ്ങുവെന്ന ചൊല്ല്.
4: പെപ്പയോടൊപ്പം കബീർ ദുഹൻ സിംഗ്, പാർത്ഥിവാരി, സുനിൽ, ഹരിശങ്കർ നാരായണൻ, ജഗദീഷ്, സിദ്ദിഖ് തുടങ്ങി വമ്പൻ താരനിര. കാട്ടാളൻ വിജയകരമായി പ്രദർശനം തുടരുന്നു.
2: ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫോഴ്സ് ഫിലിം.
7: നമസ്കാരം, ഞാൻ ജയരാജ് വാര്യർ.
2: യു ആർ ലിസ്ണിംഗ് ടു
7: റേഡിയോ സുനോ. കേട്ട് കേട്ട്

0: Enjoy Alukas 917 Evenings.
1: Presented by Joy Alukas, world's favorite jeweler.
2: Joy Alukas il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. Powered by
3: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine de ruchi ariyam. Call 4000-1707.
4: In association with
5: Commercial Bank. Your future grows when your savings grows. Save more, dream bigger. Win up to 5 million riyals with Commercial Bank.
6: Foldable chairs, picnic balls, തുടങ്ങി നിങ്ങളുടെ ഔട്ട്ഡോർ ക്യാമ്പിംഗിനും ബാർബിക്യൂസിനും ആവശ്യമായതെല്ലാം ഒരുക്കി ഡൈസോ.
7: ഡൈസോ, let's make every outing unforgettable.
8: And
9: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
10: വെൽക്കം വെൽക്കം വെൽക്കം ബാക്ക് വൺസ് അഗൈൻ റേഡിയോ സോണ 91.7 FM-ൽ 917 ഈവനിങ്സിന്റെ ടൈമാണ്. സന്ദീപാണ് കൂടെ ജോയിൻ ചെയ്യുന്നത്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 6 മണി കഴിഞ്ഞാൽ 48:09. അങ്ങനെ ദേ വണ്ടർഫുൾ ആയിട്ടുള്ള മറ്റൊരു ഈവനിങ് ആണ്. ഒരുപാട് ഇവന്റുകൾ ചുറ്റും നടക്കുന്നു എന്ന് ഞാൻ പറഞ്ഞു. ആ ഇവന്റുകളിലൂടെ തന്നെ നമ്മൾ ഇന്ന് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. വൈ? ബിക്കോസ് ഒത്തിരി ഇവന്റുകൾ ഫ്രീ എൻട്രി ആണ്. അപ്പോൾ അവിടെ ചെന്ന് നമുക്ക് കാണാൻ പറ്റുന്ന ഒത്തിരി എക്സിബിഷൻസ് June 16 വരെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ബി വിത്ത് അസ് എക്സിബിഷൻ എന്ന് പറയുന്ന ആ ഒരു എക്സിബിഷൻ ബെയ്ത്തൽ വക്രയിൽ നടക്കുന്നുണ്ട്. സോ ബെയ്ത്തൽ വക്ര ഇസ് നിയർ ടു നമ്മുടെ സൂക്കൽ വക്ര. സോ സൂക്ക് ഭാഗത്തേക്ക് പോകാനുള്ള പ്ലാൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ രാവിലെ 9 മണി മുതൽ രാത്രി 7 മണി വരെ ഫ്രീ എൻട്രി ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു എക്സിബിഷൻ കൂടി ആ ഒരു ഭാഗത്ത് എൻജോയ് ചെയ്യാൻ പറ്റും. ഇത് അല്ലാണ്ട് മോട്ടോർ റിലേറ്റ് ചെയ്തിട്ട്, കാർസ് റിലേറ്റ് ചെയ്ത്, അതേപോലെ തന്നെ എക്സിബിഷൻസ് നമുക്ക് പർച്ചേസ് ചെയ്യാൻ ഇഷ്ടമുള്ള, ഷോപ്പിംഗ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അത് ബേസ് ചെയ്ത് അങ്ങനെ ഒരുപാട് ഒരുപാട് ഇവൻറ്റ്സ് പൈപ്പ് ലൈനിൽ ഈ ഒരു ദിവസം ദാ ഞാൻ നിങ്ങളുടെ കൂടെ ഈവനിങ് ടൈം ഇരുന്ന് സെറ്റ് ചെയ്ത് തരുന്നതായിരിക്കും. എങ്ങനെയൊക്കെയാണ് പോകേണ്ടത് എന്ന് ജസ്റ്റ് നിങ്ങൾ തീരുമാനിച്ചാൽ മാത്രം മതി. സോ അത്രമാത്രം ഇവൻറ്റുകൾ ഉള്ള ഒരു വീക്കെൻഡ് തന്നെയാണ്. നോട്ട് ജസ്റ്റ് വീക്കെൻഡ്, ഒരു പെർട്ടിക്കുലർ ഡേറ്റ് വരെ എസ്പെഷ്യലി എല്ലാ ഇവൻസും തന്നെ June 10 മേലെ ഉള്ള ദിവസങ്ങളിൽ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. സോ അതുകൊണ്ട് ആ ഡേറ്റും ടൈമും കാര്യങ്ങളും ഒക്കെ ഒന്ന് നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്സാക്ട്ലി എങ്ങോട്ടാണോ പോകേണ്ടത് ആ ഒരു ഐഡിയ കിട്ടും. സോ എന്തായാലും നാളത്തെയും മറ്റന്നാളത്തെയും പ്ലാനിംഗ് ഒക്കെ ഓൾമോസ്റ്റ് എല്ലാവർക്കും റെഡി ആയി കാണും. ബാക്കിയുള്ള ദിവസങ്ങളുടെ പ്ലാനിംഗ് ഒക്കെ ഒന്ന് സെറ്റ് ചെയ്തോളൂ. മേക്ക് ബ്യൂട്ടിഫുൾ മെമ്മറീസ് ഔട്ട് ഓഫ് ഇറ്റ്. ആ ഒരു കാര്യം നിങ്ങളുടെ അരികിലേക്ക് എത്തിക്കുമ്പോൾ ഒരു മനോഹരമായിട്ടുള്ള ട്രാക്ക് കമ്മിങ് ആ വീക്കെൻഡ് വൈബ്സ് ഒക്കെ ഓൺ ആക്കി സന്ദീപ് ആണ് കൂടെ ഉള്ളത്. On your favorite FM station radio, so 91.7 FM, LK to Kate, Kutugudam.

0: Radio Suno. 91.7 FM. Radio
1: Suno. Qatar's happiness frequency. Radio
2: Suno. അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
3: ഡെഫിനറ്റ്ലി കൊമേഴ്സ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
2: മില്യണോ?
3: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം. കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേരാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
4: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
5: The big, biggest jewelry festival is now happening at Joyalukkas. Joyalukkas il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. ee offer 2026 june 13 vare maatram. നിങ്ങളുടെ അടുത്തുള്ള ജോയാലുക്കാസ് സ്റ്റോർ ഇന്ന് തന്നെ സന്ദർശിക്കൂ.
6: ജോയാലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
7: ഖത്തറിന്റെ മന്തി പാരഡൈസ്, റിച്ച് അറേബ്യൻ ഫ്ലേവേഴ്സുമായി സംസം മന്തി.
8: മന്തി, മദ്ബി, മദ്ഫൂൻ, മദ്കൂത്ത് തുടങ്ങി മന്തിയുടെ ഒത്തന്റിക് രുചി അറിയാം.
7: സംസം മന്തി, വെയർ ഫ്ലേവേഴ്സ് ക്രിയേറ്റ് മെമ്മറീസ്. ഹോൾസെയിൽ മാർക്കറ്റ് ദോഹ. കോൾ 4000 1707.
9: എനിക്ക് വേറൊരു ഫിലിം മേക്കറായ പോരാ. I want to be the best.
10: മുകുന്ദനുണ്ണി അസോസിയേറ്റ്സ് എന്ന ചിത്രത്തിന് ശേഷം അഭിനവ് സുന്ദർ നായക് സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ചിത്രം മോളിവുഡ് ടൈംസ്.
11: ഇവിടെ ഹോളിവുഡ് ഇല്ല, ഈ കൊച്ചു കേരളത്തിൽ സ്മോൾ വുഡേ ഉള്ളൂ, മോളിവുഡ്.
10: നസ്ലിൻ നായകനാവുന്ന മോളിവുഡ് ടൈംസ് June 5 മുതൽ തിയേറ്ററുകളിലേക്ക്. ടിക്കറ്റുകൾക്കായി കേട്ടുകൊണ്ടിരിക്കൂ റേഡിയോ സുനോ.
12: I'm coming to save Malayalam cinema.
13: Distributed by Homescreen Entertainment and online streaming partner SimplySouth.tv.

0: 7 evenings. Only on Radio Suno 91.7 FM. 917 evenings. Joy Alukas 917 evenings. Presented by Joy Alukas, world's favorite jeweler.
1: Joy Alukas il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. Powered by
2: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine rizhi ariyam. Call 4000-1707.
1: In association with
3: Commercial Bank. Your future grows when your savings grows. Save more, dream bigger. Win up to 5 million riyals with Commercial Bank.
1: Foldable chairs, picnic balls, തുടങ്ങി നിങ്ങളുടെ ഔട്ട്ഡോർ ക്യാമ്പിംഗിനും ബാർബിക്യൂസിനും ആവശ്യമായതെല്ലാം ഒരുക്കി ഡൈസോ.
4: ഡൈസോ, ലെറ്റ്സ് മേക്ക് എവരി ഔട്ടിംഗ് അൺഫോർഗെറ്റബിൾ.
5: ആൻഡ്
6: മർസ ഹൈപ്പർമാർക്കറ്റ്, ബി ഫ്രഷ്, ബി യു. വിസിറ്റ് യുവർ നിയറസ്റ്റ് സ്റ്റോർ ടുഡേ.

വെൽക്കം ബാക്ക് വൺസ് അഗൈൻ റേഡിയോ സോണ 91.7 FM. ഇത് 917 ഈവനിങ്സിൻ്റെ ടൈമാണ്. സന്ദീപാണ് കൂടെ ജോയിൻ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞ പോലെ തന്നെ കുറച്ചധികം ഗംഭീരമായിട്ടുള്ള ഇവൻസുകൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന ടൈമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആ പ്ലാനിംഗ് ഒക്കെ തന്നെ വളരെയധികം പ്രോപ്പറായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ഇവൻറ്റുകൾക്കും തന്നെ പോകാനായിട്ട് സാധിക്കും എന്നുള്ളൊരു കാര്യമുണ്ട്. അപ്പോൾ ഇവൻ്റൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് ദാ ഈ ഒരു ടൈമിൽ എവിടെയാണ് എല്ലാവരും ഉള്ളത് ആൻഡ് വാട്ട് ഈസ് യുവർ വീക്കെൻഡ് പ്ലാൻ. ആ ഒരു വീക്കെൻഡ് പ്ലാൻ എന്ന് പറയാനായിട്ട് മറക്കണ്ട കേട്ടോ. ഞാനിങ്ങനെ പറഞ്ഞു പോകുമ്പോൾ സിറാജ് ബ്രോയുടെ ഗുഡ് ഈവനിങ് മെസ്സേജ് വന്നിട്ടുണ്ട്. സുഖമാണോ ചോദിക്കുന്നുണ്ട്. സുഖമായിട്ടിരിക്കുന്നു സിറാജ് ബ്രോ. ആൻഡ് ഓൾസോ സജീറിൻ്റെ മെസ്സേജ് ഉണ്ട്. ഹായ് ഗുഡ് ഈവനിങ്, എന്തൊക്കെയുണ്ട് വിശേഷം? ഗുഡ് ഈവനിങ്, അടിപൊളിയായിട്ട് പോകുന്നു ബ്രോ. ആൻഡ് നൗഷാദ് ഗുഡ് ഈവനിങ് വിഷസ് പറയുന്നുണ്ട്. എല്ലാവരും തന്നെ ആ ഒരു ഗുഡ് ഈവനിങ് വൈബിലേക്ക്, ഐ മീൻ വീക്കെൻഡ് വൈബിലേക്ക് ഈവനിങ് വിഷസുമായി എത്തുമ്പോൾ തീർച്ചയായിട്ടും സന്തോഷമുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഫാമിലി ആയിട്ടാണെങ്കിലും ഫ്രണ്ട്സ് ആയിട്ടാണെങ്കിലും റിലേറ്റീവ്സ് ആയിട്ടാണെങ്കിലും എല്ലാവരും കൂടി അടിച്ചു പൊളിക്കാൻ പറ്റുന്ന, ബ്യൂട്ടിഫുള്ളി എൻജോയ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു വീക്കെൻഡ് തേഴ്സ്ഡേയിലേക്ക് നമ്മളിങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ വീക്കെൻഡിന് മുന്നേ ഉള്ള നൈറ്റ് എന്ന് പറയുന്നത് വളരെ സ്പെഷ്യലായിരിക്കും. സോ നിങ്ങളുടെ വീക്കെൻഡ് പ്ലാൻസ് ഒന്ന് ടെക്സ്റ്റ് ചെയ്യാനായിട്ട് മറക്കണ്ട. വൈ? ബിക്കോസ് ഐ ഹവ് ഗോട്ട് അനദർ പ്ലാൻ ടു ടെൽ യു. അപ്പോൾ ആ ഒരു പ്ലാൻ സ്റ്റിക്ക് ഓൺ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് This is the right point wherein you can decide ad veno id veno ennallad. So I'll be back very soon with that small sort of surprise. Ippa da oru beautiful track like ye jawani hai diwani enna cinemayile gaanam coming up on your favorite FM station. Weekend vibes again on a Sandeep Adukudi ullad kete kete kootu koodan.

0: ലോകകപ്പ് സ്വപ്നങ്ങളിലേക്ക് ബൂട്ട് കെട്ടി ഒരു മലയാളി തഹസിൻ മുഹമ്മദ് ജംഷീദ്. മകന്റെ ചരിത്ര നേട്ടത്തിന്റെ സന്തോഷം പങ്കുവെച്ച് പിതാവ് ജംഷീദ് ഈ ആഴ്ച സ്മാർട്ട് ടോക്കിൽ.
1: എന്നെ സംബന്ധിച്ചിടത്തോളം പീസ് ഓഫ് മൈൻഡ് കിട്ടുന്ന ഒരു പ്ലേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുട്ബോൾ ഗ്രൗണ്ട് ആണ്. അവിടെ പോവാം, അവന്റെ കളി കാണാം, അവനെ സപ്പോർട്ട് കൊടുക്കാം. ഇതാണ് ഫുൾ ടൈം അവന്റെ കയ്യിൽ ഫുട്ബോൾ ഉണ്ടാവും. അവന് ഫുട്ബോൾ കാലിങ്ങനെ തട്ടി തട്ടി നടക്കുന്ന ചെറിയ വീഡിയോസ് ഒക്കെ എന്റെ കയ്യിലുണ്ട്, പണ്ടത്തെ പഴയ വീഡിയോകള്.
0: കേൾക്കൂ ലുലു സ്മാർട്ട് ടോക്ക് അപ്പുണ്ണിക്കും നെസ്സിക്കുമൊപ്പം വെള്ളിയാഴ്ച രാത്രി 8 മണി മുതൽ, പുനഃപ്രക്ഷേപണം ശനിയാഴ്ച രാവിലെ 8 മണി മുതൽ. ബ്രോട്ട് യു ബൈ
2: ലുലു ഹൈപ്പർമാർക്കറ്റ്സ്, സൂപ്പർമാർക്കറ്റ്സ് ആൻഡ് ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർസ് വേർ ദി വേൾഡ് കംസ് ടു ഷോപ്പ്. ജസ്റ്റ് ഫീൽ ലൈക്ക്
0: യു ഹോം ഇൻ അസോസിയേഷൻ വിത്ത് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.

0: brought to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
1: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 7 മണി കഴിഞ്ഞ് 16:17 യു ഹാവ് ട്യൂൺഡ് ഇൻ ടു ഖതാസ് ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
2: ഖത്തറിൽ മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
3: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
4: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
5: Hi, ഞാൻ കമൽ.
6: You are listening to Radio Suno.
5: കേട്ട് കേട്ട്

0: 917 evenings only on Radio Suno 91.7 FM. Joy Alukas 917 evenings presented by Joy Alukas, world's favorite jeweler.
1: Joy Alukas il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. Powered by
0: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine ruchi ariyam. Call 4000-1707
1: in association with
2: Commercial Bank. Your future grows when your savings grows. Save more, dream bigger. Win up to 5 million riyals with Commercial Bank.
1: Foldable chairs, picnic balls, തുടങ്ങി നിങ്ങളുടെ ഔട്ട്ഡോർ ക്യാമ്പിംഗിനും ബാർബിക്യൂസിനും ആവശ്യമായതെല്ലാം ഒരുക്കി ഡൈസോ.
2: ഡൈസോ, let's make every outing unforgettable.
0: And
3: മർസ ഹൈപ്പർമാർക്കറ്റ്, be fresh, be you. Visit your nearest store today.
4: കുറെ അധികം ആൾക്കാർക്ക് തന്നെ നമുക്ക് ഈ എക്സിബിഷൻസ് കാണാൻ ഇഷ്ടമാണ്. അതേപോലെ തന്നെ പീസ് ഓഫ് ആർട്ട്, വെദർ ഇറ്റ് ഇസ് വാട്ട് സോർട്ട് ഓഫ് എക്സിബിഷൻ, നമുക്ക് അങ്ങനത്തെ എക്സിബിഷൻസ് വഴി ഒരുപാട് കാര്യങ്ങൾ അറിയാനൊക്കെ ആഗ്രഹമുള്ള ഒത്തിരി പേരുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് ഒരു റെസൊല്യൂഷൻസ് സെലിബ്രേറ്റിംഗ് 15 years ഓഫ് മത്താഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇവൻറ്റ് കൂടി നടക്കുന്നുണ്ട് അറബ് മ്യൂസിയം ഓഫ് മോഡേൺ ആർട്ടിൽ. August 8th ഈ ഒരു ഇവൻറ്റിൻ്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത്. സോ വി ഹാവ് ഗോട്ട് ടൈം, സോ അൺടിൽ ദെൻ ഇൻ കേസ് ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് വേറെ പ്ലാൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ദാ ഈ ഒരു സംഭവം ജസ്റ്റ് ഒന്ന് പ്ലാനിങ്ങിൽ കൂട്ടിക്കോളൂ. ആൻഡ് ഓൾസോ നമ്മുടെ ലിസ്റ്റിലേക്ക് കൊണ്ടുവരാനായിട്ട് മറക്കണ്ട. സൺഡേസ്, ട്യൂസ്ഡേയ്സ്, വെനസ്ഡേയ്സ്, സാറ്റർഡേയ്സ് രാവിലെ 9 മുതൽ രാത്രി 7 വരെ നമുക്ക് അറബ് മ്യൂസിയം ഓഫ് മോഡേൺ ആർട്ടിൽ പോയി ഈ ഒരു എക്സിബിഷൻ കാണാനായിട്ട് സാധിക്കുന്നു. ഇത് മാത്രമല്ല, തേഴ്സ്ഡേയ്സ് ആൻഡ് ഫ്രൈഡേയ്സ് വേറെ സെപ്പറേറ്റ് ടൈമിങ്സ് ആണ്, മൺഡേയ്സ് അവധിയാണ് കേട്ടോ. അപ്പോൾ ആ ഒരു കാര്യവും കൂടി നിങ്ങളുടെ ഇടയിലേക്ക് എത്തിക്കുമ്പോൾ, തേഴ്സ്ഡേ ടൈമിങ്സ് എന്ന് പറയുന്നത് രാവിലെ 9 മുതൽ രാത്രി 9 വരെയാണ്. സോ ഐഡിയലി നമുക്ക് യൂഷ്വലി വീക്ക് ഡേയ്സ് ഒക്കെ തന്നെ 7 വരെ ആയിരിക്കും രാത്രിയുള്ളത്. അപ്പോൾ തേഴ്സ്ഡേയ്സ് മാത്രം 9 വരെ എൻജോയ് ചെയ്യാനായിട്ട് പറ്റും. ഇത് കൂടാണ്ട് തന്നെ ഫ്രൈഡേയ്സ് ഉച്ചയ്ക്കായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ആഫ്റ്റർ ദ പ്രയർ 1:30 ആരംഭിക്കുന്ന ആ ഒരു എന്താണ് എൻട്രി രാത്രി 7 വരെ നമുക്ക് എൻജോയ് ചെയ്യാനായിട്ട് പറ്റും. ആൻഡ് ദിസ് ഇസ് ഹാപ്പനിങ് റെസൊല്യൂഷൻസ് എന്ന് പറയുന്ന ആ ഒരു 15 സെലിബ്രേഷൻ ഓഫ് മത്താഫ് ഇസ് എക്സിബിറ്റിംഗ് റൈറ്റ് ആർട്ട് അറബ് മ്യൂസിയം ഓഫ് മോഡേൺ ആർട്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് എന്താ കൊളോണിയൽ നറേറ്റീവ്സ്, അതേപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂഷണൽ മെമ്മറി ആൻഡ് ഓൾസോ ഫൗണ്ടേഷൻ വിഷൻസ് ഒക്കെ തന്നെ, ഇതൊക്കെ നമുക്ക് ഈ പറഞ്ഞ പോലെ ഓരോരുത്തരുടെ ലൈക്കിങ്സ് അനുസരിച്ച് പ്ലാൻ ചെയ്ത് എടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ബട്ട് ദെൻ ഇത് കുറച്ച് ടെന്യുവർ കൂടിയിട്ടുള്ള ഇവൻ്റാണ്, നമുക്ക് August 8th വരെ എൻജോയ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളത് അറിയാനായിട്ട് പറ്റുമ്പോൾ ഖത്തറിൽ നടക്കുന്ന ഇവൻസുകളൊക്കെ ദേ ഞാൻ ഇങ്ങനെ ഓരോന്നായിട്ട് സെർച്ച് ചെയ്ത് നിങ്ങളുടെ അരികിലേക്ക് എത്തിക്കുകയാണ്. വൈ? ബിക്കോസ് ഇനി കുറച്ച് നേരം ഞാനൊന്ന് ബ്രേക്ക് എടുക്കുകയായിരിക്കും. ബിക്കോസ് ഇവൻസിൽ നിന്ന് നമുക്ക് അത്യാവശ്യമായിട്ട് പറയേണ്ട കുറച്ചേറെ കാര്യങ്ങളുണ്ട്. ആൻഡ് ദെൻ പോകുന്നതിന് മുന്നേ തീർച്ചയായിട്ടും ഇവൻറ്റുകൾ ആ ലിസ്റ്റാക്കി തന്നെ ഞാൻ തന്നിട്ടേ പോകുള്ളൂ. ദാറ്റ് ഇസ് എ ഗ്യാരണ്ടി ഫ്രം മൈ എൻഡ്. ആൻഡ് ഓൾസോ വീക്കെൻഡ് വൈബ്സ് ഒക്കെ ഓണാക്കി സന്ദീപാണ് കൂടെയുള്ളത് ഓൺ യുവർ ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: എന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്താ ചെലവ് വേണ്ടേ?
1: ആകെ സെഡാണ് മോനെ.
2: സംസമീന്ന് ഒരു മന്തി കഴിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനെ പോയാലോ?
0: അതെ, സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗൂത്.
3: എനിക്ക് വേറൊരു ഫിലിം മേക്കറായ പോരാ. I want to be the best.
4: മുകുന്ദനുണ്ണി അസോസിയേറ്റ്സ് എന്ന ചിത്രത്തിന് ശേഷം അഭിനവ് സുന്ദർ നായക് സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ചിത്രം മോളിവുഡ് ടൈംസ്.
5: ഇവിടെ ഹോളിവുഡ് ഇല്ല, ഈ കൊച്ചു കേരളത്തിൽ സ്മോൾ വുഡേ ഉള്ളൂ, മോളിവുഡ്.
4: നസ്ലിൻ നായകനാവുന്ന മോളിവുഡ് ടൈംസ് ജൂൺ 5 മുതൽ തിയേറ്ററുകളിലേക്ക്. ടിക്കറ്റുകൾക്കായി കേട്ടുകൊണ്ടിരിക്കൂ റേഡിയോ സുനോ.
3: I'm coming to save Malayalam cinema.
6: Distributed by Home Screen Entertainment and online streaming partner SimplySouth.tv.
7: ചുവപ്പ് നിറത്തിലെ സാരിയിൽ ഞങ്ങൾ എല്ലാം ഡേഞ്ചർ ആണല്ലോ. ചുവപ്പ് നിറത്തിലെ സാരിയിൽ ഞങ്ങൾ എല്ലാം ഡേഞ്ചർ.

0: 917 evenings. Only on Radio Suno 91.7 FM. 917 evenings. Joy Alukas 917 evenings.
1: Presented by Joy Alukas, world's favorite jeweler.
2: Joy Alukas il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. Powered by
3: Khattarine Arabic Mandiyude best destination. Zamzam Mandi, Mandi Madbi, Madfood, Madgood thudangi authentic Arabic cuisine de ruji ariyam. Call 4001707.
4: In association with
5: Commercial Bank. Your future grows when your savings grows. Save more, dream bigger. Win up to 5 million riyals with Commercial Bank.
6: Foldable chairs, picnic balls, തുടങ്ങി നിങ്ങളുടെ ഔട്ട്ഡോർ ക്യാമ്പിംഗിനും ബാർബിക്യൂസിനും ആവശ്യമായതെല്ലാം ഒരുക്കി ഡൈസോ.
7: ഡൈസോ, let's make every outing unforgettable.
8: And
9: മർസ ഹൈപ്പർമാർക്കറ്റ്, be fresh, be you. Visit your nearest store today.
10: Once again, welcome back to Radio Suno 91.7 FM. ഇത് 917 ഈവനിങ്സ് ഇൻ്റെ ടൈമാണ്. സന്ദീപാണ് കൂടെ ജോയിൻ ചെയ്യുന്നത്. നമ്മൾ ഒരുപാട് വിശേഷങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോവുമായിരുന്നു. ബദൻ ഖത്തറിൽ നടക്കുന്ന ഇവൻസുകൾ പറ്റി കൂടുതൽ ഇന്ന് ഡിസ്കസ് ചെയ്ത് ഇതിനെ റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി തേഴ്സ്ഡേ ദേ ഈവനിങ് ടൈം സെലിബ്രേറ്റ് ചെയ്യാൻ പോകുന്നു. ആൻഡ് നാളത്തെ പ്ലാൻസ് ഒന്നും ആവാത്തവർക്ക് ആ ഒരു പ്ലാൻ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാമെന്നുള്ള ഒരു ചെറിയ പ്രോമിസ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ലിസ്റ്റിലേട്ടൊക്കെ നമ്മൾ വരുന്നതായിരിക്കും. ബദ് അറ്റ് ദിസ് പോയിന്റ് ഓഫ് ടൈം ഖത്തറിൽ നടക്കുന്ന ഇവൻറ്റുകളൊക്കെ തന്നെ മാറ്റി വെച്ചിട്ട് നമ്മൾ വളരെ സോഷ്യലി കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യവും കൂടി ചെയ്യേണ്ടതായിട്ടുണ്ട്. ബിക്കോസ് നാളത്തെ ദിവസം എന്ന് പറയുന്നത് വേൾഡ് എൻവയോൺമെൻറ്റ് ഡേ ആണ്, June 5th. ബട്ട് ഇറ്റ്സ് ഫോളിങ് ഓൺ എ ഫ്രൈഡേ. ഡസൻറ്റ് മീൻ നമുക്ക് റെസ്പോൺസിബിലിറ്റീസോ സോഷ്യലായിട്ടുള്ള കമ്മിറ്റ്മെൻസോ കാര്യങ്ങളോ ഒന്നും ഇല്ല എന്ന് ധരിക്കേണ്ട. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ പറഞ്ഞ പോലെ നമുക്ക് സോഷ്യലി കമ്മിറ്റഡ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ചെറിയൊരു കാര്യമാണെങ്കിലും ഇറ്റ് ക്യാൻ ആഡ് ടു മില്യൺസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആരും മറന്നു പോകേണ്ട നാളത്തെ ആ ഒരു ഇ-വേസ്റ്റ് കളക്ഷൻ്റെ കാര്യം. യു ക്യാൻ ടേൺ യുവർ ഇ-വേസ്റ്റ് ടു വെൽനെസ്. സോ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തോളൂ, വെൽക്കിൻസ് ക്ലിനിക്കിലേക്ക് പോയി കഴിഞ്ഞാൽ നാളെ ഈവനിങ് സമയം ഏകദേശം ഒരു 4:00 മുതൽ 6:00 വരെ അവിടെ ഉണ്ടാവും. ഇൻ കേസ് നിങ്ങളുടെ ഈ വേസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു സംഭവം, ഇഫ് ഇറ്റ് ഇസ് വെരി ഹ്യൂജ്, വെരി ബിഗ്, ആൻഡ് നിങ്ങൾക്കത് കൊണ്ടുപോയി എത്തിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ പോലും ആ ഒരു ടൈമൊക്കെ തന്നെ നമുക്ക് വെൽക്കിൻസിൻ്റെ സൈറ്റിൽ കയറി നോക്കിയാൽ വ്യക്തമായിട്ടുള്ള ഡീറ്റെയിൽ ഉണ്ട്. അവരെ ഇൻഫോം ചെയ്ത് കഴിഞ്ഞാൽ അവർ തന്നെ അതിനുള്ള അറേഞ്ച്മെൻറ്സ് കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നതായിരിക്കും. സോ ഇറ്റ് ഇസ് നോട്ട് ജസ്റ്റ് അബൌട്ട് അറ്റെയിനിങ് മണി ഓർ നമ്മുടെ ആ ഒരു വെൽനെസ് ഇതിന് വേണ്ടിയിട്ട് മാത്രം പോകുന്നു എന്നല്ല, സോഷ്യലി കമ്മിറ്റഡ് ആയിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റീസ് എൻവയോൺമെൻറ്റ് ഡേയിൽ അന്ന് എൻവയോൺമെൻറ്റിന് വേണ്ടിയിട്ടും നമുക്ക് വേണ്ടിയിട്ടും ചെയ്യാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് സംതിങ് റിയലി റിയലി സ്പെഷ്യൽ. അപ്പോൾ ഈ ഒരു എൻവയോൺമെൻറ്റ് ഡേ നമുക്ക് കുറച്ചുകൂടി സ്പെഷ്യൽ ആക്കാനായിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്തു എന്നുള്ളൊരു തോന്നൽ നമ്മളിലേക്ക് തന്നെ കൊണ്ടുവരാനായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ വേസ്റ്റ് ഡിസ്പോസൽ. സോ യൂസ് ചെയ്യുന്ന ഈ വേസ്റ്റ് ആസ് ഇൻ ഈ വേസ്റ്റ് അല്ല, ഇലക്ട്രോണിക് ഐറ്റംസ്, ഗാഡ്ജറ്റ്സ് എന്നൊക്കെ പറയുന്നത് നമ്മളുടെ വീട്ടിൽ ഒരു പക്ഷേ യൂസ് ചെയ്ത് പോകുന്ന ചാർജേഴ്സ് ആണെങ്കിലും ഒരു പക്ഷേ യൂസ് ചെയ്ത് പഴയ ഹെഡ്സെറ്റ്സ് ആണെങ്കിലും ടേപ്പ് റെക്കോർഡേഴ്സ് ആൻഡ് മേ ബി ഇപ്പോൾ ടേപ്പ് റെക്കോർഡറൊന്നും ഇല്ലായിരിക്കാം, ബട്ട് ദെൻ സ്പീക്കേഴ്സ് ഇതൊക്കെ ഒരുപാടുണ്ടായിരിക്കാം. അതൊക്കെ എവിടെ വേസ്റ്റ് ഡിസ്പോസ് ചെയ്യണം? ഒരു പക്ഷേ നമ്മൾ റെൻ്റ് ഔട്ട് ചെയ്ത ഒരു ബിൽഡിംഗ് ആയിരിക്കാം, അതിൻ്റെ അകത്ത് ഒരുപാട് ഈ വേസ്റ്റുകളുണ്ട്. നമ്മുടെ കമ്പനി ഷിഫ്റ്റിംഗ് ആയിരിക്കാം, ഇല്ലെങ്കിൽ റെനോവേഷൻ ആയിരിക്കാം, ഇതൊക്കെ തന്നെ ഈ വേസ്റ്റിൻ്റെ അക്യുമുലേഷൻസ് ഒരുപാട് കൂട്ടുന്ന സാഹചര്യമാണ്. ആ ഒരു സാഹചര്യത്തിലൊക്കെയാണ് നിങ്ങൾ ഇപ്പോൾ ഉള്ളതെന്നുണ്ടെങ്കിൽ, ആൻഡ് ഇഫ് യു ഡോണ്ട് നോ വാട്ട് ടു ഡു റിയലി, വെൽക്കിൻസ് ക്ലിനിക്കും അതേപോലെ തന്നെ ഫിൻക്യൂവും ചേർന്നിട്ട് നമ്മുടെ ആ ഒരു ഇ വേസ്റ്റ് വെൽനസ് ആക്കി മാറ്റാനുള്ള സംരംഭം ഓൾറെഡി ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു രണ്ടാം ഘട്ടം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, സെക്കൻഡ് സ്റ്റേജിലേക്ക് നമ്മൾ എത്തി എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയൊരു കാര്യം. 700 kg വേസ്റ്റ് ആദ്യത്തെ തവണ കളക്ട് ചെയ്യാനായിട്ട് അവർക്ക് സാധിച്ചു. ഈ വർഷം അതിൽ കൂടുതൽ കളക്ട് ചെയ്യാനായിട്ട് സാധിക്കട്ടെ. ആൻഡ് ആ ഒരു ഇൻഫർമേഷൻ നിങ്ങളുടെ അരികിലേക്ക് എത്തിക്കുമ്പോൾ വെൽക്കിൻ ക്ലിനിക്കിൽ നാളെ 4 മുതൽ 6 വരെയാണ് ആ ഒരു കളക്ഷൻ. നാളെ എന്തെങ്കിലുമൊക്കെ തിരക്കുള്ളവരാണെന്നുണ്ടെങ്കിൽ, ഇൻഫാക്റ്റ് ഞാൻ പറഞ്ഞ പോലെ വെൽക്കിൻസിൽ ഡയറക്റ്റായിട്ട് അവരുടെ വെബ്സൈറ്റ് വഴി കോൺടാക്ട് ചെയ്യാനായിട്ട് പറ്റും. ഇ വേസ്റ്റ് എന്നുള്ള ഒരു ഓപ്ഷൻ നോക്കിയാൽ മതി, അവർക്ക് അതിന് വേണ്ടിയിട്ട് ഒരു പോർട്ടൽ തന്നെയുണ്ട്. അങ്ങനെ ആ ഒരു ഇൻഫർമേഷൻ പറഞ്ഞുകൊണ്ട് മറ്റൊരു ട്രാക്കിലേക്ക് വീക്കെൻഡ് വൈബ്സ് ഒക്കെ ഓണാക്കി സന്ദീപാണ് കൂടെയുള്ളത് ഓൺ യുവർ ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ.

0: frequency. Now available on Vodafone Shuf app.
1: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
2: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ, സാലറിയിൽ നിന്നും 50% ഫണ്ട് ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
1: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ.
2: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
3: ഹായ്, ഞാൻ ദേവാനന്ദ്. ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സിനോ 91.7 കേട്ട് കേട്ട് കൂട്ടുകൂടും.
1: ഉദ്ഘാടനം ജൂൺ 5 വെള്ളിയാഴ്ച വൈകിട്ട് 6 മണിക്ക്. അതിഥികളായി എത്തുന്നു ഷെയ്ൻ നിക്കം, അന്ന രാജൻ, റോഷൻ ബഷീർ, സി ആർ സലീം തുടങ്ങിയ താരനിര. ഏവർക്കും സ്വാഗതം. ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ റേഡിയോ സ്നോ 91.7 FM.
4: വീട്ടിൽ നിന്നിറങ്ങിയാലും വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം ഡെലിവറി എൻഹാൻസിംഗ് യുവർ എവരിഡേ. കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ 10 മണി മുതൽ.

ഈ വേസ്റ്റ് ഡിസ്പോസലിന്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചു പോകുമായിരുന്നു. തീർച്ചയായിട്ടും നമുക്ക് റെസ്പോൺസിബിൾ ആയിട്ട് ഈ വരുന്ന ഒരു വേൾഡ് എൻവയോൺമെന്റ് ഡേ സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് റെസ്പോൺസിബിൾ സിറ്റിസൺ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. ഇതൊന്നും അല്ലെങ്കിലും നമുക്ക് ഇഫ് യു ക്യാൻ ബൈ സം പ്ലാന്റ്സ്, കുറച്ച് പ്ലാന്റും ചെടികളും ഒക്കെ മേടിച്ച് ഇൻഡോർ രീതിയിൽ നമുക്ക് ചെയ്യാൻ, അങ്ങനെ ഇൻഡോർ ആക്ടിവിറ്റീസ് ഒക്കെ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ടൈമാണ്. ദിസ് ഇസ് ദ റൈറ്റ് ടൈം വെയർ വി ക്യാൻ ഗോ ഔട്ട്സൈഡ്. ആ ചെറിയ പ്ലാന്റ്സും നഴ്സറീസിലൊക്കെ പോയി കുറച്ചധികം പ്ലാന്റ്സ് ഒക്കെ കുട്ടികളെ വീട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ അവർക്കും അതൊരു ശീലമായിരിക്കും. ആൻഡ് ആ ഒരു ശീലം നാളെ നമ്മൾ നോക്കുമ്പോൾ ഒരു പക്ഷേ ഒരു വലിയ മാറ്റമായിരിക്കും കൊണ്ടുവരാൻ പോകുന്നത്. അങ്ങനെയുള്ള വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമ്മൾ ഓരോരുത്തർക്കും സാധിക്കട്ടെ. ഇതൊക്കെ പറഞ്ഞു പോകുമ്പോൾ എൻ്റർടൈൻമെൻറ്റിൻ്റെ കാര്യത്തിന് യാതൊരു കോംപ്രമൈസും വരുത്തേണ്ട ആവശ്യമില്ല. എന്തായാലും നാളത്തെ ആ ഒരു സിനിമ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്ന മോളിവുഡ് ടൈംസ് എന്നുള്ള സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് തന്നെയാണ്. ഒത്തിരി പേർക്കൊക്കെ ടിക്കറ്റ്സ് ഒക്കെ കിട്ടി, എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുകയാണെന്ന് അറിയാം. ബട്ട് ദെൻ ഈ ഒരു പോയിന്റിൽ ആ ഒരു സിനിമ എത്രത്തോളമാണ് ഇനി സ്ട്രൈക്ക് ചെയ്യാൻ പോകുന്നത്, എക്സ്പെക്ടേഷൻസ് ഹൈ തന്നെയാണ്. മലയാള സിനിമയിൽ ഒരുപാട് സിനിമകളും നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്നു. ഈ ഒരു ടൈമിൽ എനിക്ക് തോന്നുന്നു ആദ്യത്തെ ആ ഒരു ട്രെയിലർ, ടീസർ ട്രെയിലർ എന്ന് വേണമെങ്കിൽ പറയാം, ആ ഒരു ടീസർ ട്രെയിലർ ഇറങ്ങിയപ്പോൾ തന്നെ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യാനുണ്ട്. എന്തായാലും ഈ ഒരു വീക്കെൻഡ് നമ്മൾ കാത്തിരിക്കുന്നത്, സിനിമ ടിക്കറ്റൊക്കെ എല്ലാവരും ബുക്ക് ചെയ്തില്ലേ? ബുക്ക് ചെയ്യാത്ത ആൾക്കാർ ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതാ പെട്ടെന്ന് ഫാമിലിയൊക്കെ ആയിട്ട് പോയി കാണാൻ പറ്റുന്ന സിനിമ തന്നെയാണ് ബോളിവുഡ് ടൈംസ്. സോ ലെറ്റ്സ് സീ ഹൗ ഇറ്റ്സ് ഗോയിങ് ടു ബി. അതിൻ്റെ റിവ്യൂ കാര്യങ്ങളൊക്കെ നമുക്ക് മാറ്റിനി മാഷപ്പിൽ ഓൺ സാറ്റർഡേ നോ സൺഡേ നമുക്ക് സെറ്റ് ചെയ്യാം. ഒരുപാട് വിശേഷങ്ങൾ ഇനിയും പറയാനുണ്ട് ഖത്തറിൽ നടക്കാൻ പോകുന്ന ഇവൻറ്റ്സിനെ ബേസ് ചെയ്തിട്ട്. അപ്പോൾ ആ ഒരു ഇവൻറ്റുകളുമായിട്ട് വിശേഷങ്ങളുമായിട്ട് ഞാൻ തിരിച്ചെത്തുന്നതായിരിക്കും ഓൺ യുവർ ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം. വീക്കെൻഡ് വൈബ്സ് ഒക്കെ ഓണാക്കി സന്ദീപാണ് കൂടെയുള്ളത്. കേട്ട് കേട്ട് കൂട്ടുകൂടാൻ.

0: 97 evenings. Only on Radio Suno 91.7 FM. 917 evenings. Joy Alucas 917 evenings.
1: Presented by Joy Alucas, world's favorite jeweler.
2: Joy Alucas il gold and diamond jewelry purchase cheyumbol safety up 40% on making charges. Powered by
3: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine ruchi ariyam. Call 4000-1707.
4: In association with
5: Commercial Bank. Your future grows when your savings grows. Save more, dream bigger. Win up to 5 million riyals with Commercial Bank.
6: Foldable chairs, picnic balls, തുടങ്ങി നിങ്ങളുടെ ഔട്ട്ഡോർ ക്യാമ്പിംഗിനും ബാർബിക്യൂസിനും ആവശ്യമായതെല്ലാം ഒരുക്കി ഡൈസോ.
7: ഡൈസോ, ലെറ്റ്സ് മേക്ക് എവരി ഔട്ടിംഗ് അൺഫോർഗെറ്റബിൾ.
8: ആൻഡ്
9: മർസ ഹൈപ്പർമാർക്കറ്റ്, ബി ഫ്രഷ്, ബി യു. വിസിറ്റ് യുവർ നിയറസ്റ്റ് സ്റ്റോർ ടുഡേ.
10: ചെന്നൈ ബീറ്റ്സ്.
11: തമിഴ് ഹെഡ് ഓഫ് ദി ആർ.
12: എന്താട്ടോ പോതുമാക്കളുണ്ട്.

0: വചനങ്ങളിലൂടെ. ഭൂമിയിലുള്ളവരോട് നിങ്ങൾ ദയയുള്ളവരാണെങ്കിൽ ആകാശാധിപനായ ദൈവം നിങ്ങളോട് ദയ കാണിക്കും.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
2: ഇപ്പോൾ ഇഷാ ബാങ്കിനുള്ള സമയം.

0: 91.7 FM.
1: Qatar's happiness frequency.
2: അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
3: ഡെഫിനറ്റ്ലി കൊമേഴ്ഷ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
2: മില്യണോ?
3: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം. കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
4: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
5: ഒരു കിണ്ടലടിയുമായി ആന്റണി പെപ്പെ.
6: ആന്റണി നാമ നനച്ച മാതിരി ഇല്ല.
5: ഓൾ ജോർജ് സംവിധാനം ചെയ്ത ആക്ഷൻ ത്രില്ലർ ചിത്രം കാട്ടാളൻ.
7: 1200 ആനകളെ കൊന്ന് കൊമ്പ് കടത്തിയ ഒരു കാട്ടുകൊള്ളക്കാരനുണ്ട്. സത്യമംഗലം കാട്ടിലെ ആനകള് അവനെ കണ്ട പതുങ്ങുവെന്ന ചൊല്ല്.
5: പെപ്പയോടൊപ്പം കബീർ ദുഹൻ സിംഗ്, പാർത്ഥിവാരി, സുനിൽ, ഹരിശങ്കർ നാരായണൻ, ജഗദീഷ്, സിദ്ദിഖ് തുടങ്ങി വമ്പൻ താരനിര. കാട്ടാളൻ വിജയകരമായി പ്രദർശനം തുടരുന്നു.
0: ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാർസ് ഫിലിം.

0: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം. ഒരിഡോ ആപ്പിലൂടെ എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
1: നമസ്കാരം, ഞാൻ മധു ബാലകൃഷ്ണൻ.
2: യു ആർ ലിസ്ണിംഗ് ടു
1: റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: Once again, welcome back. Radio Zone 91.7 FM, 917 evenings at a time. Sandeep ആണ് കൂടെ ജോയിൻ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞല്ലോ ഇന്നത്തെ ദിവസം ഭയങ്കര സ്പെഷ്യൽ ആണ്. വേറെ ഒന്നുമല്ല, നമുക്ക് ആ ഒരു എനർജി ഒരല്പം കൂടി ഇരിക്കാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാണ്. വൈ? ബിക്കോസ് ഇറ്റ്സ് തേഴ്സ്ഡേ നൈറ്റ്. അപ്പൊ ഈ ഒരു ഈവനിങ് എന്റെ കൂടെ സ്റ്റുഡിയോയിൽ ദാ ജോയിൻ ചെയ്യുകയാണ് എന്നത് ബ്യൂട്ടിഫുൾ ദ വൺ ആൻഡ് ഓൺലി
1: ആശ.
0: പറയണോ പറയണോ പേര് പറയണോ?
1: അപ്പൊ
0: ആശ ദേ വളരെ എക്സൈറ്റഡ് ആയിട്ടാണ് എന്റെ കൂടെ ഇരിക്കുന്നത്. വൈ? ബിക്കോസ് നാളത്തെ ആ ഒരു ദിവസത്തിന്റെ ഗംഭീരമായിട്ടുള്ള പരിപാടിയുടെ വിശേഷങ്ങളുമായിട്ട്
2: ഖത്തറിലെ ഏറ്റവും വലിയ ജിമായ ഫാൽക്കൺ ഫിറ്റ്നസ് ക്ലബിന്റെ 6th ബ്രാഞ്ച് ഇനി പിന്നുമറാനിൽ. ഉദ്ഘാടനം 5 June വെള്ളിയാഴ്ച വൈകിട്ട് 6 PM. അതിഥികളായി എത്തുന്നു ഷെയ്ൻ നിക്കം, അന്ന രാജൻ, റോഷൻ ബഷീർ, സി ആർ സലീം തുടങ്ങിയ താരനിര. ഏവർക്കും സ്വാഗതം. ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ റേഡിയോ സുനോ 91.7 FM.
0: യെസ്, അവിടെ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. ഒഫീഷ്യൽ റേഡിയോ പാർട്ണേഴ്സ് ആയിട്ട് വി ആർ റിയലി ലക്കി ഇനഫ് അല്ലെ? 6th ബ്രാഞ്ച്, അത് മലയാളി
1: ബിഗ്ഗസ്റ്റ് ജിം ഇൻ ഖത്തർ.
0: എക്സാക്ട്ലി. അപ്പൊ ആ ഒരു ബിഗ്ഗസ്റ്റ് ജിം ആണ് നമ്മൾ കാണാൻ പോകുന്നത്. ആൻഡ് ഓൾസോ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് തന്നെ അതിന്റെ പ്രിപ്പറേഷൻസും കാര്യങ്ങളും ലൈറ്റഡ് ആയിട്ടുള്ള ബിൽഡിംഗ് ഒക്കെ തന്നെ നമ്മൾ കാണുന്നുണ്ട്. ചെറിയ ട്രെയിലർ പോലെ
1: സോഷ്യൽ മീഡിയയിൽ വളരെ വളരെ മനോഹരമായിട്ട് അവർ പോസ്റ്റ് ചെയ്യുന്നുണ്ട് എല്ലാ കാര്യങ്ങളും, എല്ലാ അപ്ഡേറ്റ്സ് അവർ കൊടുക്കുന്നുണ്ട്. അപ്പൊ നാളെ നമ്മളുണ്ടാവും, റേഡിയോ സുനോ റേഡിയോ ഓൾ ഓഫ് ടീം മുഴുവനായിട്ടുണ്ടാവും. അപ്പോ എല്ലാ ആക്ടേഴ്സിനെയും കാണാനായിട്ട് നമ്മൾ ഈഗേർലി വെയിറ്റിംഗ് ആണ് അവിടെ. 6th ബ്രാഞ്ച് നാളെ 5th ബെന്നുംറാനിൽ വളരെ ഗംഭീരായിട്ട് ഉദ്ഘാടനം ചെയ്യാൻ പോവാണ്.
0: തീർച്ചയായിട്ടും. അപ്പൊ ആ ഒരു വലിയൊരു താരനിര എത്തുന്നു. അതിലുപരി എനിക്ക് പറയാനുള്ളത് ഇറ്റ്സ് ആക്ച്വലി ദാറ്റ് വി ഹാവ് ടു സപ്പോർട്ട് അല്ലെ?
1: ആ
0: ഒരു സപ്പോർട്ടിനെ നമ്മൾ തീർച്ചയായിട്ടും അവിടെ എത്തണം എന്നുള്ള ഒരു കാര്യത്തിന് യാതൊരു സംശയമില്ല. ബിക്കോസ് ആക്ടേഴ്സ് നമുക്ക് എപ്പോ വേണമെങ്കിലും കാണാം, ഖത്തറിലെ ആക്ടേഴ്സ് വരുന്നതാണ്. ബട്ട് ഇത് ദിസ് ഇസ് എ മൊമെന്റ്. അപ്പൊ ആ ഒരു മൊമെന്റ് ഒരു മൂവ്മെന്റ് ആക്കി
1: മാറ്റാനായിട്ട്
0: അല്ലെ ഒരുപാട് ഒരുപാട് ബ്രാഞ്ചുകൾ ഉണ്ടാവട്ടെ.
1: തീർച്ചയായിട്ടും. ഇപ്പൊ കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ 91.7 FM എല്ലാ ശ്രോതാക്കളും നാളെ അവിടെ ഉണ്ടായിരിക്കണം. നമ്മൾ അവിടെ
0: ഉണ്ടാവും.
1: തീർച്ചയായിട്ടും, ഞാൻ വളരെ എക്സൈറ്റഡ് ആണ്. അത്രക്ക് ആക്ച്വലി നമ്മള് 5th ബ്രാഞ്ചിന്റെ ഇനോഗ്രേഷൻ അവരുടെ കൂടെ ഉണ്ടായിരുന്നു. ഞാൻ പേഴ്സണലി ഞാനുണ്ടായിരുന്നു. അതൊരു ഗംഭീര പരിപാടിയായിരുന്നു. അപ്പൊ ഇതിനും നമ്മളുണ്ട്. എല്ലാവരും തീർച്ചയായിട്ടും വരണം. നമുക്ക് അവിടെ വെച്ച്
0: കാണാം. അറിയാം, നമുക്ക് എന്റർടൈനിങ് ആയിരുന്നു ഫുൾ. ആദ്യം തൊട്ട് അവസാനം വരെയും ആ ഒരു എന്റർടൈൻമെന്റ് ഒരു രീതിയിലും ബോർ അടിപ്പിച്ചില്ല എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെയുള്ള ഇവന്റുകൾ ഇപ്പോഴും ഉണ്ടാവും. ഒത്തിരി സർപ്രൈസസ് കൂടി
1: നാളെ. കഴിഞ്ഞ അവരുടെ പ്രോഗ്രാമിനും ഒരുപാട് സർപ്രൈസുകൾ ഉണ്ടായിരുന്നു. ഇത്തവണ ഫാൽക്കൺ ജിമ്മിന്റെ ഇനോഗ്രേഷനും ഒരുപാട് സർപ്രൈസുകൾ ഉണ്ടായിരിക്കും. തീർച്ചയായിട്ടും എല്ലാവരും വരണം.
0: എന്താണെന്ന് അറിയാവോ?
1: സർപ്രൈസ് സർപ്രൈസ് ആണല്ലോ, അതെങ്ങനെയാ നമുക്ക് കാണാൻ പറ്റും? അതെ, തീർച്ചയായിട്ടും.
0: ഞാൻ ശ്രമിച്ചു, നടന്നില്ല.
1: ഇല്ല ഇല്ല ഇല്ല, അതൊന്നും പറയില്ല. അതൊക്കെ സർപ്രൈസുകളാണ്.
0: അപ്പൊ
1: സ്കൈ മീഡിയ നമ്മുടെ കൂടെ ഉണ്ട് അതിന് വേണ്ടിയിട്ട്.
0: അപ്പോ
1: സ്കൈ മീഡിയയും കൂടി ഇതിൽ ഇൻക്ലൂഡഡ് ആയതുകൊണ്ട് തീർച്ചയായിട്ടും എന്തൊക്കെയാ വലുതൊക്കെയാണ് വരാൻ പോകുന്നത്.
0: തീർച്ചയായിട്ടും വലിയൊരു പ്രതീക്ഷ തന്നെയാണ്. സ്കൈ മീഡിയയും ദി ഫാൽക്കൺ ഫിറ്റ്നസും കൂടെ നാളെ നമുക്ക് സർപ്രൈസുകൾ ഒരുപാടാണ് നടത്താൻ പോകുന്നത്. റൈറ്റ് അറ്റ് ബിന്നുംറാൻ വൈകുന്നേരം.
1: എക്സാക്ട്ലി എക്സാക്ട്ലി.
0: അപ്പൊ നിങ്ങളുടെ പ്രസൻസ് എന്തായാലും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. സി യു ഓൾ അറ്റ് ബിന്നുംറാൻ ടുമോറോ ഈവനിങ് സമയം 6 PM അങ്ങോട്ടേക്ക് എത്തിയാൽ മതി. ഞങ്ങൾ എല്ലാവരും
1: നിങ്ങൾ എല്ലാവരും വരണം.
0: എക്സാക്ട്ലി. അപ്പൊ ഈ ഒരു എനർജി നമുക്ക് ആ ഒരു വേദിയിലോട്ട് കൂടി എത്തിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ദിസ് ഇസ് ഖത്താർസ് ഫേവറേറ്റ് എഫ്എം സ്റ്റേഷൻ റേഡിയോ 91.7 FM കേട്ട് കേട്ട്
1: കൂട്ടുകൂടാം.

0: ഖത്തറിന്റെ മന്തി പാരഡൈസ്, റിച്ച് അറേബ്യൻ ഫ്ലേവേഴ്സുമായി സംസം മന്തി.
1: മന്തി, മക്ബി, മക്ഫൂൻ, മക്കൂത്ത് തുടങ്ങി മന്തിയുടെ ഒത്തന്റിക് രുചി അറിയാം.
0: സംസം മന്തി, വെയർ ഫ്ലേവേഴ്സ് ക്രിയേറ്റ് മെമ്മറീസ്. ഹോൾസെയിൽ മാർക്കറ്റ് ദോഹ. കോൾ 4000 1707. ഡോക്ടർ ഓണേ.
2: നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ.
3: നമസ്കാരം, ഞാൻ ഡോക്ടർ ദിദി ആലി, ഓഫ്താൽമോളജിസ്റ്റ്, നസീം ഹെൽത്ത് കെയർ. വേനൽക്കാലത്ത് സാധാരണയായി കണ്ണിനെ ബാധിക്കുന്ന അസുഖമാണ് ഡ്രൈ ഐ. ദൈനംദിന ജീവിതത്തിലെ ചില വ്യതിയാനങ്ങൾ കൊണ്ടും തുള്ളി മരുന്നും കൊണ്ടും നമുക്ക് ഇതിനെ ചികിത്സിക്കാം. ദിവസം 2 ലിറ്റർ വെള്ളമെങ്കിലും കുടിക്കുക. 6 മുതൽ 8 മണിക്കൂർ വരെയെങ്കിലും ഉറങ്ങുക. പുറത്തിറങ്ങുമ്പോൾ സൺഗ്ലാസ് ധരിക്കുക. കൂടാതെ തുള്ളി മരുന്നുകളും ഉപയോഗിക്കുക. ചികിത്സിക്കാത്ത പക്ഷം കണ്ണിന് വിട്ടുമാറാത്ത ചുവപ്പും തലവേദനയും കാഴ്ചമങ്ങലും വരാൻ സാധ്യതയുണ്ട്. നന്ദി.
2: Naseem Surgical and Medical Center. Appointmentukal kai vilikku 4411 1133.
4: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.

0: Joy Alucas 917 evenings presented by Joy Alucas world's favorite jeweler.
1: Joy Alucas il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. Powered by
2: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi Madbi Madfood Madgood thudangi authentic Arabic cuisine de ruchi ariyam. Call 4000-1707
3: in association with
4: Commercial Bank. Your future grows when your savings grows. Save more, dream bigger. Win up to 5 million riyals with Commercial Bank.
5: Foldable chairs, picnic balls, തുടങ്ങി നിങ്ങളുടെ ഔട്ട്ഡോർ ക്യാമ്പിംഗിനും ബാർബിക്യൂസിനും ആവശ്യമായതെല്ലാം ഒരുക്കി ഡൈസോ.
6: ഡൈസോ, let's make every outing unforgettable.
7: And
8: മർസ ഹൈപ്പർമാർക്കറ്റ്, be fresh, be you. Visit your nearest store today.
9: Once again, welcome back to the Radio Center 91.7 FM. 917 evenings in the time aanu Sandeep aanu kude join cheynada. Njan korchu munne parnja pole thane namukku Qatar-il nadakkunna events kaaryangalokke pratheegichi ee oru summer time kuttikalokke veettil undu nendengil avadnu ivadnu okke pressure koodanulla saadhyathayundu. Appo aa oru pressure-ne oru full stop idanayittu ottri events verunnunde. Kazhinja divasangalil njan parnju poya oru event thaneyanu. Pakshe ee oru event miss out cheyanayittu nilkanda. June 30th vare namukku enjoy cheyan saadhikkunna event aanu. സോ വൈകുന്നേരം ഒരു 6 മണി മുതൽ 11 മണി വരെ ഫ്രീ ആയിട്ടുള്ള എൻട്രി ടു ദിസ് പാർക്ക്. ജനറൽ പബ്ലിക് ആക്സസ് ആണ് കൊടുത്തിരിക്കുന്നത് മെറിയാൽ വാട്ടർ പാർക്കിൽ. സമ്മർ സ്പ്ലാഷ് ആണ് നടക്കുന്നത് ആൻഡ് ഓൾസോ ലോഡ് ഓഫ് ആക്ടിവിറ്റീസ്. നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കുറേ ക്യാരക്ടേഴ്സ്, കാർട്ടൂൺ ക്യാരക്ടേഴ്സ്, സ്പോഞ്ച് ബോബ്, പവർ പെട്രോൾ, അങ്ങനെ ഒരുപാട് ഇൻട്രാക്റ്റീവ് ഷോസും ഗെയിംസും പ്ലേഫുൾ ആയിട്ടുള്ള പൂൾ സൈഡ് സെറ്റപ്പും ഇതൊന്നും കൂടാണ്ട് തന്നെ വെറൈറ്റി ഓഫ് ഫുഡ് സ്റ്റോൾസുമാണ് മെറിയാൽ വാട്ടർ പാർക്കിലെ സമ്മർ സ്പ്ലാഷിന്റെ ഭാഗമായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വിസിറ്റ് ഖത്തർ പ്രസന്റ് ചെയ്യുന്ന ഈ ഒരു സമ്മർ സ്പ്ലാഷിലേക്ക് എല്ലാവർക്കും ഫ്രീ എൻട്രി ആണ് എന്നുള്ളൊരു കാര്യം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. സോ ദിസ് ഇസ് എ മസ്റ്റ് വിസിറ്റ് പ്ലേസ്. ഇവിടെ തീർന്നു ഇവന്റുകളുടെ ലിസ്റ്റും ചോദിച്ചു കഴിഞ്ഞാൽ ഇവന്റുകളുടെ ലിസ്റ്റും നമുക്ക് പുറത്തു പോയി എൻജോയ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഇനിയും ഉണ്ട്. അതൊക്കെ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാൻ ഞാൻ തിരിച്ചു വരുന്നതായിരിക്കും. ഓൺലി ഓൺ യുവർ ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ റേഡിയോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: Radio Suno 91.7 FM. Qatar's happiness frequency. Now available on Vodafone Shuf app.
1: Countdown started. ഖത്തറിലെ ഏറ്റവും വലിയ ജിമായ ഫാൽക്കൺ ഫിറ്റ്നസ് ക്ലബിന്റെ ആറാമത്തെ ബ്രാഞ്ച് ഇനി പിന്നുമറാനിൽ. ഉദ്ഘാടനം ജൂൺ 5 വെള്ളിയാഴ്ച വൈകിട്ട് 6 മണിക്ക്. അതിഥികളായി എത്തുന്നു ഷെയ്ൻ നിക്കം, അന്ന രാജൻ, റോഷൻ ബഷീർ, സി ആർ സലീം തുടങ്ങിയ താരനിര. ഏവർക്കും സ്വാഗതം. ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ റേഡിയോ സുനോ 91.7 FM.
2: ഹായ് നമസ്കാരം, ഞാൻ സുരാജ് വെഞ്ഞാറമൂടാണ്.
3: ഇനി നമ്മൾ എന്ത് ചെയ്യും? അല്ലയ്യ,
4: യു ആർ ലിസ്ണിംഗ് ടു റേഡിയോ.

0: 917 evenings only on Radio Suno 91.7 FM. 917 evenings. Joy Alukas 917 evenings presented by Joy Alukas, world's favorite jeweler.
1: Joy Alukas il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. Powered by
0: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine de ruchi ariyam. Call 4000-1707
1: in association with
2: Commercial Bank. Your future grows when your savings grows. Save more, dream bigger. Win up to 5 million riyals with Commercial Bank.
1: Foldable chairs, picnic balls, തുടങ്ങി നിങ്ങളുടെ ഔട്ട്ഡോർ ക്യാമ്പിംഗിനും ബാർബിക്യൂസിനും ആവശ്യമായതെല്ലാം ഒരുക്കി ഡൈസോ.
2: ഡൈസോ, let's make every outing unforgettable.
0: And
3: മർസ ഹൈപ്പർമാർക്കറ്റ്, be fresh, be you. Visit your nearest store today.
4: വെൽക്കം ബാക്ക് വൺസ് അഗൈൻ റേഡിയോ സുനോ 91.7 FM. ഇത് 917 ഇവനിംഗ്സിന്റെ ടൈമാണ്. സന്ദീപാണ് കൂടെ ജോയിൻ ചെയ്യുന്നത്. അപ്പൊ ഖത്തറിൽ ദേ നടക്കാൻ പോകുന്ന ഇവന്റുകളുടെ ലിസ്റ്റ് ഒക്കെ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു കൂട്ടത്തിൽ അൺടിൽ ജൂൺ 17th നടക്കാൻ പോകുന്ന ഒരു അടിപൊളി ഇവന്റ്. ശരിക്കും ഇഫ് യു ആർ എ ഹ്യൂജ് ഫാൻ ഓഫ് കാർസ് ആൻഡ് ഓൾ, ദിസ് ഇവന്റ് ഇസ് പെർട്ടിക്കുലർലി ഫോർ യു. അപ്പൊ മോട്ടോർ സ്പോർട്ട് ബേസ് ചെയ്ത് വരുന്ന ഇവന്റ്സ് ഒക്കെയാണ് നിങ്ങളെ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്നതെന്നുണ്ടെങ്കിൽ ദിസ് ഇസ് ദ റൈറ്റ് സ്പോട്ട് വേർ യു ക്യാൻ ഗോ. ആസ്ട്രോ ഹോം ബേസിലേക്കാണ് പോകേണ്ടത്. അൽബിദ പാർക്കുള്ള ഉച്ചയ്ക്ക് 2 മണി മുതൽ രാത്രി 10 മണി വരെ നമുക്ക് എൻജോയ് ചെയ്യാനായിട്ട് സാധിക്കുന്നത് അണ്ടർഗ്രൗണ്ട് സൂപ്പർ കാർ ഷോ കേസ് തന്നെയാണ്. അപ്പൊ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു മോട്ടോർ വെഹിക്കിൾ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് ഈ ഒരു ഇവന്റ് ഒന്ന് നോട്ട് ഡൗൺ ചെയ്തോളൂ. സോ സ്ഥലം എന്ന് പറയുന്നത് ആസ്ട്രോ ഹോം ബേസ്, അൽബിദ പാർക്ക്. അൺടിൽ ജൂൺ 17th 2 മണി മുതൽ, ഉച്ചയ്ക്ക് 2 മണി മുതൽ രാത്രി 10 മണി വരെയാണ്. ഒരു റിലാക്സ്ഡ് കഫേ സ്റ്റൈൽ എക്സ്പീരിയൻസ് ആയിരിക്കും നമുക്ക് ഈ ഒരു സ്ഥലത്ത് നിന്ന് കിട്ടാൻ പോകുന്നത്. സോ ഇഫ് യു ആർ റിയലി എ ഫാൻ ഓഫ് ഇറ്റ്, ദിസ് ഇവന്റ് ഇസ് എക്സ്ക്ലൂസീവ്ലി ഫോർ യു. അപ്പൊ ആ ഒരു ഇൻഫർമേഷൻ കൂടി നിങ്ങളുടെ അരികിലേക്ക് എത്തിക്കുന്നു. സന്ദീപാണ് കൂടെയുള്ളത് ഓൺ യുവർ ഫേവറേറ്റ് എഫ്എം സ്റ്റേഷൻ. ഇത് ഖത്തറിന്റെ ഹാപ്പിനെസ് ഫ്രീക്വൻസി 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
1: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട്. ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.

Once again, welcome back. Radio Sonar 91.7 FM. ഇത് 917 ഈവനിങ്സ് എന്ന ടൈമാണ്. സന്ദീപാണ് കൂടെ ജോയിൻ ചെയ്യുന്നത്. ഈ ഒരു ടൈമിൽ മറ്റൊരു ഇവന്റിന്റെ വിശേഷങ്ങൾ, ഇവന്റ് എന്ന് പറയാൻ പറ്റില്ല, ഷോപ്പിംഗ് ഒക്കെ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ കുറച്ചധികം എക്സിബിഷൻസ് ഖത്തറിൽ നടക്കുന്നുണ്ട്. ഒരു വിന്റേജ് എക്സിബിഷനും ഉണ്ട്, അതേപോലെ തന്നെ ഒരു ഔട്ട്ലെറ്റ് എക്സിബിഷനും ഉണ്ട്. അപ്പൊ ആ രണ്ട് എക്സിബിഷൻസിനെ പറ്റിയിട്ടാണ് എനിക്ക് ഇപ്പോൾ പറയാനുള്ളത്. സോ ടേക്കിംഗ് യു ത്രൂ വെരി ഫസ്റ്റ് ഔട്ട്ലെറ്റ് എക്സിബിഷൻ 2026 നടന്നുകൊണ്ടിരിക്കുകയാണ് DCC. രാവിലെ 10 മണി മുതൽ രാത്രി 10 മണി വരെ, അത് സബ്ജക്ട് ടു ചേഞ്ച് ആണെന്ന് പറയുന്നുണ്ട്. അങ്ങോട്ട് ഇങ്ങോട്ടേക്ക് മാറ്റം വരാനുള്ള സാധ്യതയുണ്ട് സമയത്തിന്. ബട്ട് ദെൻ ഫ്രൈഡേസ് 3 മണി മുതൽ 10 മണി വരെയാണ് എന്നുള്ളതും പറഞ്ഞിട്ടുണ്ട്. സോ ദിസ് ഇയേഴ്സ് എഡിഷൻ നമുക്ക് പ്രോമിസ് ചെയ്യുന്നത് ബെറ്റർ ആയിട്ടുള്ള കളക്ഷൻസ്, അതേപോലെ തന്നെ ബിഗർ ആയിട്ടുള്ള കളക്ഷൻസ് തന്നെയാണ്. അൺബീറ്റബിൾ ആയിട്ടുള്ള ഡീൽസുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. അതും സ്പാനിങ് ഫ്രം ഹാൾ 1, ആദ്യത്തെ ഹാൾ മുതൽ തന്നെ, എക്സിബിഷൻ ഹാളിന്റെ ആദ്യത്തെ ഹാൾ മുതൽ തന്നെ ഷോപ്പിംഗ് നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ആൻഡ് ഓൾസോ നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ളതും അതേപോലെ തന്നെ ടോപ്പ് ടയർ ബ്രാൻഡ്സ് ഒക്കെ തന്നെ നമുക്ക് ഓൾ ഇൻഡ വൺ റൂഫ് എന്നുള്ളത് നമുക്ക് പറയാം. സോ ഖത്തർസ് ബിഗ്ഗസ്റ്റ് ഔട്ട്ലെറ്റ് എക്സിബിഷൻ DCC നടക്കുകയാണ് അൺടിൽ June 9. ആ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് നമ്മളൊരു പോപ്പ് വിന്റേജ് മാർക്കറ്റിലേക്കാണ് പോകുന്നത്. ഖത്താര ആർട്ട് സെന്റർ ബിൽഡിംഗ് നമ്പർ 5 ഈ ഒരു ഇവന്റ് നടക്കുന്നത് വൈകുന്നേരം 3 മണിക്ക് ശേഷം. June 6 വരെ നമുക്ക് ഈ ഒരു വിന്റേജ് മാർക്കറ്റ് എൻജോയ് ചെയ്യാനായിട്ട് പറ്റും. സോ ഇഫ് യു ആർ എ കളക്ടർ, ആന്റിക് പീസസ് കളക്ട് ചെയ്യാൻ താല്പര്യമുള്ളവരാണ് എന്നുണ്ടെങ്കിൽ, ഇഫ് യു ആർ ഇൻ ദോഹ, ദിസ് ഇസ് ദ റൈറ്റ് പ്ലേസ്. വിന്റേജ് ക്ലോത്തിംഗ് ഉണ്ട്, ഹോം ഡെക്കർ ഉണ്ട്, ടേബിൾ വെയർ ഉണ്ട്, കാർപ്പറ്റ്സ്, അങ്ങനെ ഒരുപാട് സംഭവങ്ങളാണ് നമുക്ക് വേണ്ടിയിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇത് കൂടാണ്ട് തന്നെ ജൂവലറിയും ഇസ് എൻ ആഡ് ഓൺ ടു ദിസ് പെർട്ടിക്കുലർ എക്സിബിഷൻ. ഇതൊന്നും കൂടാണ്ട് പല സ്ഥലങ്ങളിലായിട്ട് തന്നെ കാൻഡിൽ ലൈറ്റ് ഡിന്നേഴ്സും അങ്ങനെ ഒരുപാട് പേഴ്സണൽ പ്ലാൻസ് ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ഇവന്റുകൾ ഒക്കെ ഉണ്ട്. സൂഫി നടക്കുന്നുണ്ട്. സോ അതൊക്കെ ഡിഫറെന്റ് ഹോട്ടൽസിലാണ്. അപ്പൊ നിങ്ങളുടെ പ്ലാൻ ഒക്കെ സെറ്റ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പ്ലാനിങ്ങിലോട്ട് ഒന്ന് സെറ്റ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ പേഴ്സണൽ പ്ലാൻസ് ഒന്നും ഇടാനായിട്ട് മറക്കണ്ട, ബിക്കോസ് ദിസ് ഇസ് ദ ഓൺലി ടൈം വെർ വി ക്യാൻ ക്രിയേറ്റ് ബ്യൂട്ടിഫുൾ മെമ്മറീസ്. അപ്പൊ ആ ഒരു ഇൻഫർമേഷൻ കൂടി നിങ്ങളുടെ അരികിലേക്ക് പറഞ്ഞുകൊണ്ട് ഞാനും ചെറുതായിട്ട് ഒന്ന് ടാറ്റ ബൈ ബൈ പറയുകയാണ്. ഫ്രം യുവർ ഫേവറേറ്റ് എഫ്എം സ്റ്റേഷൻ റേഡിയോ സോണർ 91.7 FM 917 ഈവനിങ്സിൽ നിന്നും. സോ വീണ്ടും പാക്കലാം ആഫ്റ്റർ ദ വീക്കെൻഡ്. വിഷിംഗ് യു ആൾ എ വെരി ഹാപ്പി ഹാപ്പി ഹാപ്പി വീക്കെൻഡ്. ലവ് യു ആൾ.

0: ഖത്തറിലെ ഏറ്റവും വലിയ ജിമായ ഫാൽക്കൺ ഫിറ്റ്നസ് ക്ലബിന്റെ ആറാമത്തെ ബ്രാഞ്ച് ഇനി പിന്നുമറാനിൽ. ഉദ്ഘാടനം ജൂൺ 5 വെള്ളിയാഴ്ച വൈകിട്ട് 6 മണിക്ക്. അതിഥികളായി എത്തുന്നു ഷെയ്ൻ നിക്കം, അന്നാ രാജൻ, റോഷൻ ബഷീർ, സി ആർ സലീം തുടങ്ങിയ താരനിര. ഏവർക്കും സ്വാഗതം. ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ റേഡിയോ സ്നോ 91.7 FM.
1: എല്ലാവർക്കും വണക്കം, നാ വിജയ് സേതുപതി.
2: യു ആർ ലിസ്ണിംഗ് ടു
1: You are listening to Radio Sanon KTK Kuta Kuta.

0: ഞാൻ നിങ്ങളുടെ മോഹൻലാൽ.
1: എന്റെ ഒക്കെ കൂട്ടത്തോട് പറഞ്ഞത് ഒറ്റാം വീട് കാട് കയറിയത്
0: കറ്റാറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനായ റേഡിയോ സുനോ കേട്ട് കേട്ട് കൂട്ടുകൂടാ.
1: ഇനി ഞാൻ പറയും കേൾക്കാം.

0: റേഡിയോ സുനോ 91.7 FM, ഖത്തർസ് ഫേവറിറ്റ് റേഡിയോ സ്റ്റേഷൻ.
1: നിങ്ങളുടെ റൂട്ടിൽ കൂട്ടുണ്ട്, റിലാക്സ് ആൻഡ് റീചാർജ് വിത്ത് 917 ഈവനിംഗ്. Power up your evenings with 917 evenings. Nyayar mudal gaadam vare vaigittu 5 mani mudal. 917 evenings.
2: Joy Alukas 917 evenings
3: presented by Joy Alukas, world's favorite jeweler.
4: Joy Alukas il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. Powered by
5: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi Madbi Madfood Madgood thudangi authentic Arabic cuisine de ruji ariyam. Call 4001707
6: in association with
7: Commercial Bank. Your future grows when your savings grows. Save more, dream bigger. Win up to 5 million riyals with Commercial Bank.
8: Foldable chairs, picnic balls, തുടങ്ങി നിങ്ങളുടെ ഔട്ട്ഡോർ ക്യാമ്പിംഗിനും ബാർബിക്യൂസിനും ആവശ്യമായതെല്ലാം ഒരുക്കി ഡൈസോ.
9: ഡൈസോ, let's make every outing unforgettable.
10: And
11: മർസ ഹൈപ്പർമാർക്കറ്റ്, be fresh, be you. Visit your nearest store today.
12: Hi, I'm Tobino Thomas.
13: Tobino Thomas,
12: ഇത് അയച്ചായിരുന്നോ നമ്മളെ പറ്റിയ
14: ചാപ്റ്റർ 2? ഞാനാ മോനെ.
15: You're listening to Qatar's favorite radio station, Radio Suno 91.7 FM. Keta keta kootu kuda.

0: റേഡിയോ സുനോ 91.7 FM. കാതാർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ. ആക്ഷൻ
1: മോനെ ദിനേശ, അതിമോഹമാണ് അതിമോഹം.
2: ഹൊറർ, തനിക്ക് പോകാൻ അനുവാദമില്ല.
0: ഓ ഡ്രാമ,
3: എന്റെ കുടുംബം, എന്റെ സ്വർഗരാജ്യം.
0: ഇഷ്ട ജോണർ ഇതാണെങ്കിലും ഇവിടെ ടിക്കറ്റ് റെഡി. റേഡിയോ സുനോ സിനിമാറ്റിക് യൂണിവേഴ്സ് മാറ്റിനി മാഷപ്പ്, ഞായർ മുതൽ വ്യാഴം വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ.
4: ബ്രോട്ട് യു ബൈ സഫാരി, വേൾഡ് ക്ലാസ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ്, ദോഹ ഖത്തർ. ആൻഡ്
5: മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.

0: This is Radio Suno 91.7 FM,
1: Qatar's favorite radio station.
2: വീട്ടിൽ നിന്നിറങ്ങിയാലും വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം ഡെലിവറി
3: എൻഹാൻസിംഗ് യുവർ എവരിഡേ.
2: കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ 10 മണി മുതൽ.

റേഡിയോ സുനോ 91.7 FM. ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ.